റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 29, ക്രിസ്തുവർഷം 2026, ജൂലൈ 13, തിങ്കളാഴ്ച. എല്ലാ മാന ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന സുപ്രസിദ്ധ കൃതിയുടെ രചയിതാവായ ഫ്രാൻസിസ് തോംസൺ എന്ന ആംഗല കവി ഭക്തിയുടെ വിശിഷ്ട പാരമ്പര്യമുള്ള ഭവനത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. എങ്കിലും തൻ്റെ ചെറുപ്പകാലത്ത് ദൈവത്തിൽ നിന്ന് അദ്ദേഹം അകന്നുപോയി. വിദ്യാഭ്യാസ കാലത്ത് വൈദികനായി തീരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ വേദശാസ്ത്രം പഠിക്കുവാൻ തുടങ്ങി. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം വഴുതി മാറി. വേദശാസ്ത്രത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഒരു ഡോക്ടറായി തീരുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. അലസതയും പാഠ്യവിഷയത്തിലുള്ള വിരസതയും നിമിത്തം വൈദ്യശാസ്ത്രത്തിലും വിജയിക്കുവാൻ കഴിഞ്ഞില്ല. ലഹരി മരുന്നുകളോടുള്ള ആഭിമുഖ്യമല്ലാതെ മറ്റൊരു നേട്ടവും അദ്ദേഹത്തിന് അക്കാലത്തുണ്ടായിരുന്നില്ല. അത് അയാളെ നശിപ്പിച്ചു. ഉപജീവനത്തിന് വേണ്ടി ലണ്ടൻ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളവും ജോലി തേടി അലഞ്ഞു. ചെരുപ്പ് പോളിഷ് ചെയ്യുക, കുതിരയെ സൂക്ഷിക്കുക മുതലായ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ തയ്യാറായി. എന്നാൽ അക്കാലത്തും അദ്ദേഹത്തിനൊരു സിദ്ധിവിശേഷമുണ്ടായിരുന്നു. കവിത എഴുതാനുള്ള വാസനയായിരുന്നു അത്. അക്കാലത്തെഴുതിയ ഏതാനും കവിതകൾ ഒരു പത്രാധിപരുടെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി. ആ കവിതകളുടെ ഗുണം മനസ്സിലാക്കി

0: അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. ആ യുവകവിയെ പത്രാധിപർ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ നില പരമദയനീയമായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, കോട്ടിനുള്ളിൽ ഷർട്ട് ധരിച്ചിരുന്നില്ല. കീറിയ ഷൂവിനുള്ളിലൂടെ അദ്ദേഹത്തിന്റെ നഗ്നപാദങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഈ ദുരവസ്ഥയിൽ നിന്ന് അനുഗ്രഹീതനായ ഒരു കവിയായി ഫ്രാൻസിസ് തോംസനെ ഉയർത്തിയത് പ്രശസ്ത പത്രാധിപരും പത്നിയുമായിരുന്നു. അദ്ദേഹം ദൈവസ്നേഹം കണ്ടെത്തിയതും അവരിൽ കൂടിയാണ്. ദുരിതപൂർണമായ നരകത്തിൽ തന്റെ കിടക്ക വിരിക്കുകയും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുകയും ചെയ്തെങ്കിലും ദൈവത്തിന്റെ സ്നേഹം തന്നെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് ബോധ്യമായി. അതേപ്പറ്റി അദ്ദേഹം എഴുതിയ കവിത സുപ്രസിദ്ധമാണ്. സുന്ദരമായ ആ കവിതയുടെ ആശയം ഏതാണ്ട് ഇപ്രകാരമായിരുന്നു: രാവും പകലും ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിയകന്നു. അങ്ങനെ വർഷാന്തരങ്ങൾ പിന്നിട്ടു. എന്റെ മനസ്സിനെ എങ്ങുമെങ്ങും എത്തിക്കാത്ത കുടില മാർഗത്തിലൂടെ ഞാൻ ദൈവത്തിൽ നിന്ന് ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. ജീവിതത്തിന്റെ ഉല്ലാസങ്ങളിലും കണ്ണീരിന്റെ മൂടൽ മഞ്ഞിലും ദൈവത്തിൽ നിന്നും ഞാൻ ഒളിച്ചിരുന്നു. പ്രതീക്ഷകളുടെ വീഥിയിൽ കൂടി ഞാൻ മുന്നോട്ടോടി. അപ്രതീക്ഷിതമായ വിഷാദത്തിലേക്കും ഭയത്തിലേക്കും ഞാൻ കുത്തനെ പാഞ്ഞു. തിടുക്കം കൂടാതെ ഒരേ വേഗത്തിൽ ഒരു കാലച്ച എന്നെ അനസ്യൂതം പിന്തുടർന്നുകൊണ്ടിരുന്നു. ആ കാലച്ചകളെ മറികടക്കുന്ന ഒരു ശബ്ദം എന്റെ കാതുകളിൽ പതിഞ്ഞു: നീ എന്നെ വഞ്ചിക്കുമ്പോൾ നിന്റെ സകല പ്രവൃത്തികളും നിന്നെ വഞ്ചിക്കുന്നു. ഫ്രാൻസിസ് തോംസന്റെ മനോഹരമായ ഈ കവിതയ്ക്ക് 139-ാം സങ്കീർത്തനത്തോട് സാധർമ്യമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ ഇടതടവില്ലാതെ അനുഗമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുവാൻ ശ്രമിക്കുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. നമ്മുടെ അന്തരംഗത്തിലെ നിരൂപണങ്ങളും അവിടത്തേക്ക് മറയായിരിക്കുന്നില്ല. നാം നടക്കുന്ന വഴികളെല്ലാം ദൈവത്തിനറിയാം. ദൈവത്തെ വിട്ട് നാം എവിടേക്കാണ് ഓടുക?
1: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് 1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിന് വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കൊമേഴ്സ് CEO, ICEX, സ്പെയിൻ ട്രേഡ് ആന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
1: 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56 അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ മെഡലുകൾ നേടി. ഈ മാസം 4 12 കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റഷിദ് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 സൂക്ഷിച്ച ഏകദേശം 5000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച വാഹനം ഓടിച്ച 19 കേസ് രജിസ്റ്റർ ചെയ്തു.
1: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൌൺഹാളിൽ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി എംഎൽഎ പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ ഒ ജെ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ എംഎൽഎമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി ഒ ജെ ജിനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100 ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയേല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിന്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. വള്ളംകളിയിൽ 1 ചുണ്ടന് 25 ലക്ഷം രൂപയും 2 20 ലക്ഷം രൂപ, 3 15 4 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് എം പി നിർദ്ദേശിച്ചു. തായ്ലന്റിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഘവസുധാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് നൻസകി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നാട്ടിലെ പാട്ടുകാർ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നീർച്ചാലുകൾ, 9:05 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: മക്കളുടെ ലഹരി ഉപയോഗവും മോശം കൂട്ടുകെട്ടുകളും ഇപ്പോൾ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. എങ്ങനെ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാം, അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ കാൻകരിക്കോൾ. ലഹരി ഉപയോഗവും മോശം കൂട്ടുകെട്ടുകളും ഒരു കുടുംബത്തെ ആകെ ഉലയ്ക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ലഹരിയിൽ നിന്നും മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കളെ എങ്ങനെ കൊണ്ടുവരാം? അത് പ്രത്യാശ നൽകുന്ന ഒന്നാണല്ലോ. ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഏതൊരു മാതാപിതാക്കളും കേൾക്കാൻ ഭയപ്പെടുന്ന എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. നമ്മുടെ ജീവനായ മകൻ വഴിതെറ്റിപ്പോകുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവർ ലഹരിയുടെയോ മോശം കൂട്ടുകെട്ടുകളുടെയോ വലയിൽ വീണു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം അവർ തകർന്നു പോയേക്കാം. അവിടെ തകർന്നു പോകേണ്ടവരല്ല നമ്മൾ, മറിച്ച് അവർക്ക് രക്ഷാ കവചമാകേണ്ടവരാണ്. എങ്ങനെ നമ്മളുടെ മക്കളെ ഈ കെണിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാം? നമുക്കൊന്ന് ചിന്തിക്കാം. ചില പ്രായോഗികമായ പ്രധാന നിർദ്ദേശങ്ങൾ ഞാൻ വയ്ക്കാം. രക്ഷപ്പെടലല്ല, ക്ഷമയാണ് ആദ്യ പടി വേണ്ടത്. കാര്യമറിഞ്ഞ് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ മകനെ അടിക്കുകയോ ശകാരിക്കുകയോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ ചെയ്യുന്നത് അവനെ കൂടുതൽ ആപത്തിലേക്ക് തള്ളിയിടുന്നതായി പോകും. അവൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനല്ല, നിങ്ങളിലേക്ക് അടുക്കാനാണ് ഈ സമയം അവസരം ഒരുക്കേണ്ടത്. ഇനി വേണ്ടത് തുറന്ന ആശയവിനിമയമാണ്. ഒരു കുറ്റവാളിയോടെന്ന പോലെ ചോദ്യം ചെയ്യരുത്, പകരം അവനോട് തനിച്ചിരുന്ന് സംസാരിക്കുക. നിനക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഒരു മകൻ ഈ സമയത്ത് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ആശ്വാസം. കുട്ടിയുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം, കാരണങ്ങൾ കണ്ടെത്തണം. അവൻ എന്തുകൊണ്ടാണ് ഈ കൂട്ടുകെട്ടുകളിലേക്ക് പോയത്? പഠനഭാരമാണോ, മാനസിക വിഷമങ്ങളാണോ, അതോ ഏകാന്തതയാണോ? കുട്ടിയിൽ ഉണ്ടായ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. ഉറക്കമില്ലായ്മ, പെട്ടെന്നുള്ള ദേഷ്യം, പണം അമിതമായി ചെലവഴിക്കൽ എന്നിവയുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിന്റെ ഇരികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദിനചര്യകളിൽ മാറ്റമുണ്ടോ എന്നും പരിശോധിക്കണം. അവനെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കരുത്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും പ്രേരിപ്പിക്കണം. വായന, കായികം അല്ലെങ്കിൽ അവന്റെ ഇഷ്ട വിനോദങ്ങളിൽ പങ്കാളിയാക്കണം. നിങ്ങളും അതിനോടൊപ്പം ചേരാം. ഇനി ഇതോടൊപ്പം വിദഗ്ധ സഹായം തേടാനും മടിക്കരുത്. ലഹരി ഉപയോഗം ഒരു രോഗാവസ്ഥയായി കണ്ട് അതിന് കൃത്യമായ കൗൺസിലിംഗോ ആവശ്യമെങ്കിൽ ഡി അഡിക്ഷൻ ചികിത്സയോ നൽകാൻ ഒട്ടും മടിക്കരുത്. അത് നാണക്കേടല്ല, മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയ മാതാപിതാക്കളെ, മക്കൾ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ പ്രധാനം അവരെ തിരികെ കൊണ്ടുവരിക എന്നതാണ്. ഒരു നല്ല സുഹൃത്തായി, വഴികാട്ടിയായി നമുക്ക് അവർക്കൊപ്പം നിൽക്കാം. സ്നേഹം കൊണ്ടും ശരിയായ പിന്തുണ കൊണ്ടും തിരുത്താൻ കഴിയാത്ത തെറ്റുകളില്ല. ഓർക്കുക, നമ്മളുടെ മക്കളുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം നമ്മുടെ കുടുംബം തന്നെയാണ്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണ്ടേ? ഈ പരിപാടി മുടങ്ങാതെ കേൾക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

0: 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടകാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കേ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് 1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും HSCAP kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
1: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പിയാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണമെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വിറുച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
1: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ Under-23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ,

ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിത്. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിനർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിലിപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.

0: മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് വസ്ത്രമാണ്. മനുഷ്യന്റെ മാത്രം ശീലമാണ് വസ്ത്രധാരണം. വർണ്ണശബളവും വൈവിധ്യമാർന്നതുമായ ഇന്നത്തെ വസ്ത്രങ്ങളും വസ്ത്രധാരണ രീതികളും കാണുമ്പോൾ 100 വർഷം മുൻപുള്ളവർ തിരിച്ചു വന്നിരുന്നെങ്കിൽ അമ്പരക്കുക മാത്രമല്ല, ബോധം കിട്ടു തന്നെ പോയേനെ. ഒരു കാലത്ത് മറ്റ് ജീവികളെ പോലെ മനുഷ്യനും പൂർണ്ണ നഗ്നനായിരുന്നു. ഇന്നിത് ഓർക്കാൻ പോലും നാം ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യ ചരിത്രം അവരുടെ വസ്ത്രങ്ങളും വസ്ത്രധാരണ രീതികളുമായും അഭേദ്യമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് നാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ പ്രാചീന കാലത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ അത് ഉപകരിക്കും. വസ്ത്രവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മനുഷ്യ ചരിത്രത്തെ മുന്നോട്ട് നയിച്ചതിൽ വസ്ത്രത്തിൻ്റെ പങ്കിനെക്കുറിച്ചുമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. കാടുകളിൽ ജീവിച്ചിരുന്ന പ്രാചീന മനുഷ്യൻ കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ മൃഗത്തോലും ഇലകളുമൊക്കെ പുതയ്ക്കാൻ തുടങ്ങി. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അങ്ങനെ പുതപ്പ് ഉപയോഗിച്ചത് പിന്നീട് വസ്ത്രധാരണ രീതിയായി മാറിയെന്നാണ് ചരിത്ര ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വസ്ത്രങ്ങളുടെ മുന്നോടിയായി ആദ്യം അരപ്പട്ട ധരിച്ചു തുടങ്ങി. വേട്ടയാടാനും സ്വയം രക്ഷയ്ക്കുമായി ആയുധങ്ങൾ തിരികെ വയ്ക്കാനും മറ്റും ഇത് ഉപകരിച്ചു. ചിലതരം അന്ധവിശ്വാസങ്ങളും വസ്ത്രധാരണ രീതിക്ക് തുടക്കം കുറിച്ചതായി ചില ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ശരീരം മറച്ചാൽ പിശാശുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നായിരുന്നു അത്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ മനുഷ്യൻ പരുത്തി തുണി ധരിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കമ്പിളി നാരിനേക്കാൾ ഭംഗിയും മേന്മയും കൂടുതലുള്ള ഒരുതരം നാരുകൾ ഉണ്ടാക്കുന്ന കായ്കൾ വളരുന്ന ചെടി ഭാരതത്തിൽ കണ്ടുവരുന്നതായും അതിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതായും 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധ ചരിത്രകാരനായ ഹെറോഡോട്ടസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത വിധം മൃദുലമായതും മനോഹരമായതും തുണികളാണ് ഭാരതത്തിൽ നിർമ്മിക്കുന്നതെന്ന് 1298 പ്രസിദ്ധ സഞ്ചാരി മാർക്കോ പോളയും തന്റെ സഞ്ചാരക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ആദിമ മനുഷ്യൻ മൃഗങ്ങളുടെ ഇറച്ചി കഴിച്ച് അതിൻ്റെ തോൽ അതിൽ നിന്നും എടുത്ത് ശരീരം പുതയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതായി പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ നഗ്നത മറച്ചത് പക്ഷേ മരത്തോൽ കൊണ്ടാണ്. നാരുകൾ കൊണ്ടുള്ള തുണി ഉണ്ടാക്കിയത് പിന്നെയും 100 വർഷങ്ങൾ കഴിഞ്ഞാണ്. ഫ്ലാക്സ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയുടെ നാരായ ലിനൻ ആണ് ആദ്യമായി തുണിക്കായി മനുഷ്യൻ ഉപയോഗിച്ചതായി കരുതപ്പെടുന്നു. ഈജിപ്റ്റ് ആയിരുന്നു ഈ ചെടിയുടെ നാട്. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവക്കല്ലറകളിൽ അവരുടെ ശരീരം പൊതിഞ്ഞിരുന്നത് ലിനൻ തുണികൾ കൊണ്ടാണ്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിലും ഇത് പിന്നീട് വ്യാപിച്ചു. ഇന്ത്യയിൽ ലിനൻ തുണികൾ കൂടുതലായി ധരിച്ചിരുന്നത് ബുദ്ധമത അനുയായികളായിരുന്നു. ലിനൻ നാരുകളാണ് ആദ്യം വസ്ത്രം നെയ്യാൻ മനുഷ്യൻ ഉപയോഗിച്ചതെങ്കിലും വസ്ത്രങ്ങളുടെ അപ്പുപ്പൻ എന്നറിയപ്പെടുന്നത് കമ്പിളിയാണ്. ലിനനും കമ്പിളിയും ശിലായുഗ കാലം മുതൽ തന്നെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മധ്യേഷ്യയിൽ നിന്നും ലഭിച്ച പുരാതന അവശിഷ്ടങ്ങളിൽ നിന്നും 6000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ കമ്പിളി തുണി ഉണ്ടായിരുന്നതായി തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അയവിറക്കുന്ന മൃഗങ്ങളുടെ എല്ലാം രോമത്തെ കമ്പിളി എന്നാണ് പുരാതന കാലത്ത് പറഞ്ഞിരുന്നത്. ഇതിൽ പ്രധാനം ചെമ്മരിയാടായിരുന്നു. സ്പെയിനിലാണ് കമ്പിളി വ്യവസായം ഏറ്റവും പുരോഗമിച്ചത്. 10ാം നൂറ്റാണ്ട് മുതൽ തന്നെ അവർ ഈ രംഗത്ത് മുടിചൂട മന്നരായിരുന്നു. മികച്ച കമ്പിളി നാരുകൾ കിട്ടിയിരുന്ന മെറീനോ ആടുകളെയാണ് മിക്ക രാജ്യങ്ങളും പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നത്. സ്പെയിൻ മെറീനോ ആടുകളെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് നിരോധിക്കുക പോലും ചെയ്തിട്ടുണ്ട്. വധശിക്ഷയാണ് അത് കണ്ടുപിടിക്കപ്പെട്ടാൽ കിട്ടുന്നത്. നിയന്ത്രണം ഉണ്ടായെങ്കിലും പിൽക്കാലത്ത് എല്ലാ രാജ്യങ്ങളിലും മെറീനോ ആടുകൾ എത്തി. ഇന്ന് ലോകത്ത് കമ്പിളി വ്യവസായത്തിൽ 1ാം സ്ഥാനം ആസ്ട്രേലിയയ്ക്കാണ്. കാരണം അവിടുത്തെ പ്രത്യേക കാലാവസ്ഥ ആടുകളുടെ രോമ വളർച്ചയ്ക്ക് വളരെ ഗുണപ്രദമായിരുന്നു. ക്യാപ്റ്റൻ മക് ഗാർദർ എന്ന പട്ടാള ഉദ്യോഗസ്ഥന്റെ പരീക്ഷണ ഫലമാണ് ആടുകളുടെ രോമ വളർച്ചയും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നത്. ഓസ്ട്രേലിയയെ കമ്പിളി വ്യവസായത്തിന്റെ മുൻനിരയിൽ എത്തിച്ചത് ഈ പട്ടാളക്കാരന്റെ പരീക്ഷണ വിജയമാണ്. തല മൂടുന്ന എന്നർത്ഥമുള്ള ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് കർച്ചീഫ് എന്ന വാക്കുണ്ടായത്. അത്ഭുതം തോന്നുന്നത് നഗ്നത മറയ്ക്കാൻ വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ കർച്ചീഫും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ തെളിവുകൾ ഗവേഷകർക്ക് കിട്ടിയിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ തലയിൽ ഇടാനാണ് കർച്ചീഫ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് അത് ഫാഷനായി മാറുകയും ഒക്കെ ചെയ്തത്. പട്ടിനെയാണ് തുണിനാരികളുടെ റാണി എന്ന് വിളിക്കുന്നത്. ചൈനയിലെ രാജകൊട്ടാരങ്ങളിലാണ് പട്ടിന്റെ തുടക്കം. ചായ കുടിക്കുകയായിരുന്ന രാജ്ഞിയുടെ ചായപാത്രത്തിൽ മൾബെറി ചെടികൾ നിന്നും വീണ കൊക്കൂൺ ചരിക്കുമ്പോൾ നൂലുകൾ വിടർന്നു വരുന്നതായി കണ്ടുവന്നും ഇതിൽ നിന്നാണ് പട്ടുനൂലിന്റെ ഉത്ഭവമെന്നുമാണ് ഒരു കൊട്ടാരക്കഥ. ഇതുപോലെ നിരവധി കഥകൾ പട്ടുനൂലുമായി ബന്ധപ്പെട്ട് അക്കാലത്തും ഇന്നും പ്രചരിക്കുന്നുണ്ട്. ഏതായാലും നൂറ്റാണ്ടുകളോടെ ചൈനയിലെ കൊട്ടാരങ്ങളിൽ രഹസ്യമായി നിലനിന്നതാണ് പട്ടുനൂൽ നിർമ്മാണം. ഒട്ടകപ്പുറത്താണ് ചൈനയിൽ നിന്നും പട്ടുതുണികൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത്. പട്ടു വസ്തുക്കൾക്ക് അന്നത്തെ വില സ്വർണത്തിന് തുല്യമായിരുന്നു, അതായത് തൂക്കത്തിന് തുല്യം സ്വർണം. ജൂലിയസ് സീസർ പട്ടിന്റെ വലിയൊരു ആരാധകനായിരുന്നു. പിൽക്കാലത്ത് നിർമ്മാണത്തിന്റെ രഹസ്യം ചോരുകയും ചൈനയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പട്ടുനൂലും പട്ടുവസ്ത്രങ്ങളും എത്തുകയും ചെയ്തു. ഇന്ന് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ വ്യാപകമാണല്ലോ, എന്നാൽ ഇവയുടെ തുടക്കം കപ്പൽ ജോലിക്കാരിൽ നിന്നാണെന്നാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ ഇതൊരു കൗതുകവുമാണ്. കപ്പൽ ഏതെങ്കിലും കരയ്ക്കടുത്താൽ തുണി തയ്യക്കാരന് കൊടുത്ത് തുന്നിക്കാനുള്ള അവകാശമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നാവികർക്ക് വേണ്ടി നേരത്തെ ഉടുപ്പുകൾ തുന്നിവെക്കാൻ തുടങ്ങി. ഇതാണ് റെഡിമെയ്ഡുകളുടെ തുടക്കം. മുൻപ് ജർമ്മനിയിൽ ഒരു നിയമമുണ്ടായിരുന്നു, ധനികർ മാത്രമേ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കാവൂ. അക്കാലത്ത് ജർമ്മനിയിലെ കൃഷിക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരത്തിന്റെ പ്രധാന ആവശ്യം ചുവപ്പ് വസ്ത്രങ്ങൾ തങ്ങൾക്കും അനുവദിക്കണമെന്നുള്ളതാണ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ മറ്റൊരു വിചിത്ര നിയമമുണ്ടായിരുന്നു, ട്രൗസർ ഇട്ടാൽ കാൽ വെട്ടുന്ന ശിക്ഷ. അന്നത്തെ ചക്രവർത്തി സർ അലക്സാണ്ടർ 1-ാമനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചത്. ഇതിനൊരു കാരണമുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളിൽ ട്രൗസർ ധരിച്ചിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. അതായത് ആ വിപ്ലവ മുന്നേറ്റത്തിൽ ട്രൗസർ ആണ് പ്രധാന ഘടകം. ട്രൗസർ രാജാവിനെതിരെയുള്ള വിപ്ലവത്തിന്റെ അടയാളമെന്നാണ് അന്ന് പലരും ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അക്കാലത്ത് ട്രൗസർ നിരോധിച്ചത്. ആശയം ഒരാളുടേത്, കണ്ടെത്തിയത് മറ്റൊരാൾ. അതാണ് റയോൺസിന്റെ കഥ. മൾബെറി ഇലകൾ കഴിച്ച് പട്ടുനൂൽ പുഴുക്കൾ പട്ടുനൂൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് മനുഷ്യന് കൃത്രിമമായി ഉണ്ടാക്കാമല്ലോ. റോബർട്ട് ഹുക്ക് എന്ന ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററുടെ ശിഷ്യനായിരുന്ന കൗൺ ഹിലാരിക്കാണ്. മൾബെറി ഇലകളുടെ സഹായത്തോടെ അദ്ദേഹം റയോൺ നാരുകൾ നിർമ്മിച്ചു. വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു തയ്യൽ യന്ത്രം ആദ്യം കണ്ടെത്തിയത് 1830-ൽ ബർത്തലോമി തിമോണിയ എന്ന ഫ്രഞ്ചുകാരനാണ്. എന്നാൽ കൈകൊണ്ട് തുന്നുന്ന ഒരു യന്ത്രം അക്കാലത്ത് കണ്ടുപിടിച്ചിരുന്നു. തങ്ങളുടെ ജോലി ഇല്ലാതാകുമെന്ന് കരുതി ഈ യന്ത്രത്തെ, അതായത് തയ്യൽ മെഷീനെ തല്ലിത്തകർത്ത ചരിത്രവും ഉണ്ടെന്ന്. പിന്നീട് പലരും തയ്യൽ മെഷീൻ കണ്ടുപിടിച്ചെങ്കിലും ഇവയ്ക്കെല്ലാം പല പോരായ്മകളും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രശസ്തവും കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളതുമായ തയ്യൽ മെഷീൻ കണ്ടുപിടിച്ചത് അമേരിക്കക്കാരനായ ഐസക് മെരിറ്റ് സിംഗറാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ഇത് പിന്നീട് ആധിപത്യം ഉറപ്പിച്ചു. ഇതിന്റെ കണ്ടുപിടുത്തം വസ്ത്രമേഖലയിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. രാസവസ്തുക്കളിൽ നിന്ന് മാത്രം നിർമ്മിച്ച ആദ്യത്തെ നാരാണ് നൈലോൺ. വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചതാണ് ഇതിന്റെ കണ്ടുപിടുത്തം. 1935-ൽ ഡോക്ടർ കരോത്തോൾ എന്ന ശാസ്ത്രജ്ഞനാണ് നൈലോൺ നാര് കണ്ടുപിടിച്ചത്. പോളിമർ 66 എന്നാണ് അദ്ദേഹം ഇതിന് പേരിട്ടത്. ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഡൂപോൺ കമ്പനിയാണ് നൈലോൺ എന്ന പേര് നൽകിയത്. പ്രത്യേകിച്ച് ഇതിന് അർത്ഥമൊന്നുമില്ല. നൈലോണിന്റെ കണ്ടുപിടുത്തത്തോടെ വസ്ത്രത്തിന്റെ ആവശ്യം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു എന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടത്. നല്ല ഉറപ്പും ബലവുമുള്ള നൈലോൺ തുണികൾ ജീവിതകാലം മുഴുവൻ കേടുകൂടാതെ ഇരിക്കും. ഒരു കാലത്ത് ലോകം നൈലോൺ തുണികൾ കീഴടക്കി എന്ന് തന്നെ പറയാം. പക്ഷേ പിൽക്കാലത്ത് നൈലോൺ തുണിത്തരങ്ങൾ ധരിക്കാനുള്ള സുഖക്കുറവും ശരീരത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും മനസ്സിലാക്കി ഇതിന്റെ വിപണി ഇടിഞ്ഞു. ഇന്ന് നൈലോൺ വസ്ത്രങ്ങൾ കുറവാണ്. കയറുകളും വലകളും ഒക്കെ നിർമ്മിക്കാനാണ് പ്രധാനമായും നൈലോൺ ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇനി കണ്ണാടി വസ്ത്രവും കത്താത്ത വസ്ത്രവും കേട്ടിട്ടുണ്ടോ? നാരുകളുടെ രൂപത്തിലുള്ള സ്ഫടിക നാരുകളാണ് ഫൈബർ ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. കണ്ണാടി വസ്ത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഫൈബർ ഗ്ലാസുകളാണ്. ചില്ലുകൊണ്ടുള്ള തുണി എന്ന മനുഷ്യന്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചത് 1936-ലാണ്. പട്ടാളക്കാർക്ക് സുരക്ഷാ കവചം ഒരുക്കാൻ ഇന്ന് ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പുരമേയാനും മറ്റും ഉപയോഗിക്കുന്ന ആസ്ബെറ്റോസ് ഷീറ്റുകൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന പ്രത്യേകതരം നാരുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അത്തരം നാരുകൾ പണ്ടൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് തീ പിടിക്കില്ല എന്നൊരു പ്രത്യേകതയും ഉണ്ട്. ഇനി കേരളത്തിലെ ഒരു പ്രത്യേകത, തുന്നൽക്കാരനില്ലാത്ത ഒരു നാടുകൂടിയായിരുന്നു ഒരു കാലത്ത് കേരളം എന്നുള്ളതാണ്. മലബാറിൽ എവിടെയും തയ്യൽക്കാരില്ല. ജനങ്ങൾ മിക്കവാറും നഗ്നരായി നടക്കും. മധ്യഭാഗത്ത് ഒരു തുണി കൊണ്ട് ചുറ്റും. രാജാവിനും മറ്റുള്ളവർക്കും ഇത് തന്നെയാണ് വസ്ത്രം. രാജാവിന് തുണിയുടെ മേന്മ രത്നങ്ങൾ പതിച്ചിരിക്കുമെന്ന് മാത്രം. 13-ാം നൂറ്റാണ്ടിലെ സഞ്ചാരിയായ മാർക്കോ പോളയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിൽ അല്പം അതിശയോക്തി ഉണ്ടായിക്കൂടുന്നില്ല. എങ്കിലും അന്നത്തെ സ്ത്രീ പുരുഷന്മാരുടെ പ്രധാന വേഷം മുട്ടറ്റ ഇറക്കമുള്ള ഒറ്റമുണ്ട് മാത്രമായിരുന്നു. ചിലപ്പോൾ മേൽമുണ്ടും ധരിക്കും. അതുകൊണ്ട് അക്കാലത്തെ മലയാളിയുടെ വസ്ത്രങ്ങൾക്ക് തുന്നൽക്കാരൻ്റെ ആവശ്യമില്ല. ബ്രാഹ്മണ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ദേഹമാസകലം വസ്ത്രം കൊണ്ട് മൂടുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ് പരിമിതമായ തോതിൽ മലയാളികൾ ഷർട്ട് ധരിച്ചു തുടങ്ങിയത്. ഷർട്ട് ധരിക്കുന്നത് ആചാരലംഘനമായും അന്ന് കരുതിയിരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൃത്രിമ തുണിനാരാണ് പോളിസ്റ്റർ. വസ്ത്ര വ്യവസായ രംഗത്തെ പടക്കുതിര എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു സംഘം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരാണ് 1931-1941 കാലഘട്ടത്തിൽ ആദ്യത്തെ കൃത്രിമനാര് കണ്ടുപിടിച്ചത്. ഇതിന്റെ നിർമ്മാണം ആദ്യമായി തുടങ്ങിയത് ബ്രിട്ടനിലെ കാലിക്കോ പ്രിന്റേഴ്സ് അസോസിയേഷനാണ്. ടെർലിൻ എന്നായിരുന്നു ആദ്യത്തെ ഇതിന്റെ പേര്. പുരാതന റോമക്കാരുടെ അയവുള്ള പുറം കുപ്പായമാണ് ടോഗോ. അവരുടെ പ്രധാന വസ്ത്രവും അത് തന്നെയാണ്. പല നീളത്തിൽ ലിനൻ തുണി കൊണ്ടും കമ്പിളി കൊണ്ടും ഉണ്ടാക്കിയ ടൂണിക് ടോഗയുടെ അടിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. ആദ്യകാലത്ത് സാധാരണ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ ശ്രദ്ധ വച്ചിരുന്ന റോമക്കാർ സാമ്രാജ്യം വികസിച്ചതോടെ വസ്ത്രധാരണ രീതിയും സമ്പുഷ്ടമാക്കി. AD 330 കോൺസ്റ്റന്റിനോപ്പിൾ ചക്രവർത്തി ഇന്നത്തെ ഇസ്ലാംബുൾ പുതിയ തലസ്ഥാനമാക്കി. അവിടുത്തെ പൗരർക്ക് ലോകമെങ്ങുമുള്ള ആധുനിക വസ്ത്രങ്ങളും അതോടെ ലഭ്യമായി. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച പരുത്തി വസ്ത്രങ്ങളും ചൈനക്കാരുടെ പട്ടുവസ്ത്രങ്ങളും അവർ ധരിച്ചു. ഇനി ചരിത്രം പറയുന്ന ചില വസ്ത്രങ്ങളുമുണ്ട്. 4-5 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളിൽ അധികമൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. എന്നാൽ അവ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ അന്നത്തെ വസ്ത്രങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. ഫ്രാൻസിലെ ബർഗണ്ടി കൊട്ടാരത്തിലെ സ്ത്രീകൾ നിലത്തിൽ ഇഴഞ്ഞു നടക്കുന്ന അയഞ്ഞ വസ്ത്രങ്ങളും സ്റ്റൈലൻ തലപ്പാവുകളും അണിഞ്ഞിരുന്നതായി മനസ്സിലാക്കാം. നീളം കുറഞ്ഞ വസ്ത്രങ്ങളും വലിയ ചട്ടകളുമായിരുന്നു അന്നത്തെ പുരുഷന്മാരുടെ വേഷം. അറ്റം കൂർത്ത നീണ്ട ഷൂസും അവർക്കുണ്ടായിരുന്നു. സ്വയം തുന്നിയെടുക്കുന്ന പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് യൂറോപ്പിലെ അന്നത്തെ കർഷകരും സാധാരണക്കാരും ധരിച്ചിരുന്നത്. ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും കച്ചവടക്കാരും പടയാളികളും തീർത്ഥാടകരും പണ്ഡിതന്മാരും ഒക്കെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും പുതുപുത്തൻ വസ്ത്രങ്ങൾ നാട്ടിലെത്തിച്ചു. പ്രത്യേക നിറങ്ങളുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരുന്ന ചില പടയാളികൾ 14-15 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായിരുന്നു. വലിയ വലിയ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന പടയാളികൾ ആ കുടുംബക്കാരുടെ ഔദ്യോഗിക നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. അതിനാൽ പടച്ചട്ട പച്ച പടയാളികളും ചുവപ്പ് പടയാളികളും ഒക്കെ അന്നുണ്ടായിരുന്നു. പടയാളികളെ മാത്രമല്ല അവരുടെ കൃതികളെയും അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഏതാണ്ട് 600 വർഷത്തിൽ കൂടുതൽ ജപ്പാൻ ഭരിച്ച യോദ്ധാക്കളാണ് സമുറായികൾ. വളരെ വിചിത്രമായ വേഷമായിരുന്നു അവരുടേത്. യുദ്ധം ചെയ്യുന്നത് സ്ഥിരം തൊഴിലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അവരുപയോഗിച്ചിരുന്നു. ആയുധങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള പ്രത്യേക അറകളും പരിക്ക് പറ്റാത്ത ഉഗ്രൻ പടച്ചട്ടയും ഒക്കെ അവരുടെ ഔദ്യോഗിക വസ്ത്രത്തിന്റെ ഭാഗമായിരുന്നു. മനുഷ്യന്റെ വസ്ത്രങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: കഥാസാഗരം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കഥകൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാത്രി 7:35. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബോണി ജെ ബേസിൽ.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ റിപ്പോർട്ട്. ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
6: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. അസൂയ തന്നിൽ കൂടുതലുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അസൂയ മോശം വികാരമെന്നാണ് പൊതുവേ കണക്കാക്കിയിട്ടുള്ളത്. അസൂയ എന്ന വികാരം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയുന്നത് നല്ലതല്ലേ? അത് വ്യക്തിത്വ വികാസത്തിന് വളരെ പ്രധാനവുമാണ്. ഞാൻ ഇപ്പോൾ 10 ലളിതമായ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് അതിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം കുറിക്കുക. തികച്ചും സത്യസന്ധമായി ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ദാ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം: നിങ്ങളുടെ സുഹൃത്തിന് അല്ലെങ്കിൽ സഹപ്രവർത്തകന് അപ്രതീക്ഷിതമായി ഒരു ഭാഗ്യം അല്ലെങ്കിൽ വിജയം ഉണ്ടാകുന്നു. പുറമേ സന്തോഷം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ വിഷമം തോന്നാറുണ്ടോ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. രണ്ടാമതായി, മറ്റുള്ളവരുടെ ചെറിയ പരാജയങ്ങളോ കഷ്ടപ്പാടുകളോ കേൾക്കുമ്പോൾ അറിയാതെയാണെങ്കിലും മനസ്സിലൊരു രഹസ്യ സന്തോഷം അനുഭവപ്പെടാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ ആണ്. മൂന്നാമതായി, സദസ്സിൽ വെച്ച് ആരെങ്കിലും മറ്റൊരാളെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ എന്തെങ്കിലും ഒരു കുറവ് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ. നാലാമതായി, സോഷ്യൽ മീഡിയയിൽ സുഹൃത്തുക്കളുടെ സന്തോഷം നിറഞ്ഞ യാത്രകളുടെയോ നേട്ടങ്ങളുടെയോ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിന് അസ്വസ്ഥതയോ നിരാശയോ വരാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ. അഞ്ചാമതായി, മറ്റൊരാൾ പുതിയ വണ്ടിയോ വീടോ വാങ്ങുമ്പോൾ അതിനു മാത്രമുള്ള യോഗ്യത അവർക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ. ആറാമതായി, മറ്റുള്ളവരുടെ കഴിവുകളേക്കാൾ കൂടുതൽ അവരുടെ ഭാഗ്യത്തെ കുറിച്ചാണോ നിങ്ങൾ പലപ്പോഴും സംസാരിക്കാറുള്ളത്? അവിടെയും യെസ് ഓർ നോ. ഏഴാമതായി, നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒത്തുകൂടുകയോ സന്തോഷിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ. എട്ടാമതായി, ആരെങ്കിലും നിങ്ങളെക്കാൾ നന്നായി സംസാരിക്കുകയോ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപകർഷതാബോധം തോന്നാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ. ഒമ്പതാമതായി, മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കാണുമ്പോൾ സ്വന്തം ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെ മറന്ന് ദൈവത്തോടോ വിധിയോടോ പരാതി പറയാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ. അവസാനമായി, പത്താമത്തെ ചോദ്യം: അടുത്ത സുഹൃത്തുക്കൾ എന്തെങ്കിലും വലിയ നേട്ടമുണ്ടാകുമ്പോൾ അവരെ അഭിനന്ദിക്കുന്നത് മനഃപൂർവ്വം ഒഴിവാക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്യാറുണ്ടോ? ഇവിടെയും യെസ് ഓർ നോ. ഇനി നമുക്ക് വിലയിരുത്താം. ഈ പറഞ്ഞ 10 എണ്ണത്തിൽ എത്ര യെസ് ഉണ്ട്, എത്ര നോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് വെച്ചല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ വിലയിരുത്തലിലേക്ക് കടക്കാം. 0 മുതൽ 3 വരെ അതേ എന്ന ആണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ ആരോഗ്യകരമായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സ് ഏറെക്കുറെ ശുദ്ധമാണ്. മറ്റുള്ളവരുടെ വിജയങ്ങളെ ഒരു പരിധി വരെ പോസിറ്റീവായി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ചെറിയ അസ്വസ്ഥതകളൊക്കെ സ്വാഭാവികമാണ്, എങ്കിലും നിങ്ങൾ സുരക്ഷിതനാണ്. 4 മുതൽ 7 വരെ അതേ എന്ന അസൂയ, അതെങ്കിൽ യെസ് എന്നാണെങ്കിൽ അസൂയയുടെ വിത്തുകൾ നിങ്ങളുടെ മനസ്സിൽ മുളവെട്ടി തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ ഈ ന്യൂനത മാറ്റിയെടുക്കാം. ഇനി 8 മുതൽ 10 വരെ അതേ എന്ന ഉത്തരമാണ് ഉള്ളതെങ്കിൽ അസൂയ നിങ്ങളുടെ മനസമാധാനവും സന്തോഷവും പൂർണ്ണമായി കവർന്നെടുക്കുന്നുണ്ട് എന്ന് അറിയുക. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ബന്ധങ്ങളെയൊക്കെ ഏറെ ബാധിക്കും. മറ്റുള്ളവരുടെ വെളിച്ചം കെടുത്താൻ നോക്കാതെ സ്വന്തം കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തണം. പ്രിയ ശ്രോതാക്കളെ, ഈ വിലയിരുത്തൽ മറ്റാരെയും കാണിക്കാനുള്ളതല്ല, നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. തെറ്റുകൾ തിരിച്ചറിയുന്നതിലാണ് മാറ്റത്തിന്റെ തുടക്കം. എങ്ങനെ തന്നിലെ അസൂയ എന്ന വികാരത്തെ മാറ്റിയെടുക്കാമെന്ന് ഇനി ഞാൻ പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കൂ. ശുദ്ധമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയൂ എന്നുകൂടി ഓർക്കുക. ഈ വിവരങ്ങൾ വളരെ ഗുണപ്രദമല്ലേ? ഇതുപോലുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാൻ ഈ സമയം അടുത്ത ദിവസം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 അറിയിപ്പൂരിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി MS. കൊല്ലം വെസ്റ്റ് കൊല്ലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോമേഴ്സ് വിഭാഗത്തിൽ ജൂനിയർ തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകൊണ്ട് അഭിമുഖം 14-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. പ്ലസ് വൺ മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവർക്കും ഇതുവരെയും അപേക്ഷിക്കാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് രാവിലെ 10 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. സീറ്റ് ഒഴിവും മറ്റു വിവരങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. മുൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജന്റെ പേരിൽ രൂപീകരിച്ച CV പത്മരാജൻ ഫൌണ്ടേഷൻ നൽകുന്ന പ്രഥമ പുരസ്കാരം കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ശ്രീ VM സുധീരന് സമ്മാനിക്കുന്നു. ജൂലൈ 16-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിക്കുന്നു. നന്മമരം ഗ്ലോബൽ ഫൌണ്ടേഷൻ ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ചവറ പന്മനയിൽ സർവകലാശാല സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മധുരവനം സൃഷ്ടിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലവൃക്ഷ തൈനട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സമ്മേളനത്തിൽ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അധ്യക്ഷനായിരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ പുള്ളിക്കട MRI സ്കാൻ റഹ്മത് ദിയ എസ് എൻ കുറുവൻപാലം ഹരിശ്രീനഗർ പഞ്ചാരമുക്ക് എന്നിവിടങ്ങളിൽ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഹലോ, ചാത്തനാകുളം ഏരിയ എന്നാ വിളിക്കുന്നത്. നമ്മുടെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചാത്തനാകുളം സ്കൂളിന്റെ അടുത്ത് നിന്ന് കൊച്ചുങ്ങള് സ്കൂളിൽ പോകുന്നതും ഭയങ്കര പാടാണ്. സ്കൂളിൽ എത്തുന്നിടത്ത് വരെ പിന്നെ ഈ പനയം പഞ്ചായത്തിന്റെ ആ താനിക്കുമുക്ക് സ്ഥലത്തെ റോഡും ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. നമ്മള് അവിടെ രാത്രിയിലൊക്കെ അതുവഴി പോവുകയാണെ വെള്ളക്കെട്ടാണോ റോഡാണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അധികാരികൾ ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാധനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബോണി. കഥ കേൾക്കാനുള്ള സമയമാണ്. ഇനി കഥ പറയാൻ ഞാൻ തയ്യാർ. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലോട്ട് കടക്കുന്നതിന് മുമ്പ് പതുപോലെ പറയുന്ന ഒരു ആമുഖമുണ്ട് എന്ന് പറഞ്ഞേക്കാം. കഥാസാരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിൽ ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്നത്തെ കഥ ഞാനൊരു സ്പെയിൻ നാടോടി കഥയാണ് പറയുന്നത്. സ്പെയിനിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നാടോടി കഥ. സ്പെയിനിലെ തുയി നഗരത്തിൽ പണ്ടൊരിക്കൽ താമസിച്ചിരുന്ന ഒരു ദരിദ്രനായ വിദ്യാർത്ഥിയുടെ കഥയാണ് ഇത്. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഒഴിച്ച് മറ്റൊരു സ്വത്തിനും അവകാശിയായിരുന്നില്ല ആ വിദ്യാർത്ഥി എന്നർത്ഥം. സ്പെയിനിലെ മിനോ നദിയുടെ വലത് കരയിൽ സ്ഥിതി ചെയ്യുന്ന തുയി നഗരം രണ്ട് പാലങ്ങൾ കൊണ്ട് പോർട്ടുഗീസിലെ വാലസ് നഗരവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ പാലങ്ങളിൽ കൂടി സ്പെയിനിൽ നിന്ന് പോർട്ടുഗലിലേക്കും തിരിച്ചുമുള്ള യാത്ര സുഗമമാണെന്ന് പറയാം. സ്പെയിനിലെ മറ്റ് പല നഗരങ്ങളെയും പോലെ ഇപ്പോൾ 20,000-ലും കുറഞ്ഞ ജനസംഖ്യ മാത്രമുള്ളൂ ഈ ചെറിയ നഗരത്തിന്. 7,500 വർഷങ്ങൾക്കപ്പുറം നീണ്ടു നിൽക്കുന്ന ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവുമുണ്ട്. ഇതിലെ വിദ്യാർത്ഥിയുടെ പേര് ജുവൽ റിവാസ് എന്നായിരുന്നു. ദരിദ്രനായിരുന്നു എങ്കിലും റിവാസിന് ബുദ്ധിയും കുറുമ്പുകൾ കാണിക്കാനുള്ള സാമർഥ്യവും ധാരാളം ഉണ്ടായിരുന്നു. പള്ളിയിലെ കുർബാന, ദിവ്യബലി മുതലായ ചടങ്ങുകൾ പലപ്പോഴും മുടക്കുമായിരുന്നു. കയ്യിൽ അതിനുവേണ്ടി പണം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ മാത്രമല്ല, അത്യാവശ്യങ്ങൾക്ക് പരിചയക്കാരിൽ നിന്നും കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്നതിലും പിന്നോട്ടായിരുന്നു. എങ്കിലും പണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ എല്ലാം കൃത്യസമയത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു റിവാസ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കോളേജിൽ ചേർന്ന് പഠിക്കുന്ന സമയത്ത് അവൻ ബുദ്ധിമാനും പഠിക്കാൻ നല്ല കഴിവുള്ളവനും ആണെന്ന് തെളിയിച്ചതാണ്. പക്ഷേ കോളേജ് നിശ്ചയിച്ച ഫീസ് നൽകിയെങ്കിലല്ലേ കോളേജിന് പകരം വിദ്യാഭ്യാസം നൽകാൻ കഴിയും. അത് നൽകാൻ കഴിയാതെ വന്നപ്പോൾ കോളേജ് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായി. ഒടുവിൽ അവന് സ്വന്തമായി ഉണ്ടായിരുന്നത് അവൻ്റെ നീണ്ട ഉടുപ്പും കറുത്ത തൊപ്പിയും ഷൂസും മാത്രം. അവസാന ചില്ലിക്കാശും ഇല്ലാതായി. അവൻ്റെ കൂട്ടുകാരുടെയും സ്ഥിതി ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ദൈവം സഹായിക്കുമെന്ന വിശ്വാസം ഒഴിച്ച് മറ്റൊന്നും ഇല്ലാത്തവനായിരുന്നു അവനെന്ന്. അവൻ സ്വയം പറഞ്ഞു, ദൈവം ഒരിക്കലും എന്നെ ഇങ്ങനെയൊന്നുമില്ലാത്ത ഒരു ദരിദ്രനായി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷെ വിധി എന്നെ ഇങ്ങനെ ആക്കി തീർത്തു. അത്ര തന്നെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും. ഇനിമേൽ ഞാനിങ്ങനെ ദരിദ്രനായി നടക്കുകയില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അവനെപ്പോലെ തന്നെ ദരിദ്രരായിരുന്ന അവൻ്റെ കൂട്ടുകാരെ എല്ലാം ഒന്നിച്ച് വിളിച്ചു വരുത്തി അവൻ ചോദിച്ചു, കൂട്ടരെ, നമ്മളിങ്ങനെ എന്നും ദരിദ്രരായിരുന്നാൽ മതിയോ? നമുക്ക് ധനികരായി നല്ല ആഹാരം കഴിക്കുകയും നല്ല വീടുകളിൽ താമസിക്കുകയും ഒക്കെ വേണ്ടേ? എന്ത്, നാം ധനികരാകുക? അവർ അതിശയത്തോടെ തിരികെ ചോദിച്ചു. അതെ, നമുക്കും ധനികരാകണം. ധനികരായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങണം, നമുക്ക് കഴിവിനനുസരിച്ച് ഇഷ്ടപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യണം. എന്താ വേണ്ടെന്നുണ്ടോ?
4: വേണം.
3: അതെ, നമുക്ക് ധനികരാകണം. ധനികരായിട്ട് നല്ല നല്ല തീറ്റ സാധനങ്ങൾ വാങ്ങി നിറയെ കഴിക്കണം. അവരിൽ പലർക്കും ധനികരാകുന്നതിൽ കൂടി നേടിയെടുക്കാവുന്ന ധാരാളിത്വത്തിൻ്റെ അളവ് ധാരാളം നല്ല ഭക്ഷണം എന്നതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, റിവാസു, നീ ചോദിക്കുന്നത് കേട്ടാൽ എന്തോ വാസ്തവത്തിൽ നീ സ്വത്തുകാരനാകാൻ തീർച്ചപ്പെടുത്തിയതുപോലെ ഉണ്ടല്ലോ. എന്താ വല്ല പരിപാടിയും കണ്ടുവച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, അതെ പരിപാടിയുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം ആദ്യം മനസ്സിലാക്കേണ്ടത്, വെറുതെ മടി പിടിച്ച് വീട്ടിലിരുന്നാൽ സ്വത്തുകാരനാകാൻ കഴിയുകയില്ല എന്നതാണ്. സ്വത്തുകാരനാകണമെങ്കിൽ നല്ലതുപോലെ ജോലി ചെയ്യണം. എന്താ തയ്യാറാണോ? അവരെല്ലാവരും അവനെ നോക്കി ഒന്നും പറയാതെ ഇരുന്നു. അവൻ വീണ്ടും ചോദിച്ചു, എന്താ ആരും ഒന്നും പറയാത്തത്? ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ എല്ലാവരും തയ്യാറാണോ? പറയ്. അതെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ നീ ഞങ്ങളെ കുഴിയിൽ ചാടിക്കരുത്. ശരി, അങ്ങനെയാകട്ടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വാ. അവരെല്ലാവരും അവനോടൊപ്പം നടന്നു. അങ്ങനെ നടക്കുമ്പോൾ റിവാസ് തികഞ്ഞ ആലോചനയിലായിരുന്നു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നമ്മളിപ്പോൾ ചന്തയുടെ അടുത്തെത്തിയിരിക്കുന്നു. അല്പം ദൂരം കൂടി നടന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരും. അത് കയ്യിൽ കിട്ടിയാലുടൻ നിങ്ങൾ ചന്തയിൽ പോയി അത് വിറ്റ് കാശാക്കണം. ശരി, ഏറ്റ് ചെയ്യാം. എങ്കിൽ വാ, സ്വല്പം കൂടി മുന്നോട്ട് നടക്കാം. ഞാൻ സമ്മാനം കാണിച്ചു തന്നാലുടൻ നിങ്ങൾ അതിനെ പിടിച്ച് ചന്തയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളണം. അത് നിങ്ങളെ കബളിപ്പിച്ച് ഓടിക്കളയാതെ നോക്കിക്കൊള്ളണം. മനസ്സിലായല്ലോ? അതിന് നീ വല്ല മനുഷ്യനെയോ കോഴിയോ പട്ടിയോ ആണോ സമ്മാനമായി തരാൻ പോകുന്നത്? ചോദ്യങ്ങളൊന്നും വേണ്ട. ഈ രാജ്യത്ത് മനുഷ്യ വിൽപ്പന ഇല്ലെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ? ഞാൻ തരുന്ന സമ്മാനം $20 കുറയാത്ത ഒരു തുകയ്ക്ക് വിൽക്കാൻ പറ്റിയതായിരിക്കും, സംശയിക്കണ്ട. ശരി ശരി, നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അല്പസമയം കഴിഞ്ഞപ്പോൾ റോഡിൽ കുളമ്പടി ശബ്ദവും മണിക്കിലുക്കവും കേട്ടു. അവനത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരോടും ജാഗ്രതയായി ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നടക്കുവാൻ ആംഗ്യം കാണിച്ചു. അപ്പോൾ കഴുതപ്പുറത്തിരുന്ന ഒരാൾ വരുന്നത് കണ്ടു. അയാളുടെ പുറകിൽ 3-4 കഴുതുകൾ വേറെയും ഉണ്ടായിരുന്നു. എല്ലാ കഴുതുകളെയും ബന്ധിപ്പിച്ചിരുന്ന കയറിൻ്റെ അറ്റം അയാളുടെ കയ്യിൽ തന്നെ ആയിരുന്നു. കണ്ടിടത്തോളം അയാളൊരു കഴുത വ്യാപാരിയാണെന്നും അയാൾ തൻ്റെ കഴുതുകളെ ചന്തയിൽ വിറ്റിട്ട് ബാക്കിയുള്ളവയുമായി തിരികെ പോവുകയാണെന്നും റിവാസ് ഊഹിച്ചു. കഴുത വ്യാപാരി കഴുതപ്പുറത്തിരുന്ന് ഉറങ്ങുകയാണെന്നും വളരെ കുറഞ്ഞ പരിസരബോധമേ അയാൾക്കുള്ളൂവെന്നും റിവാസ് മനസ്സിലാക്കി. റിവാസു അല്പനേരം അയാളെ പിന്തുടർന്ന് കഴുതകളോടൊപ്പം നടന്നു. പിന്നീട് സംശയം തോന്നാത്ത വിധം ഒരു കഴുതയുടെ കഴുത്തിലെ കയർ അഴിച്ചുമാറ്റി. കഴുതയുടെ പുറത്തുണ്ടായിരുന്ന ജീനിയും അഴിച്ചെടുത്ത് അതിനെ സ്വതന്ത്രയാക്കി. കൂട്ടുകാരോട് ശബ്ദമുണ്ടാക്കാതെ അതിനെ പിടിച്ചുകൊണ്ടുപോകാൻ ആംഗ്യം കാണിച്ചു. ഉടനെ തന്നെ ജീനി തൻ്റെ പുറത്തു വെച്ച് കെട്ടുകയും കയർ സ്വന്തം കഴുത്തിൽ കെട്ടുകയും ചെയ്തു. അതെല്ലാം ചെയ്യുമ്പോൾ വളരെ തന്ത്രപൂർവം കഴുത വ്യാപാരി ഒന്നും അറിയാത്ത വിധമാണ് റിവാസു പെരുമാറിയത്. റിവാസിൻ്റെ കൂട്ടുകാർ ഉടൻ തന്നെ കഴുതയെ പിടിച്ചുകൊണ്ട് ചന്തയിലേക്ക് പോയി. അവർ കഴുതയെ നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. പിന്നീട് അവർ റിവാസിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. റിവാസു വ്യാപാരിയുടെ പുറകെ മറ്റ് കഴുതകളോടൊപ്പം കുറേ ദൂരം നടന്നു. പിന്നീട് അവൻ മുന്നോട്ട് നടക്കാതെ ഒരേ നിൽപ്പ് നിന്നു. അപ്പോൾ വ്യാപാരിക്കും മറ്റു കഴുതകൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കാതെ. കൂടാതെ കഴുതകളുടെ കഴുത്തിൽ കെട്ടിയിരുന്ന മണികൾ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ഉറക്കത്തിലായിരുന്ന വ്യാപാരി ഉണർന്ന് പുറകിൽ നോക്കിയപ്പോൾ കണ്ടത് താൻ പിടിച്ചിരുന്ന കയറിൻ്റെ മറ്റേ അറ്റത്ത് നിന്നിരുന്ന റിവാസിനെയാണ്. ആ കാഴ്ച കണ്ട വ്യാപാരി അന്തം വിട്ടുപോയി.
5: എന്ത്, തൻ്റെ കഴുത ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നുവെന്നോ?
3: അയാൾക്ക് അങ്ങനെ ഒരു മാറ്റം ചിന്തിക്കുവാൻ കൂടി കഴിയുമായിരുന്നില്ല. അയാൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി റിവാസിൻ്റെ അടുത്തെത്തി ചോദിച്ചു,
5: നീ ആരാ? എൻ്റെ കഴുതയുടെ സ്ഥാനത്ത് നീ എങ്ങനെ വന്നു? എന്തു മറിമായമാണ് ഞാൻ ഈ കാണുന്നത്! എൻ്റെ കഴുത എവിടെ?
3: റിവാസു പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങളുടെ കഴുത.
5: എന്ത്, നീ എൻ്റെ കഴുതയാണെന്നോ? ഇതെന്തൊരു കുതന്ത്രമാണ് നീ പറയുന്നത്?
3: ഞാൻ പറയുന്നത് കുതന്ത്രവുമല്ല, നിങ്ങൾ കാണുന്നത് മറിമായവുമല്ല. എന്നെ ദയവ് ചെയ്ത് വിശ്വസിച്ചാൽ ഞാനെല്ലാം വിശദമായി പറയാം.
5: ആ ശരി ശരി, പറ. കേൾക്കട്ടെ.
3: താങ്കൾ കാണുന്നത് ദുഃഖകരമായ ഒരു സംഭവത്തിന്റെ പര്യവസാനമാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പള്ളിക്കും ദൈവത്തിനും നിരക്കാത്ത ചില തെറ്റുകൾ, ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാതെ ചെയ്തു പോയ നിർഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ അച്ഛൻ ഈ നാട്ടിലെ പേരുകേട്ട ഒരു ജന്മിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കളങ്കപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഇപ്പോൾ പറയുന്നില്ല. റാവിസ് അച്ഛനെ ഓർത്ത് സങ്കടപ്പെടുന്ന മട്ടിൽ ഏതാനും നിമിഷങ്ങൾ നിന്ന ശേഷം വീണ്ടും തുടർന്നു. എൻ്റെ തെറ്റുകൾക്ക് ശിക്ഷയായി ഞാനൊരു കഴുതയാക്കട്ടെ എന്ന് ശപിക്കപ്പെട്ടതിനു ശേഷം കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ കഴുതയായി ജീവിക്കുകയാണ്. ഇപ്പോഴാണ് ആ ശാപത്തിൻ്റെ കാലാവധി തീർന്നത്. അതുകൊണ്ടിപ്പോൾ എനിക്ക് വീണ്ടും മനുഷ്യരൂപം കിട്ടി. ഞാൻ യജമാനൻ്റെ മുൻപിൽ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങ് ദയാപൂർവം പുല്ലും വെള്ളവും തന്നതും കാലുകൊണ്ട് ചവിട്ടും തൊഴിയുമൊക്കെ തന്നതും ഈ കഴുതയ്ക്കാണ്. ഞാനെന്ന ഈ ചെറുപ്പക്കാരൻ വ്യാപാരി കഥകളെല്ലാം കേട്ട് തികഞ്ഞ അതിശയത്തോടെ റിവാസിനെ നോക്കി നിന്നു. കുറേ നിമിഷങ്ങൾക്ക് ശേഷം ബോധം വീണ്ടെടുത്ത് അയാൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ കുറേയൊക്കെ ബോധ്യമായിരിക്കുന്നു, എല്ലാം മനസ്സിലാകുന്നു. നിന്റെ തെറ്റുകൾ നിന്നെ ഒരു കഴുതയായി മാറ്റി. എൻ്റെ നിർഭാഗ്യം കൊണ്ട് ഞാൻ നിന്നെ പണം കൊടുത്തു വാങ്ങി. എന്താ, അങ്ങനെയല്ലേ? അതെ, എന്തു ചെയ്യാനാണ്? നാം ഓരോരുത്തരും നമ്മുടെ ചെയ്തികളുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് ജീവിച്ചല്ലേ മതിയാകൂ. ഞാൻ എൻ്റെ തെറ്റിന് കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾ കഴുതയായി അവിടുത്തെ അടിയും തൊഴിയും സഹിച്ച് അങ്ങ് തന്ന പുല്ലുതിന് ജീവിക്കേണ്ടി വന്നു. അങ്ങേക്കും അതുപോലെ ചെയ്ത ഏതെങ്കിലും തെറ്റിന് ഈ കഴുതയും അതിന് കൊടുത്ത പണവും നഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങേക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാം. നാട്ടിലെ ഒരു വലിയ ധനികൻ്റെ ജന്മിയുടെ മകനെ അടിക്കാനും തൊഴിക്കാനും ഭാഗ്യം കിട്ടിയില്ല. മറ്റാർക്കാണ് അങ്ങനെ ഒരു അവസരം കിട്ടുക? താങ്കൾ പറയുന്നത് തികച്ചും ശരിയാണ്. പക്ഷേ താങ്കൾ ഈ രാജ്യത്തെ പേരുകേട്ട ഒരു ജന്മിയുടെ മകനാണെന്നത് സത്യം തന്നെയാണോ? എങ്കിൽ എനിക്കിനിയും അങ്ങോട്ട് കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ. ഞാൻ താങ്കളെ ദേഹോപദ്രവം ഏൽപ്പിച്ച വിവരം അറിയുമ്പോൾ അങ്ങയുടെ കുടുംബക്കാർ എന്നോട് പക വീട്ടുകയില്ലേ? ഇല്ല, അങ്ങ് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. നടന്ന സംഭവങ്ങളൊന്നും ഞാൻ ആരോടും പറയുകയുമില്ല. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ അങ്ങ് തന്ന പുല്ല് തന്നല്ലേ ഞാൻ ജീവിച്ചത്. അതിൻ്റെ നന്ദി ഞാനും കാണിക്കണ്ടേ? പക്ഷേ അങ്ങ് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. അത്ര തന്നെ. അപ്പോൾ ഞാനിനി എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാം പോയി കാണട്ടെ. നന്ദി, നമസ്കാരം. അത്രയും പറഞ്ഞ് റിവാസ് വേഗം കൂട്ടുകാരെ അന്വേഷിച്ച് യാത്രയായി. വ്യാപാരി അപ്പോൾ റിവാസിനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങേക്കിനി ഒരിക്കലും പള്ളിയുടെയും ദൈവത്തിൻ്റെയും ശാപം ഉണ്ടാകാൻ ഇടവരാതിരിക്കട്ടെ. എന്നിട്ട് റിവാസിനെ ആശീർവദിച്ച് തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അതിനിടയിൽ റിവാസിൻ്റെ കൂട്ടുകാർ കഴുതയെ നല്ല വിലയ്ക്ക് വിറ്റ് കിട്ടിയ പണവുമായി റിവാസിനെ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. അവരെല്ലാം ഒന്നിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു ഭക്ഷണശാലയിൽ പോയി സ്വത്തുകാർ കഴിക്കാറുള്ളതുപോലെ ഒരടിപൊളി സദ്യ അകത്താക്കി. രണ്ട് മാസങ്ങൾക്കപ്പുറം വ്യാപാരി ചന്തയിലെ വിശേഷങ്ങൾ അറിയാൻ പുറപ്പെട്ടു. വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ ഇടയായി. കൂട്ടുകാരൻ വ്യാപാരിയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ കുറുമ്പൻ കഴുതയെ വിറ്റത്? അതൊരു നല്ല കഴുതയായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ അതിനെ ചന്തയിൽ കണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ ഉടമ ചോദിക്കുന്നത് അല്പം കൂടിയ വിലയാ, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഓ, അങ്ങനെയോ? ഞാനും ഒന്ന് പോയി നോക്കട്ടെ. കഴുത അത് തന്നെയാണോന്ന്? അതല്പം ഏടാകൂടം പിടിച്ച കഴുതയാ, അതിനെ വാങ്ങാതിരിക്കുന്നതാ നല്ലത് കേട്ടോ. വ്യാപാരി ചന്തയിലെത്തി അവിടെ എല്ലാം തിരഞ്ഞു. സ്നേഹിതൻ പറഞ്ഞ പോലെ ആ കഴുത അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. വ്യാപാരി കഴുതയുടെ അടുക്കൽ ചെന്ന് രഹസ്യമായി അതിൻ്റെ ചെവിയിൽ പറഞ്ഞു, താങ്കൾ എങ്ങനെ വീണ്ടും കഴുതയായി? എന്ത് തെറ്റാണ് ചെയ്തത്? ഏതായാലും വിവരങ്ങളൊന്നും അറിയാത്ത ഒരു മഹാമനസ്കനായ വിവരദോഷി അങ്ങേ വിലയ്ക്ക് വാങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രയും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടക്കുന്ന വഴി ഇങ്ങനെ അയാൾ സ്വയം പറഞ്ഞു, പള്ളിയുടെയും ദൈവത്തിൻ്റെയും ഓരോ മാറിമായങ്ങൾ എന്നല്ലാതെ എന്ത് പറയാനാ എൻ്റെ ഈശോയെ. ഇത്രയുമാണ് കഥ.
4: ഇത്രയുമാണ് കഥ.
6: ഒരു കള്ളക്കഥയായാലും അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നതിലിരിക്കുന്നു കാര്യങ്ങൾ. ഒരു കള്ളം പറയുമ്പോഴും അത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഒരു ചെറിയ സംഭവം, ചിലർ എരിവും പുളിയും ഒക്കെ ചേർത്ത് മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അപ്പടി അതങ്ങ് വിഴുങ്ങാറുണ്ട്, അതേപടി അങ്ങ് വിശ്വസിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ തമാശയാണെങ്കിൽ അത് കേട്ട് ചിരിക്കാറുണ്ട്, അതിശയത്തോടെ കേട്ടിരിക്കാറുണ്ട്, വാ പൊളിച്ച് കേട്ടിരിക്കാറുണ്ട്. ഇതെല്ലാം അത് അവതരിപ്പിക്കുന്ന ഒരു കഴിവാണ്. പ്രിയദർശൻ്റെ പല സിനിമകളിലും, ഇപ്പം ചിത്രം പോലുള്ള സിനിമകളൊക്കെ എടുത്താൽ, അല്ലെ താളവട്ടം, അല്ലെ തേൻവാങ്കുമ്പത്ത്, അതൊന്നും വിശ്വസനീയമായ കഥകൾ

അല്ല. പക്ഷേ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ആ കഥ പറയാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് നമ്മൾ മതിമറന്ന് ആസ്വദിച്ച് ആ ചിത്രം കാണാനുള്ള കാരണം. ഇത് തന്നെയാണ് ഈ കഥയിലും സംഭവിക്കുന്നത്. അയാളൊരു കള്ളം അതിമനോഹരമായി അവതരിപ്പിക്കുകയാണ്, അതിൽ ഈ കഴുതയുടെ ഉടമ വീഴുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. ഇത്ര നേരം എന്റെ ഈ കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ്. ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ജൂലൈ 13. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനേ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901331. ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ സുനിത. സുനിത വിനോദ് മങ്ങാട്.
2: ഓക്കെ, പറയൂ സുനിത ചേച്ചി, ആർക്കാണ് ആശംസ?
3: എന്റെ മോള്, മോളുടെ ബർത്ത്ഡേയാണ്. അമ്മക്കുട്ടി പേര്. അമ്മക്കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ശ്രീലക്ഷ്മിയും കൂടി പറയണം.
2: അമ്മക്കുട്ടി കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ.
3: അവിടെ ഇല്ല, അവരെ ഏൽപ്പിക്കാൻ ബാംഗ്ലൂരിൽ.
2: ഓക്കെ ഓക്കെ, അപ്പോൾ ആശംസകൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809901311. അടുത്ത കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ഇതാരാണ്?
4: എന്റെ പേര് സിജി എന്നാണേ.
2: പറയൂ, ആർക്കാണ് ആശംസ?
4: ഇന്ന് മോള് നീറ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ടെ പാലായില് പഠിക്കാൻ പോവുക. അപ്പോൾ ആശംസ പറയാനായിട്ട്.
2: മോളുടെ പേരെന്താണ്?
4: അന്നമറിയ.
2: പഠിച്ചു മിടിക്കായിട്ടോ അന്നമറിയ.
4: നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണേ.
2: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. അപ്പൊ നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഒരു സമയം പ്രധാനപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ കേട്ടോ. അപ്പൊ വിളിക്കുന്ന നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മെസ്സേജ് അയക്കാൻ 8:50 വരെ സമയമുള്ളൂ. പിന്നീടുള്ള 10 മിനിറ്റ് ആ മെസ്സേജ് വായിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് 8:50 വരെ മാത്രം സമയമുള്ളതുകൊണ്ട് ഇപ്പോഴേ ആ മെസ്സേജൊക്കെ അയച്ചു തുടങ്ങിക്കോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പക്ഷെ വിളിക്കുവാനായിട്ടും നമുക്ക് ആശംസകളൊക്കെ വിളിച്ചറിയിക്കാനായിട്ടുള്ള സമയം 9 മണിവരെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഓക്കെ, നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോവാണ്. ഹലോ. ഹലോ.
5: ഹലോ.
2: ആ, ഗുഡ് മോർണിംഗ്.
5: കേൾക്കാം. ഗുഡ് മോർണിംഗ്.
2: ഇത് ആരാണ്?
5: എന്റെ പേര് മിനി.
2: ഇഞ്ചിച്ചി പറയൂ, ആർക്കാണ് ആശംസ?
5: ഇന്നലെ എന്റെ അനിയത്തിയുടെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 19th. മായയും സുരേഷ് ബാബു.
2: ഓക്കെ, ആശംസ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നലെ വിവാഹവാർഷികം ആഘോഷിച്ച മായ, സുരേഷ് ബാബു രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ വിവാഹവാർഷിക ആശംസകൾ. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
6: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
2: ആരാണ്?
6: ഞാൻ ആദ്യമായി വിശേഷ് പറഞ്ഞേ.

0: ഓക്കെ, സൂര്യ എന്നാണ് സുരേഷ് ചേട്ടനെ വീട്ടിൽ വിളിക്കുന്നത്. ആ സുരേഷ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ് നാളെ അല്ലേ? ഓക്കെ ശരി, സുരേഷ് ചേട്ടൻ കടപ്പാക്കട. അപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോ വെൻസറിന്റെ എല്ലാവിധ ആശംസകളും കേട്ടോ സുരേഷ്
1: ചേട്ടാ.
0: ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ, ഇത് ചിന്നക്കടയിൽ വിളിക്കുവാണ്.
0: ലത ചേച്ചി പറയൂ.
2: എന്റെ മൂത്ത മോളെ നീതുവിന്റെ വിവാഹ വാർഷികം നാളെ, ജൂലൈ 14.
0: ഓക്കെ,
2: നീതുവിനും ഹസ്ബൻഡ് സുനിൽ കുമാറിനും 1000 വെഡിങ് ആനിവേഴ്സറി.
0: നീതു എന്നല്ലേ പേര് പറഞ്ഞേ?
2: നീതു വി സുനിൽ കുമാർ.
0: നീതു സുനിൽ കുമാർ, കമ്മ്യൂണിറ്റി ഡിവൻസിന്റെ വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1311.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ, ലക്ഷ്മി മോളാണോ മോളെ?
0: ആണേ, ഇത് ആരാ? ഇത് പറയൂ മണിയമ്മ. ഇന്ന് ആർക്ക് ആശംസ?
1: എന്റെ എന്റെ കൂട്ടുകാരി എന്റെ കിഴിക്കലാണ് താമസിക്കുന്നത്. എന്റെ കൂട്ടുകാരി സുമാര്യമ്മയുടെ ബർത്ത്ഡേയാ.
0: ആ ഓക്കെ,
1: ഒരാശംസ പറഞ്ഞുതരാം. ഞാൻ രാവിലെ പറഞ്ഞു.
0: ഓക്കെ, അപ്പോ മണിയമ്മയുടെ കിഴക്കേ അടുത്തല്ലേ? അവിടെ
1: കിഴക്കേലെന്ന് പറഞ്ഞ ഒരടുത്ത് തന്നെ മോനെ, അപ്പുറം ഇപ്പുറം ആ മന്ദോന്നിന്റെ വ്യത്യാസമുള്ളൂ.
0: ഓക്കെ, അപ്പൊ താമസിക്കുന്ന സുകുമാരി അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിന്റെ 1000 ആശംസകൾ. ഓക്കെ, കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ശ്രീലക്ഷ്മി,
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
2: ഞാന് മുണ്ടക്കിൽ സാറാമ്മയാണ്.
0: പറഞ്ഞു അമ്മ, ഇന്ന് ആർക്ക് ആശംസ?
2: ആദ്യം ശ്രീലക്ഷ്മിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നീട് മുണ്ടക്കില് വിവാഹിതരാകുന്ന ബേബി ചാക്കയുടെ മകനായ അരുൺ ബേബി, വധു റിച്ചു അലക്സ് ഇന്ന് അവര് വിവാഹിതരാകുകയാണ്. സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ചാണ് വിവാഹം. അവർക്ക് 1000 മംഗളാശംസകൾ നേരുന്നു.
0: ഓക്കെ, അരുൺ ബേബി അല്ലേ?
2: അരുൺ ബേബി റിച്ചു അലക്സ്.
0: അരുൺ ബേബി റിച്ചു അലക്സ്. അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിന്റെ ആശംസകൾ.
2: ഓക്കെ,
0: സന്തോഷം അമ്മ വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ശ്രീലക്ഷ്മി മോളെ.
0: ഓ,
3: ശ്യാമളയമ്മയാ.
0: പറഞ്ഞു, ഇന്ന് ആർക്ക് ആശംസ?
3: എന്റെ കടപ്പാക്കട സുരേഷ്മോന്റെ. എന്റെ പൊന്നുമോനെ സുരേഷ്, നിന്റെ ശ്യാമളയമ്മയാണ് ഈ പറയുന്നേ. സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കണം
0: കേട്ടോ,
3: എന്റെ പൊന്നുമോനെ.
0: ഓക്കെ, ശ്യാമളയമ്മ അങ്ങനെ സുരേഷേട്ടനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. സന്തോഷമ്മ വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: ഇതാരേ ഇത്?
4: കണ്ടെത്തി ശാന്തകൃഷ്ണ.
0: ഓക്കെ, പറയൂ ചേച്ചി, ഇന്ന് ആർക്ക് ആശംസ?
4: ഇന്ന് വിവാഹം കഴിക്കാൻ പറഞ്ഞ ഞങ്ങൾ അരുണച്ചനെയും ഋതുവിന്റെയും കൂടെ മാരേജ് ലൈഫ് പറയാനായിട്ട് വിളിച്ചു.
0: ആശംസിച്ചോളൂ.
4: അരുണച്ച, ചേച്ചി ഹാപ്പി മാരേജ് ലൈഫ്. പൊളിക്കണം, ഇന്ന് കല്യാണം നമുക്ക് പൊളിക്കണം. ഇന്ന് ഡാൻസ് പാട്ടൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് പൊളിക്കണം.
0: എല്ലാത്തിനും ആശംസകൾ. പൊളിച്ചെടുക്കോട്ടെ, അടിപൊളിയാവട്ടെ അടിപൊളിയാവട്ടെ. എല്ലാവർക്കും സന്തോഷമായിട്ട് ആ ചടങ്ങ്.
4: ഓഡിറ്റോറിയത്തിലാണ്.
0: ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ആശംസകൾ കേട്ടോ. ഓക്കെ ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കേ, കോൾക്കട്ടായിരിക്കാണ്. സമയം 8 കഴിഞ്ഞ് 44 ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ, പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
6: ആ ഗുഡ് മോർണിംഗ്. ഹലോ,
0: ആ ഇത് ആരാ? ഇത്
6: ഞാൻ വാമദേവൻ പിള്ളയാണ്.
0: പറഞ്ഞോ, ഇന്ന് ആർക്കാണ് ആശംസ?
6: നാളെ എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേയാണ്.
0: കൊച്ചുമോന്റെ പേരെന്താ?
6: കാർത്തിക്.
0: കാർത്തിക്കിന് ആശംസ പറഞ്ഞോ കേട്ടോ.
6: കാർത്തികിനും എന്റെ കുടുംബങ്ങൾക്കും ഹാപ്പി.
0: ഓക്കെ, കാർത്തിക്കിന് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികന്റെ ജന്മദിനാശംസകൾ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. അപ്പൊ അടുത്തൊരു കോളിലേക്ക് കൂടെ പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
7: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാണ്?
7: ഇത് ഞാൻ ജിജു ആണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, ഇന്ന് ആർക്കാണ് ആശംസ?
7: എന്റെ വേണ്ടി
0: പറഞ്ഞോളൂ.
7: ഡോക്ടർ.
0: ഹലോ.
7: ആ ഹലോ.
0: ആ പറഞ്ഞോളൂ, കേട്ടില്ല, വ്യക്തമായില്ല.
7: ഡോക്ടർ അനില മേരി, ഇന്ന് ബർത്ത്ഡേ ആണ്.
0: അനില മേരി. ഓക്കെ ഓക്കെ, ആശംസ പറഞ്ഞോളൂ.
7: ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൊടുക്കണം.
0: ഓക്കെ ഡോക്ടർ അനില മേരി, കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികണ്ടിയും ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം ആണ്. ചെറിയൊരു ഇടവേളയാണ്, തിരിച്ചെത്താം.
8: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
9: പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9447478688, 9846976084.
10: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
11: ഫ്രഷോ?
10: ആ, ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
11: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
12: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റും 31 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞു. ഞാൻ ഇനി വന്നിട്ടുള്ള മെസ്സേജുകളൊക്കെ വായിക്കാം. ആദ്യത്തെ മെസ്സേജിലേക്കാണ് പോകുന്നത്. ഇന്നലെ എൻ്റെ മകൻ അനസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല. മോന് നല്ലൊരു ആശംസ പറയണേ ശ്രീ. സുൽബത്ത് നിന്നും, സുൽബത്ത് ചേച്ചിയാണ്, പഴയാറ്റൻകുഴിയിൽ നിന്ന്, സോറി, പഴയാറ്റൻകുഴിയിൽ നിന്ന് സുൽബത്ത് ചേച്ചിയാണ് കേട്ടോ ആശംസ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ചേച്ചി, സുൽബത്ത് ചേച്ചിയുടെ മകൻ അനസിന് കമ്മ്യൂണിറ്റി റേഡിയോ ഓപ്പൺ സെക്കൻഡിയും 1000 ജന്മദിന ആശംസകൾ. അടുത്ത മെസ്സേജ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ചേച്ചി, ഞാൻ മങ്ങാട് നിന്നും കുഞ്ഞാറ്റം മോളാണ്. ഇന്ന് എൻ്റെ അമ്മുചേച്ചിയുടെ ജന്മദിനമാണ്. അമ്മുചേച്ചിക്ക് എൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അച്ഛൻ്റെയും അമ്മയുടെയും എന്നാണ്. ഓക്കെ, ജന്മദിന ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മങ്ങാട് നിന്നും കുഞ്ഞാറ്റയാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അമ്മൂനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മൂന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൻ്റെയും ജന്മദിനാശംസകൾ. ഓക്കെ, അടുത്ത മെസ്സേജ്. ഇന്ന് 42-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന MRC മോഹൻ താര ദമ്പതികൾക്ക് ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശ്രാമത്ത് നിന്നും MRC ബാബുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റേഡിയോ FM വക ആശംസകൾ നേരണയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും മോഹൻ ചേട്ടാ. ഓക്കെ, അപ്പോൾ മോഹൻ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ മോഹൻ ചേട്ടനും വൈഫിനും 42-ാമത് വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. രണ്ടു പേർക്കും ഒരു അടിപൊളി ആശംസ നേരുവാണ് റേഡിയോ ബെൻസികറിൻ്റെ. ഓക്കെ, സന്തോഷം. അടുത്ത മെസ്സേജ്. എൻ്റെ അനിയത്തി മാളുവിൻ്റെ മോളുടെ ചരട് കെട്ടാണെന്ന് കുഞ്ഞു വാവയ്ക്ക് മാളുവിനും എൻ്റെയും കുടുംബത്തിൻ്റെയും ആശംസകൾ. ഒഴുകുപാറയിൽ നിന്നും നീതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചരട് കെട്ടിന് എല്ലാവിധ ആശംസകളും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. അതിന് ശേഷം അടുത്ത മെസ്സേജ് വായിക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഓക്കെ,
1: എന്റെ ഒരു അനിയത്തി കുട്ടിയുടെ ഒരു ബർത്ത്ഡേയാണ്.
0: ഓക്കെ,
1: അവളുടെ പേര് അമ്മു എന്നാണ്.
0: ഓക്കെ,
1: അപ്പം അവർക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുണ്ട്.
0: ഓക്കെ, ശരി, അപ്പോ അമ്മുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ആശംസകൾ. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
0: ചിത്ര ചേച്ചി. പറയു ചേച്ചി.
2: നമ്മുടെ കുടുംബത്തിനും മഹാദേവന്റെ എല്ലാ ഐശ്വര്യം
0: ഉണ്ടാവും.
2: നല്ലൊരു ദിവസവും.
0: ഈ
2: പടയാറ്റുംകുഴി എന്ന് വിളിക്കുന്ന സുൽബത്തിന്റെ മോന് എന്റെ വക നല്ലൊരു ആശംസകൾ, നല്ല ഐശ്വര്യ സമാധാനം ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ കടപ്പാക്കട സുരേഷേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു നാളെ. നാളെ ഇടയ്ക്ക് ആകത്തില്ല, അതുകൊണ്ട് ആ ചേട്ടന് നല്ല 100 ആയുസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ സർവേശ്വരൻ.
0: ആശംസകൾ. സന്തോഷം ചേച്ചി. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
3: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഞാൻ ഗുഡ് മോർണിംഗ്, ഞാൻ പുന്നത്താനത്ത് നിന്ന് വിളിക്കാം. അവിടെ ഇപ്പൊ ഒരു
0: പുന്നത്താനത്ത്,
3: എന്റെ മോളുടെ ജന്മനാളാണെന്ന്. എന്റെ നീതുമോൾക്ക് പിറന്നാൾ ആശംസകൾ പറഞ്ഞേക്കണേ.
0: ഗീതുമോളാണോ?
3: നീതുമോൾ.
0: നീതുമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടിയും ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു മെസ്സേജിലേക്ക് പോണ. ഗുഡ് മോർണിംഗ് ഡിയർ ശ്രീ, ഹാവ് എ ഹാപ്പി ഡേ. മാരത്തോണൊക്കെ അടിച്ചു പൊളിച്ചു. ജാനകി അമ്മയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് മാരത്തോൺ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സാരമില്ല. ഓക്കെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സുനിതയുടെ മോൾക്കും അവർ ഹാർട്ട് ബ്ലെസ്സിങ്, ജന്മദിന ആശംസകൾ ലവിംഗ്ലി നൂർജാൻ ചേച്ചി. ഓക്കെ, സന്തോഷം. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു സുൽബത്ത് ചേച്ചിയുടെ മോനാണ് അല്ലേ. ഓക്കെ, സുൽബത്ത് ചേച്ചിയുടെ മോനും കൂടി ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നൂർജാൻ ചേച്ചി കേട്ടോ. സന്തോഷം ചേച്ചി. ഓക്കെ, അപ്പം അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അടുത്തൊരു കോൾ എടുക്കാം. ഹലോ,
4: ഹലോ,
0: ഹലോ.
4: നമ്മളെ കല്ലുന്താഴേ, കല്ലുന്താഴ ഞാൻ ചോറ് കൊടുക്കുന്നേ. അവിടെ നിന്ന് 4 വർഷം തികയുന്ന ഒരു ചാനലിന്റെ വാർത്തയാ. അപ്പൊ നമ്മളടുത്താണ് അന്നദാനം കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ആ ചാനലിന്റെ കൊച്ചു, അവന്റെ പേര് സൗമ്യ എന്നാ. അതിനും എന്റെ കുടുംബത്തിനും ഒരു ആശംസകൾ പറയണം നമ്മളെ. എന്നിട്ട് ഇത് കേൾക്കുന്നവരെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ കല്ലുന്താഴ വന്ന് ഉണ്ണാനുള്ളത്
0: ആശംസകൾ കേട്ടോ. അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് തന്നെ അയക്കുക. വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ മെസ്സേജ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. കാരണം എനിക്കിന്നൊരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് അയക്കുന്നതിൽ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ശ്രോതാവ് അത് എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വോയിസ് മെസ്സേജ് അയക്കരുത്, ടൈപ്പ് ചെയ്ത് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേരിൽ നിന്ന് കൃഷ്ണ ചേച്ചിയാ മോളെ. എന്റെ മോക്കൊരു നല്ല സുപ്രഭാതം നേരുന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. മക്കളെ രണ്ടുപേരെയും ചേച്ചി നല്ല ആശംസ നേരുന്നു രണ്ട് മക്കൾക്കും
0: കേട്ടോ.
5: പിന്നെ നമ്മളെ കടപ്പാക്കടയിലെ സുരേഷിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോഴ് നാളെ ചിലപ്പോ ചേച്ചിക്ക് വിളിക്കാൻ പറ്റത്തില്ല, ജോലിക്ക് പോകുന്നു കേട്ടോ. അതുകൊണ്ട് അഡ്വാൻസ് ബർത്ത്ഡേ ആശംസകൾ സുരേഷ് കടപ്പാക്കട കൃഷ്ണ ചേച്ചിയാണ്. എല്ലാ ഐശ്വര്യങ്ങളും ആയിരം ആരോഗ്യ സൗഖ്യം നേരട്ടെ. അതുപോലെ സുൽബത്തിന്റെ മോൻ അനസ് മോനും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ആയിരം ആരോഗ്യ സൗഖ്യം നേരുന്നു.
0: ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പോ ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ ചങ്കായ ജാസ്മിന്റെ മക്കളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഒന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും പേര് വെച്ചിട്ടില്ല. എന്തായാലും ആശംസകൾ കേട്ടോ. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിന്റെയും പേര് വെച്ചുകൂടി അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ആർക്കാണോ ആശംസ അറിയിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആശംസ അയച്ച ആളുടെ പേരുമില്ല, അതോടൊപ്പം തന്നെ ആശംസ ആർക്കാണോ അറിയിക്കുന്നത് അവരുടെ പേരും ഇല്ലാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത്തരം മെസ്സേജ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വോയിസ് മെസ്സേജ് വന്നതിന് ശേഷം പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് അയച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മെസ്സേജ് വായിച്ചത്. അപ്പോൾ ദയവായിട്ട് ശ്രദ്ധിക്കുക, എനിക്കത് മനസ്സിലാവുന്ന സാഹചര്യം പെട്ടെന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടുണ്ടാവാം മറന്നുപോയത്. ഓക്കെ, എന്തായാലും എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ആർക്കാണോ നമ്മൾ ആശംസ അറിയിക്കുന്നത് അവരുടെ പേര് വെക്കാൻ മറക്കരുത്. ആരാണോ ആശംസ അറിയിക്കുന്ന അവരുടെ പേരും കൂടി വെക്കുക കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം എന്തായാലും മെസ്സേജ് അയച്ചില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെസ്സേജുകളെല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മെസ്സേജ് ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഏതാണ്ട് എൻ്റെപ്പിയുള്ള സമയമാകുന്ന അതിന് മുമ്പ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജന്മദിനാശംസകൾ.

ഓക്കെ, സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 40 സെക്കൻഡും. അതായത് കുറച്ച് സമയമല്ലേ ഉള്ളൂ ഇനി നമുക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു കൂടി പോയാൽ നമുക്കൊരു കോൾ കൂടി മാത്രമേ എടുക്കാനുള്ള സമയമുള്ളൂ. പാർക്കിൽ ആശംസകളൊക്കെ അറിയിക്കാൻ പെട്ടെന്ന് തന്നെ വിളിക്കുക. ഓക്കെ, എന്തായാലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൻ്റെ ജന്മദിന ആശംസകളൊപ്പം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൻ്റെ ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിപ്പിക്കാല്ലേ. ശരിക്കും പറഞ്ഞാൽ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ ആശംസകളൊക്കെ പറയാനുള്ള സമയമില്ല. ആർക്കെങ്കിലുമൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, കുറച്ച് കോൾ ഇടയ്ക്കൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും വിഷമിക്കേണ്ട, നമുക്ക് ഇന്നിപ്പോൾ പറയാൻ സാധിക്കാത്തൊരു നാളെ തീർച്ചയായിട്ടും പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗ്രീറ്റിംഗ്സ് ടൈം നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി MS.

0: ഇപ്പോൾ സമയം 9 മണി. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
4: എല്ലാ വർഷവും മിഥുനം 1-ഉം 2-ഉം തീയതികളിലാണ് പ്രസിദ്ധമായ ഓച്ചിറക്കളി. കേരളീയരുടെ പഴയകാലത്തെ യുദ്ധ സമ്പ്രദായങ്ങളുടെ പുനർ ആവിഷ്കരണമാണ് കൊല്ലത്തെ ഈ ഓച്ചിറയിൽ നടക്കുന്നത്. കൃഷ്ണപുരം ആസ്ഥാനമാക്കി വാണിരുന്ന കായംകുളം രാജാവിന്റെ പടനിലമായിരുന്നു ഓച്ചിറ. ഇന്ന് കൃഷ്ണപുരം കൊട്ടാരം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ്. പ്രാചീന കാലത്ത് വർഷത്തിൽ ഒരിക്കൽ 2 ചേരികളായി തിരിഞ്ഞ് അഭ്യാസ പ്രകടനം നടത്തുന്ന സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ്. ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ തിരുവോണ ദിവസം പാടത്തല്ലെന്നും ഓണത്തല്ലെന്നും പറയപ്പെടുന്ന അഭ്യാസ പ്രകടനങ്ങൾ ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നടത്തിയിരുന്നതായി മാങ്കുടി മരുതനാർ എന്ന സംഘകവി രചിച്ച മരുതൈ കാഞ്ചി എന്ന തമിഴ് ഗ്രന്ഥത്തിൽ സൂചനയുണ്ട്. ഓച്ചിറക്കളിയിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾക്ക് മാരകമായി മുറിവേൽക്കുന്നതും മരണം തന്നെ സംഭവിക്കുന്നതും പതിവായിരുന്നു. സർ ടി മാധവറാവു തിരുവിതാംകൂർ ദിവാനായിരുന്നപ്പോഴാണ്, അതായത് 1858-1871 കാലത്ത്, ഈ ഓച്ചിറക്കളിയിൽ മാരക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന വിളംബരമുണ്ടായത്. അതുവരെ കടുത്ത മാരകമായ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അലക് വാളുകളും കൃത്രിമ പരിചയും അതിനുശേഷമാണ് പിന്നീട് നിലവിൽ വന്നത്. കായംകുളവും ചെമ്പകശ്ശേരിയും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ സ്മരണ പുതുക്കലാണ് ഓച്ചിറക്കളിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു.
0: മിണ്ടിയും പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു അവശതയിലാകുന്ന കശുവണ്ടി മേഖലയും തൊഴിലാളികളും. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ലപാടത്ത് നിന്ന് രഘുവാണ്. കൊല്ലത്തെ പല ബസ് കത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ചാടനം ചെയ്യുന്ന ആൾക്കാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. മദ്യപിച്ചും ആഹാരാവശിഷ്ടങ്ങൾ താഴെയിട്ടും ഉപതുണി പോലും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് പലയിടത്തും. അത് ചിന്നക്കടയിലുണ്ട്, കൊല്ലം കോളേജ് ജംഗ്ഷനിലുള്ള ബസ് കത്തിരിപ്പ് കേന്ദ്രത്തിലാണ്. അതുപോലെ തന്നെ കൊട്ടാരക്കര സിവിൽ സ്റ്റേഷന്റെ അവിടെയും ഉള്ള ബസ് കത്തിരിപ്പ് കേന്ദ്രത്തിൽ അവിടെയും ഇതേപോലുള്ള ശല്യമുണ്ടാണ് പലയിടത്തും. ഇതൊന്നും കഴുകി വൃത്തിയാക്കാറോ പരിപാലനമോ ഒന്നുമില്ല. അവന്റെ താത്താക്കി ഇരിക്കാൻ പോലും പറ്റത്തില്ല. പലരും പുറത്തു നിന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: വാക്ക് അവേ. Walk away.
1: Walk away is spelled as W A L K hyphen A W A Y.
2: This is a verb and means one, to casually or irresponsibly withdraw from a situation in which one is involved or for which one is responsible. Two, to stop being involved in a situation because it is difficult to deal with or does not give any advantages.
3: മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഒരാൾ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ആകസ്മികമായോ നിരുത്തരവാദപരമായോ പിന്മാറുക.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
2: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
3: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
2: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകളും.
3: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
2: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
3: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രതാപ്. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ സ്ഥായിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നിങ്ങനെ ഏഴ് സ്വരങ്ങൾ അടങ്ങിയതാണ് ഒരു സ്ഥായി. അതായത് എന്നീ ഏഴ് സ്വരങ്ങളിൽ ആധാര ഷഡ്ജം മുതൽ അടുത്ത നിഷാദം വരെ അനുക്രമമായിട്ടുള്ള ഏഴ് സ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വര ശൃംഖലയ്ക്കാണ് സ്ഥായി എന്ന് പറയുന്നത്. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. സാധാരണയായി മൂന്ന് സ്ഥായികളിലാണ് സംഗീതം പ്രയോഗിക്കപ്പെടുന്നത്. മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി. ഇതിൽ മന്ത്രസ്ഥായിക്ക് കീഴ്സ്ഥായി എന്നും മധ്യസ്ഥായിക്ക് സമസ്ഥായി എന്നും താരസ്ഥായിക്ക് മേൽസ്ഥായി അല്ലെങ്കിൽ ഉച്ചസ്ഥായി എന്നും പേര് പറയാറുണ്ട്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ഭാരതീയ സംഗീതം പൊതുവെ മൂന്ന് സ്ഥായികൾക്കുള്ളിൽ ഒതുങ്ങും. സാധാരണ ഒരാൾക്ക് എത്ര കണ്ട് താഴ്ന്ന സ്വരത്തിലും എത്ര കണ്ട് ഉയർന്ന സ്വരത്തിലും പാടാൻ കഴിയുമോ ആ പരമാവധി സ്വരങ്ങളുടെ ഏറ്റത്താഴ്ചയെ സൂചിപ്പിക്കുന്നതിനാണ് സ്ഥായികളെ മൂന്ന് തരമായി വിഭജിച്ചിട്ടുള്ളത്. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. ഏറ്റവും അധികം ശാരീരിക ഗുണമുള്ള ഒരാൾക്ക് പൂർണമായി മൂന്ന് സ്ഥായികളിലും പാടാൻ കഴിയും. അതായത് ത്രിസ്ഥായികളിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അർത്ഥം. എന്നാൽ വീണ, വയലിൻ തുടങ്ങിയ വാദ്യങ്ങളിൽ മേൽപ്പറഞ്ഞ മൂന്ന് സ്ഥായികൾക്ക് പുറമെ അനുമന്ത്ര സ്ഥായികളിലും അതിതാര സ്ഥായികളിലും അനായസേന പ്രയോഗിക്കാൻ കഴിയും. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങിവരാം. ഉപകരണ സംഗീതത്തിൽ 5 സ്ഥായികൾ പ്രയോഗിക്കപ്പെടാറുണ്ട്. മനുഷ്യ ശരീരത്തിനകത്തെ 3 സ്ഥായികൾ മാത്രമേ പ്രയോഗിക്കാൻ കഴിയാറുള്ളൂ. എഴുതുമ്പോൾ ഒരു സ്വരത്തിന്റെ മേലെ ഒരു ബിന്ദു, അതായത് ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ ആ സ്വരം താരസ്ഥായി സ്വരമാണെന്നും, താഴെ ഡോട്ട് കണ്ടാൽ മന്ത്രസ്ഥായി സ്വരമാണെന്നും, മേലെയും കീഴെയും ബിന്ദു അഥവാ ഡോട്ട് ഇല്ലെങ്കിൽ അത് മധ്യസ്ഥായി സ്വരമാണെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു അവശതയിലാകുന്ന കശുവണ്ടി മേഖലയും തൊഴിലാളികളും. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
5: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു അവശതയിലാകുന്ന കശുവണ്ടി മേഖലയും തൊഴിലാളികളും. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞു ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.
6: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. മിണ്ടിയും പറഞ്ഞു തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വിഷയം കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടാണ്, തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മുടെ ഒരു റേഡിയോ പെൻസിലിലെ പ്രോഗ്രാം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിലെല്ലാം കൂടുതൽ വിളിക്കുന്നവരിൽ പ്രധാനമായും കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. സ്ത്രീകളാണ് ഈ ഒരു മേഖല ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നവരെന്ന് തന്നെ പറയും. ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളുമാണ്. അപ്പോൾ ഇന്ന് അവരുടെ ഒരു അവർ പലപ്പോഴും പറയുന്ന പല വിഷയങ്ങളും ഒക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നൊരു ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും കാരണം നമ്മളെ എല്ലാ പരിപാടിയിലും വിളിക്കുകയും വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്യുന്ന നമ്മുടെ ഈ തൊഴിലാളികൾക്ക് അവരുടെ ആ ഒരു വ്യവസായത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മണിക്കൂർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് അവർ മാത്രമല്ല, ഈ മേഖല പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം, ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊല്ലമാണ്. അപ്പോൾ കൊല്ലം എന്ന് കേട്ടാൽ തന്നെ കശുവണ്ടി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അടയാളമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ ഒരു മേഖല എങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് ഇന്ന് ഈ മേഖലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തകർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് കഴിയും. നമ്മുടെ കൊല്ലത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും മുന്നിലേക്ക് നമുക്ക് വരുന്നത് കശുവണ്ടിയും കയറും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഇന്ന് നമ്മുടെ കൊല്ലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം തകർച്ചയിലേക്കാണോ പോകുന്നത്? അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 കോളുണ്ട്. ഹലോ,
7: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
7: ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു
6: സോഫിയ ചേച്ചി. ആ സന്തോഷം, ആദ്യം വിളിച്ചല്ലോ. സന്തോഷായിരിക്കുന്നു ചേച്ചി.
7: ഇവിടെ തന്നെ ESL പകുതി പോയി വശം വരും എന്റെ ഓഫീസിലാണ് ജോലി, കശുവണ്ടി ഫാക്ടറി. കൂടുതൽ വരും. ഇപ്പൊ ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് കുറെ ആൾക്കാർ വന്ന് മരുന്നില്ല തിരിച്ചു പോകുന്നു. കാരണം എന്റെ ഓഫീസ് കൂട്ടി, മനസ്സിലായി, കശുവണ്ടി കൂട്ടി. അവർക്കപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോ കാണും ലൈവിലല്ല ലീവിലാണെന്ന്
6: കാണിച്ചിട്ടുണ്ടോ?
7: നമുക്ക് സങ്കടം, അവരുടെ കുറ്റമല്ലല്ലോ. അത് പറഞ്ഞു ഞങ്ങക്ക് ജോലി ഇല്ല, ഇപ്പൊ കൂട്ടി ഞങ്ങക്ക് 2-3 മാസം കൊണ്ട് ജോലി ഇല്ല, കഷ്ടപ്പാടാ, ബുദ്ധിമുട്ടാ.
6: മനസ്സിലായി.
7: അപ്പൊ ഈ കശുവണ്ടി നല്ല ഒത്തിരി ഒത്തിരി അമ്മമാർക്കും ഒത്തിരി ഒത്തിരി ജനങ്ങൾക്കും അതൊരു ഉപകാരമാണ്. അപ്പൊ ആണും പെണ്ണും അങ്ങനെ പ്രത്യേക ആർക്ക് വേണ്ടിയാലും ജോലി കിട്ടും.
6: അല്ല, ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ല, ഞാൻ ചേച്ചി പറയുന്ന കേട്ടോണ്ടിരിക്കുക, അതുകൊണ്ടാണ്.
7: സത്യം പറഞ്ഞാൽ അതിന് തുടരണമെന്ന് എന്റെ അഭിപ്രായം. കാരണം ഒത്തിരി ഒത്തിരി ഇവിടെ ESI വരുന്ന ഒത്തിരി പേര് പറയും മോളെ പൂട്ടി, മോളെ ഞങ്ങൾ എന്തോ ചെയ്യണം, 2-3 മാസം കൊണ്ട് ജോലി ഇല്ല, ഞാൻ തല്ലലാണ്, ഓരോരോ സെക്ഷൻ പറയും. നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ പറയാം, അമ്മ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റാത്ത അവര് പറയും മോളെ പൂട്ടി, മോളെ ഞാൻ കഷ്ടം. അത് പറഞ്ഞ ഒത്തിരി വീടുകൾ കഴിയുന്നതുണ്ട്.
6: മനസ്സിലായി, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
7: പയ്യനോട് തന്നെ ഒത്തിരി 2-3 അടുത്തടുത്ത് വീട്ടുകാരെല്ലാം എന്റെ അറിയിച്ചിട്ട് ക്ലീൻ ചെയ്യാനും. ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ 2-3 വീടുകളിൽ കൊണ്ടു തരുമായിരുന്നു കുട്ടിയെത്തൊക്കെ ഇങ്ങനെ പരിപ്പ് മാറ്റി പൊടി മാറ്റിയെ കൊടുക്കാൻ വേണ്ടി. ഞാൻ ലോക്കലായിട്ട് ആൾക്കാർ നടത്തുന്നോണ്ടായിരിക്കും കശുവണ്ടി കൂട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. വീടുകളിൽ കൊണ്ടുവന്ന് കശുവണ്ടി ക്ലീൻ ചെയ്ത് പരിപ്പ് മാറ്റി മറ്റേ വേസ്റ്റ് മാറ്റി അങ്ങനെ കുറെ ഒക്കെ ഉണ്ടല്ലോ.
6: അപ്പൊ
7: വീടുകളിൽ ചെയ്യുന്നുണ്ട് കുട്ടിയെത്തെ, ഞാൻ 2-3 വീടുകളിൽ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഒത്തിരി പേരുടെ ഇത് മുട്ടിയല്ലേ, ഏതാ കുടുംബശ്രീ വഴി ഒത്തിരി പേരുടെ കഞ്ഞുകൂടി മുട്ടിയല്ലേ, അപ്പൊ ഇനി തുറക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
8: ചേച്ചി എന്തായാലും അവിടെ ESI വർക്ക് ചെയ്യാണ്, അവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് തന്നെ സോഫി ചേച്ചി ആദ്യം പറഞ്ഞത്. ഒരുപാട് പേർക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം, അവർ തൊഴിലല്ല എന്നുള്ള ഒരു കാരണത്താൽ അവർക്കത് കിട്ടാതെ വരുമ്പോഴുള്ള അവരുടെ ബുദ്ധിമുട്ട്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് കൂടെ പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ.
9: ഹലോ, നമസ്കാരം ശ്രീലക്ഷ്മി.
8: നമസ്കാരം, ഇത് ആരാണ്?
9: മായ തിരുമല്ല.
8: പറയൂ മായ ചേച്ചി.
9: എന്റെ രണ്ട് ചേട്ടത്തിമാരും കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്ത് രണ്ടുപേരും അതിന്റെ പെൻഷൻ വാങ്ങിക്കുന്നവരാണ്.
8: ശരി.
9: അന്നൊക്കെ വന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടായിരുന്നു. ഇന്നത്തെ നോക്കുമ്പോ ജോലി ഇല്ലെന്നേ ഉള്ളു, കഷ്ടപ്പാട് ഇല്ലാത്ത ജോലിയായിട്ട് അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ കൊല്ലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കശുവണ്ടി മേഖലയിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന അച്ചാടി മുതലാളിയും പിന്നെ നമ്മുടെ പ്രശാന്തി മുതലാളി, അങ്ങനെ ഒരുപാട് മുതലാളി കുടുംബ വ്യവസായക്കാരെല്ലാം ഉണ്ട്. പക്ഷേ അവർ തമിഴ്നാട്ടിൽ DOI ശമ്പളം അല്ല അവർക്ക് വേണ്ടുന്ന, ഇതുപോലെ പ്രാവണം പണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുക്കുന്നതിന് മരുന്ന് പൈസ അടഞ്ഞെങ്കിൽ മാത്രമേ ESI മരുന്ന് കൊടുക്കൂ. അപ്പൊ അവര് അല്ലെങ്കിൽ അത് മരുന്ന് കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ പരിപ്പ് തിരിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, കൊണ്ടു കൊടുത്ത് വീടുകളിൽ ഇരുന്ന് ജീവിക്കുന്ന. അങ്ങനെയൊക്കെ ഒരുപാട് മേഖലയാണ് ഈ കശുവണ്ടി ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവരൊരു ജീവിത ഉപാധിയാണ്. അപ്പൊ അത് അവർക്ക് നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ചെയ്ത് ശീലിച്ചവർക്ക് അത് ഒരു ദിവസം പോലും അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. ഞായറാഴ്ച ദിവസവും ജോലി ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു ദിവസം അവധി അവരെ തുണികളും ഒക്കെ കഴിവണമല്ലോ. പക്ഷെ അങ്ങനെ വന്ന ഒരു കശുവണ്ടി മേഖലയ്ക്ക് ഒരുപാട് തകർച്ചയാണ് ഇപ്പൊ ഓരോ സ്വതന്ത്ര നമ്മൾ പോയില്ലെങ്കിൽ സ്വതാക്കളുടെ ഒരുപാട് പേരുടെ പ്രയാസം നമ്മൾ കേൾക്കുന്നില്ലയോ. അപ്പൊ അതിന് ശ്രീലക്ഷ്മി ഈ പ്രോഗ്രാം കൊണ്ടുവന്നതിൽ ഞാൻ ശ്രീലക്ഷ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട് തരുക. എല്ലാ സ്വതാക്കളും സംസാരിക്കട്ടെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ.
8: അതെ, ഒരുപാട് പേർ ഇത് കേൾക്കുന്നുണ്ടാവാം. അവർക്ക് നിങ്ങൾ നിലവിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ശ്രോതാക്കൾ സന്തോഷം ചേച്ചി വിളിച്ചില്ല. അപ്പോ നിലവിൽ തന്നെ ഇപ്പൊ തൊഴിൽ ചെയ്യുന്നവർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, അവിടെ നിന്ന് ഒരുപാട് പേർ വിളിക്കാറുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് 15 ദിവസം ജോലി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ 9 ദിവസമേ ജോലി കിട്ടിയുള്ളൂ. 9 ദിവസം പോലും ജോലിയില്ലാതെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾ പറയാം. ഒരു പക്ഷേ അവിടെ ജോലി ചെയ്യാൻ വരുന്ന ആ ഒരു സമയം പോലും ഞാൻ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു, ഒരു ചേച്ചി ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ്. അവരുടെ ആ ഒരു സമയം പോലും പലപ്പോഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു സമയം പോലും പല്പോഴും ബുദ്ധിമുട്ടുള്ളതായി ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. എന്നാലും നിങ്ങൾക്ക് പറയാം ഈ ഒരു അഭിപ്രായമൊക്കെ. അപ്പം നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ.
10: ഹലോ,
8: നമസ്കാരം.
10: നമസ്കാരം,
8: മിണ്ടി പറഞ്ഞ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
10: സ്വാഗതം, ഞാന് കാപ്പറ്റ് സന്ധ്യാസിന്റെ തൊഴിലാളിയായിരുന്നു.
8: ഓ, സ്വാഗതം. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ഈ ഒരു മേഖലയെ കുറിച്ച് നിങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം.
10: അവിടുത്തെ തൊഴിലാളികളുടെ സംഘർഷ ഭയങ്കര അരാജകമായിപ്പം ജോലിയില്ലായിരുന്നു. എത്രയോ ദിവസങ്ങളായ പല ജോലി സ്ഥാപനത്തിലും ചെന്നാലും ഇപ്പൊ ഈ ഓണം അടുപ്പിച്ചതുകൊണ്ട് അവർക്ക് ആ ജോലി കിട്ടത്തില്ല. അവര് സ്ഥിരം വരുന്നവർക്ക് മാത്രമേ കൊടുക്കൂ. അപ്പൊ ഉള്ള സ്ഥാപനം തുടർന്ന് ഒരു 10 ദിവസമെങ്കിലും ആ ജോലി കൊടുത്തെങ്കിൽ അർത്ഥങ്ങള് രക്ഷപ്പെട്ടു പോയാണ്. ഓണമായിട്ട് ഇത്രയും
8: സത്യത്തില് ഓണമൊക്കെ ആകുമ്പോ കാഷ്യൂ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരുടെ ബോണസ് കിട്ടുമ്പോഴാണ് കൊല്ലത്തെ പല സ്ഥാപനങ്ങൾക്കും കച്ചവടം നടക്കുന്നതെന്ന് പറയാറുണ്ട്.
10: ഹലോ,
8: ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു.
10: നമ്മള് ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്റെ അതിഥി ജീവനക്കാരിയായിരുന്നു, RSP കൺവീനറായിരുന്നു.
8: ഓക്കെ, ആ പറഞ്ഞോളൂ.
10: അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. നല്ലതുപോലെ തൊഴിലാളികളെ എല്ലാത്തിനും സഹകരിച്ചു നിന്ന് ഇപ്പൊ ഞാൻ 2 വർഷം കൊണ്ട് 2.5-3 വർഷം കൊണ്ട് ജോലിക്ക് പോകുന്നില്ല. എങ്കിലും ഞാൻ ആ ഇരിക്കുന്ന ഇടത്തുനിന്ന് കാണാം ഓരോരുത്തരും പോവേം വരെയും വിഷമിച്ച് പോകുന്നത്. അപ്പൊ ഈ അന്ത്യാപിസ് ഈ മോരാളിമാരുടെ അന്ത്യാപിസം കുറെയൊക്കെ തുറന്നാൽ അവസ്ഥകൾക്ക് രക്ഷപ്രാപ്തിയാവും. കാര്യം സ്വന്തം സ്ഥാനത്ത് ഇല്ലെങ്കിലും അവിടെ പോയ അവസ്ഥ അവർക്ക് ഉപജീവനം നടത്താം.
8: അതെ. അല്ല, അങ്ങനെ ഇപ്പൊ കൊറേ പേര് അങ്ങനെ മാറി പോയിട്ടുണ്ട് അല്ലെ? ഏതാണ്ട്
10: പോയിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഇല്ല, ഒരു മിക്കവാറുമുള്ള സ്ഥാപനം അടഞ്ഞു.
8: അതെ, ഏതാണ്ട് ശരിയാണ്.
10: ഈ അന്ത്യാപിസ് മേഖല ഒരുപാട് തകർച്ചയിലെത്തി. അതുകൊണ്ട് ഈ തൊഴിലാളികൾ എങ്ങോട്ട് പോകും എന്നുള്ള അറിയാമയ്യാതെ അവരൊരു
8: അതെ
10: പ്രപ്രാവതി നിൽക്കുന്നതാണെങ്കിൽ നിൽക്കുക. ഒരു വീട്ടുകാരിൽ ഈ ഒരേ ദിവസം കൊണ്ടുവന്ന് കഴിയുന്ന വീടുണ്ട്. മോലാളിമാരുടെ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ പോയ അന്നന്ന് കിട്ടി അവർക്ക് അന്നെന്നുള്ള കാര്യങ്ങൾ നടക്കും.
8: അതെ, ശരിയാണ് ശരിയാണ്. ഓക്കെ. അപ്പം എന്തായാലും സന്തോഷം, ഒരു മേഖലയിൽ നിന്നും സംസാരിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പം നമ്മളെ പല ഫാക്ടറികളും അടഞ്ഞുപോയി, അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഈ പറയും പോലെ വേതന വർധനവ്, അങ്ങനെ പല സാഹചര്യങ്ങളും, പിന്നീട് പലരും തമ്മിലുള്ള ഒരു എന്താ പറയുക ആശയക്കുഴപ്പങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, പലരും ലോൺ എടുത്തൊക്കെ നടത്തി അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും ഒക്കെ ഈ ഒരു മേഖലയിൽ തന്നെ, അതായത് ഈ ഒരു സ്ഥാപനം നടത്തുന്നവർക്കിടയിൽ പോലും അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടി. അവർക്ക് ഈ പറയുന്ന പോലെ വേതനം, ശരിക്കുള്ള വേതനത്തിൽ നിന്നും കുറഞ്ഞ വേതനത്തിൽ പറ്റ പല ഫാക്ടറികളിലും തൊഴിലെടുക്കാൻ പോകേണ്ട സാഹചര്യവും ഒക്കെ അവർക്ക് വരെയുണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത ഒരു കോൾ എത്തുന്നുണ്ട്. ഹലോ,
11: ഹലോ, നമസ്കാരം മോളെ.
8: നമസ്കാരം.
11: ഞങ്ങള് കശുവണ്ടി ഫാക്ടറിയിലെ ഫാക്ടറികളുടെ നടുക്കാ ഞങ്ങള് എന്റെ വീട്.
8: ഓക്കെ,
11: അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഒന്നും തോന്നരുത്.
8: പറഞ്ഞോളൂ, അതാണ് എനിക്ക് വേണ്ടത്, ഒന്നും തോന്നൂല.
11: തങ്ങള് ന്യൂസിലേക്ക് 24 കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു, അതുപോലെ ബെണ്ട ഗ്രൂപ്പുകാർക്കും അതുപോലെ ഉണ്ടായിരുന്നു, ഇരുപിപിക്കാർക്കും അതുപോലെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഫാക്ടറി ഇരിക്കുന്ന ഈ അണ്ടിപ്പണി ചെയ്യുന്നവരുടെ കാര്യങ്ങളല്ല, അല്ലാതുള്ളവരെ ഈ കാശും അതും ഇതുമൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അവരും ഒക്കെ ഇഷ്ടം പോലെ മുടിപ്പിച്ചിട്ടുണ്ട് ഈ മുതലാളിമാരെ. അതുമൊക്കെ ഒരു കാരണമാ അല്ലെ, അഭ്യസിക്കാൻ പോവാനുള്ള നിർത്താനുള്ള
8: കാരണം.
11: മുതലാളിക്ക്
8: നഷ്ടം വന്നു.
11: ആ, മുതലാളിക്ക് നഷ്ടം വന്നു. ഈ പിന്നെ വെണ്ടർ ഗ്രൂപ്പ് ഈ അടുത്ത സമയം വരെ ഈ കരിക്കോട് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ പോയി ജോലി ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഓണം വരുമ്പോഴത്തേക്ക് ബോണസ് കിട്ടുന്ന ഉത്സവമുള്ള അന്ന് ഇല്ലൂർ നാട്ടിൽ, ഈ കരിക്കോട് നമ്മളെ ഇല്ലൂർ നാട്ടിൽ അന്ന് ഉത്സവം. കാരണം ബോണസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്നാ ആളുകൾ ഓണം ഘോഷിക്കുന്നത് അങ്ങനെയാ. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ജോലിക്കാർക്കൊന്നും അങ്ങനൊന്നും കിട്ടുന്നില്ല.
8: ഞാനും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതാണ് കുറച്ച് മുമ്പ് പറഞ്ഞു, പലപ്പോഴും പറയാറുണ്ട്. എന്നാണോ അവിടെ അവർക്ക് ബോണസ് കൊടുത്തു തുടങ്ങുന്നത്, അന്നാണ് ഓണത്തിന്റെ അനക്കം ഒരു പക്ഷേ നമ്മുടെ നഗരത്തിലാണെങ്കിലും കടകളിലും ഒക്കെ അനുഭവപ്പെടുള്ളൂ. അവർക്ക് ബോണസ് കിട്ടുമ്പോഴാണ് മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നുള്ളൂ.
11: എല്ലാവർക്കും അത് ഒരു ഉത്സവം.
8: അതെ അതെ,
11: കാരണം കമ്പനി വാർത്ത ചെല്ലണം, വളക്കച്ചവടക്കാര് സാധനങ്ങൾ വിൽക്കുന്നവര് എന്തായാലും അവിടെ ചെന്ന അച്ഛനും അമ്മയും ഒഴിച്ചിപ്പോ നമ്മള് ചിന്നക്കടയിൽ പോയി വാങ്ങിക്കുന്നതിനെ കാട്ടുന്ന സാധനങ്ങൾ ആ കമ്പനി വാർത്തക്കെ കാണും.
8: ഓക്കെ,
11: ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കൊച്ചുനാളി അദ്ദേഹം നമ്മള് സ്കൂളിൽ പോകാനൊക്കെ പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് ഞങ്ങൾ ഇതൊക്കെ കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അത്ര
8: നാളായിട്ട് ഇത്ര ഉത്സവം ഇല്ല, അത്തരത്തിലുള്ള
11: അടുത്ത സമയത്ത് ഈ വെണ്ടർ ഗ്രൂപ്പ് അവര് നിർത്താൻ തന്നെ കാരണം അവിടെ അതെ പത്രത്തിലൊക്കെ വന്നതാ മോശവും അതും ഇതുമൊക്കെ ഒരാൾ ആത്മഹത്യ ചെയ്ത്, അതുകൊണ്ട് ആ കേസ് അങ്ങോട്ട് അങ്ങ് പോയി. വെണ്ടർ ഗ്രൂപ്പ് അങ്ങനെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെണ്ടർ ഗ്രൂപ്പിൽ കശുവണ്ടി തൊഴിലാളികളുടെ മക്കള് നല്ല മാർക്ക് വാങ്ങിക്കുന്നവർക്ക് അവര് ക്യാഷ് പ്രൈസ് വരെ കൊടുക്കുമായിരുന്നു. അത്ര ഭയങ്കര ഒരു കമ്പനി ആയിരുന്നു കരിക്കോട്ടെ. അതും ഇപ്പൊ അടച്ചിപ്പോ ഇല്ല. പിന്നെ ഈ കോർപ്പറേഷൻ കമ്പനി വന്നതും ഒരു പിന്നെ മുതലാളിമാർക്കൊരു തിരിച്ചടിയായി. കാരണം അത് ജോലി നടന്നില്ല കശുവണ്ടി അവിടെയും ഇതുപോലൊക്കെ തന്നെ നടക്കുന്നു. ഇപ്പൊ പത്രത്തിനകത്ത് വരുന്നില്ല കാര്യങ്ങള്, ഇഷ്ടം പോലെ ദ്രോഹങ്ങളാ ഓരോരുത്തര് കാണിച്ചിട്ടുള്ളത്. അതെല്ലാം കശുവണ്ടി മേഖല ഇങ്ങനെ ആവാൻ കാരണം.
8: ശരി, ഓക്കെ, എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് വേണ്ടി പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
12: ഹലോ, നമസ്കാരം.
8: നമസ്കാരം, ഇത് ആരാണ്?
12: ഇത് കൊല്ലത്തുനിന്ന് മോഹൻ ആണ്.
8: ആ മോഹനൻ ചേട്ടാ, പറയൂ.
12: കശുവണ്ടി കൈത്തറി അതുപോലെ തന്നെ കയറ് ഇതൊക്കെ നമ്മുടെ നാട്ടില് വ്യവസായമായിട്ട് നിലനിന്നിരുന്നത്.
8: അതെ, പാരമ്പര്യ വ്യവസായം.
12: അതെല്ലാം നന്നാക്കാനായിട്ട് വന്ന നേതാക്കന്മാർ ഇതെല്ലാം പൊളിച്ചെടുക്കുക. ഇപ്പം അതിന്റെ അവിടുത്തെ ജീവനക്കാരല്ലെങ്കിൽ ജോലിക്കാർക്ക് ജോലി ഇല്ലാതാക്കി, എല്ലാം കൂടുതൽ കൂലി മേടിക്കാം, കൂടുതൽ ബോണസ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് സമരമൊക്കെ ചെയ്ത്. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ കശുവണ്ടി ഫാക്ടറി നടക്കണമെങ്കിൽ കശുവണ്ടി വേണം. ആ മാവുകളെല്ലാം മുറിച്ചു കളഞ്ഞു, കശുമാവെല്ലാം മുറിച്ച് നമ്മള് റബ്ബറൊക്കെ നട്ടു.
8: അതെ അതെ അതെ അതെ,
12: കശുവണ്ടി നമ്മുടെ നാട്ടിലില്ല. അന്ന് നമ്മുടെ നാട്ടിൽ കശുവണ്ടി ഉള്ളപ്പം നമ്മുടെ നാട്ടിലെ കർഷകന്റെ കശുവണ്ടിക്ക് വിലയില്ല. അതിന്റെ രണ്ടരട്ടിയും മൂന്നരട്ടിയും കൊടുത്ത് വിദേശി വണ്ടി മേടിക്കുന്നതിന് യാതൊരു മടിയും ഇല്ല നമ്മുടെ നേതാക്കന്മാർക്ക്. അപ്പൊ അങ്ങനെ എന്തായാലും പിന്നെ കൂലി എപ്പോഴും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ചോദിച്ച് ഇത്രയും കൂലി വേണ്ടെന്ന് പറയുന്ന തമിഴ്നാട്ടിലോട്ടുള്ള വ്യവസായവും കൊണ്ടുപോയി. അവിടുത്തെ ജീവിത നിലവാരം കുറവാണ്, സാധനങ്ങളെല്ലാം വില കുറഞ്ഞ് കിട്ടും. അപ്പൊ അവിടുത്തെ ജീവിത നിലവാരം കുറവായതുകൊണ്ട് ഇഷ്ടംപോലെ തൊഴിലാളികളെ ഉദ്ദേശിക്കുന്ന കൂലി കൊടുത്താൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് മുതലാളിമാരെല്ലാം അങ്ങോട്ട് പോയി. കാര്യം ഇവിടെ മുതലാളിമാരെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്, നേതാക്കന്മാര് വരുത്തുന്നുണ്ട്. അപ്പൊ അവരെ വരട്ടി ഇത്തിരി കാശ് മേടിക്കുക എന്നുള്ള രീതിയിൽ പോകുന്ന നേതാക്കന്മാരും ഉണ്ട്. പണ്ട് കാലത്ത് കശുവണ്ടി തൊഴിലാളികളെ തൊഴിലാളികൾക്ക് മക്കളെയൊക്കെ പഠിപ്പിച്ച് ഉന്നത നിലവാരത്തിൽ എത്തിക്കാൻ പറ്റുമായിരുന്നു. അതിന് ഉദാഹരണം എന്റെ അച്ഛനും അമ്മയും കശുവണ്ടി തൊഴിലാളികളായിരുന്നു. പക്ഷെ അവർക്കുള്ള നാല് മക്കളെയും പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കാൻ പറ്റി. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിന്ന് കടത്തിലോട്ടാണ് പോകുന്നത്.
8: എനിക്കൊന്ന് ചേട്ടത് പറഞ്ഞപ്പോഴാണ് പണ്ടൊക്കെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വളരെ, അതായത് വീട്ടിലായിരുന്നു നോക്കാനില്ലെങ്കിൽ രാവിലെ പോകുമ്പോ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയി അവിടെ തന്നെയാണ് കിടത്തി ഉറക്കുക അല്ലെ. അവര് ആ പ്രത്യേക സ്ഥലവും അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം
12: പരിചരിക്കാനുള്ള ആളുമൊക്കെ അവിടെ തന്നെ
8: അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അത്ര ഉണ്ടെന്ന് എനിക്ക്
12: തോന്നുന്നുണ്ട്. അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ പ്രസവ ആനുകൂല്യം കിട്ടുന്ന പറഞ്ഞാലും അന്ന് 28 acres കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. 28 acres ഭയങ്കര വിലയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്ത് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുതലാളിയാണ് അന്ന് മുതലാളിയുടെ ഫാക്ടറിയിലാണ് അവരൊക്കെ പോയിരുന്നത്. അതിനുശേഷമാണ് ഈ തൊഴിലാളി യൂണിയൻ ഒക്കെ ബലപ്പെട്ട് വന്നത്.
8: ശരി,
12: മുസ്ലിയാരുടെ ഫാക്ടറി ഒക്കെ തുടങ്ങിയതിനു ശേഷം ഓരോരോ തൊഴിലാളി യൂണിയനുകളും ഒക്കെ ബലപ്പെട്ട് വന്നു. അപ്പൊ അവരെല്ലാം മത്സരിച്ച് മത്സരിച്ച് ഡിമാൻഡ് വെച്ചു. അതായത് കൂടുതൽ കൂലി അല്ലെ ബോണസ് ഏത് തൊഴിലാളി യൂണിയനാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ള ഒരു കടമത്സരം വന്നു. അങ്ങനെ വന്നതോടുകൂടി
8: ഈ മേഖല ശരിക്കും പറഞ്ഞാൽ തളർന്നു തുടങ്ങി.
12: എന്തോ
8: അതോടുകൂടി ഒരു തളർച്ച ഉണ്ടായി, തകർച്ച ഉണ്ടായി.
12: ഞാനിപ്പോ എല്ലാം മുതലാളിമാരുടെ ഭാഗത്ത് നിന്ന് പറയല്ല, തൊഴിലാളികളും മുതലാളികളും എല്ലാം തൊഴില് മുതലാളി ഉണ്ടെങ്കിലേ തൊഴിലാളിയുള്ളൂ, തൊഴിലാളി ഉണ്ടെങ്കിലേ
8: മുതലാളിയുള്ളൂ. അതെ അതെ.
12: അപ്പൊ ഈ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ കാത്തു സൂക്ഷിക്കണം.
8: അതെ അതെ, ശരിയാണ്.
12: അന്തരീക്ഷം കാത്തു
8: സൂക്ഷിക്കണം.
12: ഇപ്പൊ തന്നെ നമുക്കറിയാം വിവിധ മേഖലയിലുള്ള കമ്മ്യൂണിറ്റി തൊഴിലാളികളുണ്ട്, അവര് വളരെ കഷ്ടപ്പെടുന്നുണ്ട്.
8: അല്ല, ഇത് ഇതുവരെ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നത് വളരെ, അതായത് ജോലിക്കായി വരുമ്പോ അവിടെ ജീവിത സാഹചര്യം ഇതിനെ ആശ്രയിച്ചാണ് പോകുന്നത്. അപ്പൊ പല കാര്യങ്ങളും ഒരു പക്ഷെ ഇവരെ പോലും മുതലെടുക്കുന്ന സാഹചര്യവും ഉണ്ടാവാം നമ്മുടെ തൊഴിലാളികൾ. പക്ഷെ ഇതിലിടെ പെട്ടുപോകുന്ന തൊഴിലാളികളായിരിക്കാം.
12: അതെ, ഇപ്പൊ കശുവണ്ടി തൊഴിലാളിയെ കണ്ടാലൊന്നും അറിയാൻ ഒക്കത്തില്ലായിരുന്നു. എന്റെ അച്ഛനും അമ്മയൊക്കെ പോകുന്ന കാലത്ത് കശുവണ്ടി തൊഴിലാളിയെ കണ്ടാൽ തന്നെ പ്രത്യേകിച്ച്
8: അറിയാമായിരുന്നു.
12: ഒരു കശുവണ്ടി കറയുടെ മണവും കയ്യിലൊക്കെ കശുവണ്ടി കറ പറ്റിയതും അങ്ങനെ അവരുടെ വസ്ത്രധാരണത്തിലും ഒക്കെ കുറഞ്ഞ വസ്ത്രങ്ങളും കയ്യിൽ കൊടുത്താണ് പോകുന്നത്. ഇപ്പൊ അതൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 365 days ഉണ്ടെങ്കിൽ 35 days പോലും ജോലിയില്ല. കുറച്ച് ബോണസ് ഒക്കെ കൊടുക്കും. എന്നാലേ ഈ കശുവണ്ടി ഇല്ലെങ്കിൽ പിന്നെ ഈ ഫാക്ടറി എല്ലാം വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള ചിന്താഗതിയോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വരുത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് ഈ തൊഴിലാളികളെ അതിനുപയോഗിക്കാനോ ഒന്നും ഉപയോഗപ്പെടുത്തും. കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി തന്നെ ചെയ്യത്തുള്ളു, യാതൊന്നും മാറി ചിന്തിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.
8: ഓക്കെ ചേട്ടാ, എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടി പറഞ്ഞു തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ചെറിയൊരു ഇടവേള.
13: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഒരുക്കുന്നു കൂടെയുണ്ട് ഞാൻ സഖി ടിപ്സ് ഫോർ ലേഡീസ്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 11:50 പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാവിലെ 11:50. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഗീതു. കൂടെയുണ്ട് ഞാൻ സഖി.
8: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്മുടെ കൊല്ലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം, ആ തൊഴിലാളികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം, ഈ ഒരു മേഖലയ്ക്ക് ഇനി വേണ്ട കൈത്താങ് എന്താണ്, എന്താണ് ഈ മേഖല ഉയർന്നു വരാൻ, അല്ലെങ്കിൽ തൊഴിലാളികൾ പ്രത്യേകിച്ച് ഇനി ഓണമൊക്കെ വരുവാണ് അല്ലേ, അവരുടെ എല്ലാവരും പ്രതീക്ഷയാണ്. ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പലരും ഒക്കെ ഇനിയിപ്പോൾ ഈ ഓണം എങ്ങനെ ആഘോഷിക്കും, കാരണം ജോലി ഇല്ലാത്ത സാഹചര്യം പലർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ ഒരു ഓരോ ശ്രോതാക്കൾ പറയുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ,
14: ഹലോ,
8: നമസ്കാരം.
14: നമസ്കാരം.
8: ആരാ ഇത്?
14: ഞാൻ മുഖത്തലയിന്ന് ഗിരിജയാ.
8: ആ, സ്വാഗതം പരിപാടിയിലേക്ക്. എന്താണ് ചെയ്യുന്നേ ചേച്ചി?
14: ഞാൻ കമ്പനിയിലെ ജോലിക്കാരിയായിരുന്നു.
8: ആ, ഓക്കെ.
14: നൂർജഹാൻ കമ്പനി കുന്നംപറ.
8: നൂർജഹാൻ കമ്പനി. ആ,
14: 8 വർഷം കൊണ്ടേ ഞങ്ങൾക്ക് ജോലിയില്ല, ജോലിയില്ലാതെ കിടക്കുക. ഞങ്ങൾക്ക് മുതലാളി മരിച്ചുപോയി. ഞങ്ങള് കമ്പനി കേറി 90-ൽ ഞാൻ കമ്പനി കേറി. പിന്നെ അന്ന് തൊട്ട് ഞങ്ങൾക്ക് നല്ല ജോലി, നല്ല ശമ്പളവും എല്ലാം ഉണ്ടായിരുന്നു.
8: ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് കേൾക്കാമല്ലോ അല്ലേ?
14: ആ, കേൾക്കാം.
8: നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ.
14: നല്ല കേൾക്കാൻ പറ്റുന്നുണ്ട്.
8: ഓക്കെ അമ്മ, സന്തോഷം. ആ, പറഞ്ഞോ, ഇനി പറഞ്ഞോളൂ.
14: ആ, ഞങ്ങളെ മുതലാളി മരിച്ച അന്ന് തൊട്ട് ഞങ്ങൾക്ക് ജോലിയില്ല. ഞങ്ങള് കമ്പനിയുടെ വാതൊക്കെ ചെല്ലുമ്പോ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു.
8: ഹലോ.
14: അങ്ങനെ ഞങ്ങളിപ്പം പല കമ്പനിയിലും കുടിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നവരാ.
8: ശരി.
14: ഇപ്പൊ അവിടെയും ജോലിയില്ല.
8: അപ്പൊ
14: ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ.
8: അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 8 വർഷമായിട്ട് ജോലി ഇല്ലാതിരുന്നപ്പോ, അതായത് സ്ഥിരം പോകുന്ന കമ്പനി പൂട്ടിപ്പോയത് കൊണ്ട്, പിന്നെ ഈ 8 വർഷം പിന്നീട് ഇടയ്ക്ക് മറ്റു കമ്പനികളിലേക്ക് പോകുന്നുണ്ടായിരുന്നോ?
14: ആ, പോകുന്നുണ്ടായിരുന്നു.
8: ശരി.
14: അവിടെയും ജോലി അങ്ങനെ വലുതായിട്ട് നടക്കുന്നില്ല.
8: അപ്പൊ ഈ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വേതനത്തിൽ നിന്നും കുറവായിരുന്നോ ഇപ്പൊ പോകുന്നിടത്ത് കിട്ടുന്നേ?
14: ആ, കുറവായിരുന്നു. ഞങ്ങൾക്ക് മറ്റു ESI-യും പ്രാവിഡമെന്റും എല്ലാം ഉണ്ട്, മരുന്നുണ്ട്. കമ്പനി പൂട്ടിയോണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഇല്ല.
8: ഓക്കെ. എല്ലാ ദിവസവും തൊഴിലും ഇല്ല. പക്ഷെ അവിടെയാണ് ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നേരത്തെ നമ്മുടെ ശ്രോതാവ് കൂടി ചോദിച്ചിരുന്നു, നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് നമുക്ക് എല്ലാ ദിവസവും ജോലി ഇല്ലാതാകുമ്പോ നമുക്ക് മറ്റൊരു തൊഴിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ലേ അമ്മ? നമുക്ക് ശ്രമിച്ചാൽ മറ്റൊരു തൊഴിൽ.
14: ഇപ്പൊ ഞങ്ങള് കുടിലുകളിൽ
8: അല്ല, ആ ഒരു മേഖല വിട്ട്, ആ ഒരു തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ?
14: ഇപ്പൊ ഞങ്ങള് വേറെ തൊഴില് പോറ്റാറിക്കാനും വീട്ടുജോലിക്കും ഒക്കെ പോകും.
8: ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമായിരുന്നു ഈ ഒരു തൊഴിൽ? ഈ
14: സൗകര്യമായ തൊഴിൽ ഇതൊക്കെ തന്നെ, അല്ലാതൊന്നുമില്ല.
8: ശരി, മനസ്സിലാവുന്നു കേട്ടോ. അപ്പൊ എന്തായാലും വ്യത്യാസം വരട്ടെ. അപ്പോ അടുത്ത ഒരു കോളിലേക്ക് കൂടെ പോവാൻ നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, നമസ്കാരം. ആ, നമസ്കാരം
15: ശ്രീലക്ഷ്മി. നമസ്കാരം.
8: നമസ്കാരം.
15: തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ആ വിഷയങ്ങൾ 1, 2, 3, 4, 5, 6 ഞാൻ ഒന്ന് സെക്ഷൻ തിരിച്ച് പറയേ, അതിനുള്ള അവസരം തരണം.
8: 6 മിനിറ്റിനകത്ത് പറയാൻ
15: പറ്റും. അതായത് ഈ ഒരു കാരണം കൊണ്ടല്ല, ഈ കശുവണ്ടി ഇവിടെ കിട്ടാത്തതിന്റെ മറ്റേ ഒന്നും അല്ല ഇത് വിഷയം. പിന്നെ ഈ ഫാക്ടറികൾ അടയാനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് പറയാം.
8: ശരി.
15: ഒന്നാമത് കേരളത്തില് അതായത് 85-90 വരെ കൃഷി ഉണ്ടായിരുന്നു, ഈ കശുവണ്ടി കൃഷി. ഇത് നമ്മുടെ നാട്ടില് അത് പ്രധാനമായിട്ട് മാഞ്ചിയം, കോഞ്ചിയം, തേക്ക്, ലാഭ ബിസിനസ്സുകൾ, അതായത് ലാഭം ഉണ്ടാകുന്ന ബിസിനസ് അക്കേഷ്യ ഇങ്ങനെയൊക്കെ വന്ന്, അതായത് കരുണാകരൻ ഭരിച്ചിരുന്ന കാലത്താണ് അതിന്റെ തുടക്കം വരുന്നത്. അന്നേരം ഇത് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് വണ്ണം വെക്കും, പെട്ടെന്ന് മുറിച്ചു കൊടുക്കുമ്പോൾ നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ മരങ്ങൾ വെക്കാൻ തുടങ്ങിയത്. അന്നേരം ഇതിനകത്ത് വന്നത് ഈ കൃഷി നമ്മുടെ കേരളത്തില് ഇപ്പം ഒരു സ്ഥലത്തും ഇല്ല. ഒരു വീട്ടില് എല്ലാ വീട്ടിലും 2-3 ഈ പറങ്കി മരങ്ങൾ ഉണ്ടായിരുന്നെയാ. അതാ ലക്ഷ്മിക്ക് ഓർമ്മ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂട. എന്റെയൊക്കെ ഓർമ്മയുള്ള കാലത്ത് ഞങ്ങൾ ഇഷ്ടംപോലെ ഏപ്രിൽ മാസത്തില് ഇടിവെട്ടി മഴ പെയ്യുമ്പോ ഈ കശുവണ്ടി പറക്കാൻ പോകുമായിരുന്നു. അത് പറക്കിക്കൊടുത്താണ് സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ കപ്പലണ്ടി മേടിച്ച് കഴിക്കുന്നത്. അതായത് കവുങ്ങിന്ന് ഈ അടയ്ക്കാമരത്തിൽ നിന്നൊക്കെ വീഴുന്നത് ഞങ്ങൾ പിറക്കി കൊടുത്ത് കാശ് മേടിച്ചിട്ടാണ് അന്ന് ഈ സ്കൂളിൽ പോകുമ്പോ കപ്പലണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളും ഒക്കെ മേടിച്ച് കഴിക്കുന്നത്. ചായക്കടയിൽ പോയി, അല്ലാതെ വീട്ടിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അന്നേരം പ്രധാനമായിട്ടും ഇത് കൃഷി ചെയ്യാതെ ഇത് കൃഷി ചെയ്യാതെ നമ്മുടെ കേരളീയ ഒരു മൊത്തത്തിലൊരു അലസതയിലേക്ക് പോയി. ഇതാണ് ഇതിന്റെ ഒന്നാം കാരണം. പിന്നെ രണ്ടാം കാരണം, ഇത് പിന്നെ പനിയാണെങ്കിൽ ഞാൻ പറയാ വിളിച്ച് രണ്ടാം കാരണം, ഇത് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ നിന്നായിരുന്നു ഈ കശുവണ്ടി വന്നുകൊണ്ടിരുന്നത്. അന്നേരം അവിടുത്തെ സ്ത്രീകൾക്ക് തൊഴില് കിട്ടാൻ വേണ്ടി അവിടുന്നുള്ള കയറ്റുമതി പരമാവധി അവരും അവിടെ തന്നെ ശുചീകരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലോട്ടും അവിടെ ഇവിടെ കയറ്റിവിടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഏറ്റവും നല്ല രുചിയുള്ള കശുവണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പോകുന്നതും കേരളത്തിൽ നിന്ന് പോകുന്നതും, കർണാടകത്തിൽ കൃഷിയുണ്ട്, തമിഴ്നാട്ടിൽ കൃഷിയുണ്ട്, മറ്റ് ഇന്ത്യയുടെ വടക്കൻ ജില്ലകളിലെല്ലാം കൃഷിയുണ്ട്. കേരളത്തിൽ മാത്രം കൃഷിയില്ല. അന്നേരം അത് അവിടെ നിന്നുള്ള വരവ് കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, മൂന്നാമത്തത് കർണാടകത്തിലും ആന്ധ്രയിലും പിന്നെ തമിഴ്നാട്ടിലും എല്ലാം അവിടുത്തെ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടി അവിടെ ഫാക്ടറികൾ ഇട്ട് ഇവിടുത്തെ കാട്ടിൽ കൂലി കുറവാ. അവിടെ ശ്രീലക്ഷ്മി അന്നേരം അവിടെ കൂലി കുറവെന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് ഇവിടെ കൊടുക്കുന്നതിനെക്കാട്ടും പകുതി പണം കൊടുത്താൽ മതി. ബോണസ് ഇവിടെ നല്ല ശതമാനം ബോണസായി ഇവിടെ സ്ത്രീകൾക്ക് നല്ലൊരു ശതമാനം ബോണസ് ഉണ്ട്. അന്നേരം ആ ബോണസ് ഇവിടെ കൊടുക്കുന്നതിന്റെ പകുതി ബോണസ് അവിടെ കൊടുത്താൽ മതി. അന്നേരം ലാഭം നോക്കുമ്പോൾ അവർ അവിടെ അവിടെ കമ്പനികൾ തുറന്നെ അവിടെ അവിടെ ഫാക്ടറികൾ വടക്കേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഫാക്ടറി നടത്തുന്നതാണ് ലാഭം. അതാണ് കേരളത്തിന്റെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം.
8: പല പല സാഹചര്യങ്ങളുണ്ട് ഈ പറയുന്ന കൂലി മാത്രമല്ല, ഒരു കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് അവർ കേരളം വിട്ട് അങ്ങോട്ട് പോകാൻ കാരണമാകുന്നുണ്ട്.
15: അതെ. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഇവിടെ പ്രധാനമായിട്ടെന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് പരസ്പരം തമ്മിലടിച്ചും മത്സരിച്ചും ഒരു കാല് വെട്ടി അടുത്ത പാർട്ടിക്കാരെ വലത്തെ കാല് വെട്ടി അങ്ങനെ ഈ ഫാക്ടറികളെല്ലാം പൂട്ടിച്ചത്. അവര് ഏറ്റവും ക്രിമിനലായിട്ട് ഒരു സ്വഭാവം എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഇവര് ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട രീതിയിൽ ഇവരെ ഈ ഫാക്ടറികൾ എങ്ങനെ പൂട്ടിക്കാം നമുക്ക്, എന്നിട്ട് ഇവിടെ തൊഴിലില്ലായ്മ ആക്കിക്കൊണ്ട് ഇവിടെ അടിമയാക്കിക്കൊണ്ട് എന്നിട്ട് പറയും ഞങ്ങൾ അങ്ങ് ഭയങ്കര വികസിതമാണ്, ഞങ്ങൾ വികസിച്ച് വികസിച്ച് അങ്ങ് യൂറോപ്പ് വരെ എത്തി, അമേരിക്കയുടെ എന്തോ ന്യൂയോർക്ക് വരെ എത്തി എന്നൊക്കെയായി ഇവര് പറയുന്നത്. പക്ഷെ അതൊന്നുമില്ല. ഇത് ഇവര് ഇവിടെ പിന്നെ കുറെ ഗൾഫിലെ യൂറോപ്പിലെ പണം വരുന്നത് കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബംഗാളിനെക്കാട്ടിലും ബീഹാറിനെക്കാളും ദാരിദ്ര്യത്തിന്റെ കുത്തകയായിരുന്നേനെ ശ്രീലക്ഷ്മി. ആസ്ട്രേലിയന്നും പിന്നെ അമേരിക്കയിന്നും അവിടെ എല്ലാം പോയി ലക്ഷക്കണക്കിന് ജനം 40,000-50,000 ആൾക്കാർ ഓരോ രാജ്യത്ത് പോയി ജർമ്മനിയിലുമൊക്കെ ജോലി ചെയ്യുന്ന കൊണ്ടാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പണം വരുന്നത് കൊണ്ടാ നമ്മൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സർക്കാർ ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ ശമ്പളം തികയാതെ നമ്മുടെ ഗവൺമെന്റ് കടന്ന് നട്ടം തിരിയുക, അതറിയാമല്ലോ. അന്നേരം ഇവിടെ ചെയ്യേണ്ടത് ആദ്യമേ ചെയ്യേണ്ട ലാസ്റ്റ് ഒരു ആറാമത്തെ പറയാം. ഇവിടെ ഇവിടെ കൃഷി ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്. സർക്കാരിന് അതിന് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സമയമില്ല. എല്ലാ വീട്ടിലും രണ്ടും മൂന്നും വിശാലമായിട്ട് ഇന്റർലോക്ക് ഇടാതെ അഞ്ചാറ് കശുവണ്ടി എടുത്ത് അലയെ വീണ് ചക്ക വീണ് ചാകുന്നതാണ് കശുവണ്ടി കശുവണ്ടി വരെ നട്ടാ ചാകത്തൊന്നും ഇല്ലല്ലോ. തേങ്ങാ വീണ് ആളുകൾ എത്രയോ പേര് ചത്തിട്ടുണ്ട്, കശുവണ്ടി വീണാ ചാവുമോ? അത് പിറക്കി കൊടുത്താ ഇതേണക്ക് തൊഴിൽ ഒരു 2-10 kg വെച്ച് ഒരു വീട്ടിൽ നിന്ന് കൊടുത്താൽ മതി, അല്ലെ പോട്ടെ ഒരു 5-2 kg കൊടുത്താൽ മതി. ഇതാദ്യം ഇവരെ പഠിപ്പിക്കണം. ഇതൊക്കെ ഇവരീ ജോലിയില്ല അതില്ല എന്ന് പറയുന്ന പ്രധാന കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഒരു വീട്ടിൽ 2 കശുവണ്ടിമാർ നട്ടേ പറ്റൂ. വിശാലമായ പുരയിടം കിടപ്പുണ്ട്, 5 cm പുരയിടത്തിനും. ഇതൊടിഞ്ഞു വീണ ആരും ജാഗത്തും ഇല്ല, വിഷയമില്ല. ഒന്ന് ഇച്ചിരി കരിയില തൂത്തൊന്ന് കത്തിച്ചാൽ മതി, അല്ലെ കത്തിക്കണ്ട, വളമായിട്ട് എടുക്കാം.
8: ശരി ശരി, ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഇപ്പോൾ എന്തായാലും രജിമാൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളാണ് അത്, നമ്മൾ ഈ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് സംസാരിച്ചത്, ഒരു കാരണമാണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് സമയം 10:28, ഒരു ചെറിയ ഇടവേളയാണ് തിരിച്ചെത്താം.
16: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം, 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
8: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ,
17: ഹലോ,
8: നമസ്കാരം.
17: ആ നമസ്കാരം മോളെ, ഞാന് പള്ളിമുക്കിന്ന് റസിയാ വിളിക്കുന്നതേ.
8: പറയൂ റസി ചേച്ചി, എന്താണ് ചെയ്യുന്നേ?
17: ആ ഇത് നല്ലൊരു സബ്ജക്റ്റ് ആയത്. നമ്മള് വലിയ വില കൊടുത്ത് വേണം നമുക്കൊരു അല്പം കശുവണ്ടിയൊക്കെ നമുക്ക് കേരളത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്ക് കഴിക്കണമെങ്കിൽ. പക്ഷെ നമ്മളെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലിക്കാര് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴായാലും നമ്മളെ കൂടെ ബസ്സിൽ കയറും. അവർക്കൊരു പ്രത്യേക മണവുമാണ്, ഒരു പ്രത്യേക കൈയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. അവരുടെ കൈ ഫുള്ള് കറയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ വളർന്നു വന്നത്. അപ്പൊ ഇപ്പോഴാണെങ്കില് നമ്മളെ ഒരു വീടുകളിൽ, ഇപ്പൊ നീ നേരത്തെ വിളിച്ച ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു വീടുകളിൽ ഒരു മൂട് പറഞ്ഞാൽ നമുക്കില്ല. പിന്നാണെങ്കില് നമ്മളെ ഈ കൃഷിഭവൻ മുഖേന ഒരുപാട് എപ്പോഴും കൊടുക്കുന്നത് കുറെ തെങ്ങിന്റെ തൈകള്, പിന്നെ കുരുമുളകിന്റെ വള്ളികള്, അങ്ങനെയൊക്കെ ഒരുപാട് തൈകള് കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഒരു മുന്തിയ ഇനം, ഇപ്പം ഞാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ടുണ്ട്. ഒരു മൂട് ഈ കശുവണ്ടിയുടെ തൈ ഇവിടുന്ന് മേടിക്കുമെന്ന് വിചാരിച്ച്, പക്ഷെ അത് നമുക്കത് നല്ലത് അറിയാനും പറ്റുന്നില്ല, നമുക്ക് കിട്ടുന്നതും ഇല്ല. പണ്ട് കാലത്തെന്ന് പറഞ്ഞാല് എന്റെ വീട്ടില് ഒരു 12 മൂട് പറയാ ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞു കാലത്ത്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അത് വിൽക്കാനും പറ്റുമായിരുന്നു. ഞങ്ങൾ പഠിക്കാനൊക്കെ അതിന്റെ മൂട്ടി പോയിട്ട് പഠിക്കുകയും ചെയ്യും, പിന്നെ ഇടയ്ക്ക് അണ്ടി കീറി തിന്നും, പിന്നെ അതേപോലെ തന്നെ നെല്ല് പുഴുങ്ങുമ്പോ അതിനകത്തിട്ട് ചുട്ട് തരും. അങ്ങനെയൊക്കെ ഒരു കുട്ടിക്കാലം നമുക്ക് നല്ല ഒരു നൊസ്റ്റാൾജിയാ നമുക്കതൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതൊക്കെ ആയിരിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. നമ്മളെ വീടിനടുത്ത് തന്നെ ഒരുപാട് തൊഴിലാളികൾ അങ്ങ് പരവൂരിൽ നിന്നൊക്കെ വള്ളത്തിൽ കയറി ഇക്കരെ ഇറങ്ങി അവരിങ്ങനെ നടന്നാണ് ഈ കൊട്ടിയ ഭാഗത്തോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ അവരുടെ കൂടെ നടക്കും. അതൊക്കെ എന്തോ ഒരു നല്ലൊരു സമാധാനവും നമുക്ക് സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴും അവർക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. നമുക്ക് വളരെ സങ്കടമാണ്. കാര്യം അവരുടെ കാര്യങ്ങൾ അവർക്ക് ഡെയിലി ഇതുപോലുള്ള ഒരുപാട് ലോണുകളും കാര്യങ്ങളും ഈ നമ്മളെ വീട്ടിൽ അഥവാ അടുത്തൊക്കെ ഉള്ളവർ തന്നെ ആയാലും അവർ പറയുന്ന ബുദ്ധിമുട്ടുകൾ കേട്ടാൽ നമുക്ക് സങ്കടമാണ്. അവർക്ക് ഓരോ ബുധനാഴ്ച അടയ്ക്കാനുള്ളത്, ശനിയാഴ്ച അടയ്ക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം ഇങ്ങനെ കമ്പനിയിൽ നിന്നൊക്കെ കിട്ടിയാല് അവർക്ക് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്.
8: ശരിയാണ്. ഓക്കെ, അത് ചേച്ചി പറഞ്ഞൊരു കാര്യം ഒരു വല്ലാത്ത ഒരു കാഴ്ചയിലേക്ക് ഞാൻ അറിയാതെ ഞാൻ ഇവിടുന്ന് ആലോചിക്കുകയായിരുന്നു. സന്തോഷം ചേച്ചി വിളിച്ചത്. അതായത് നമ്മളിപ്പോ ചേച്ചി എന്നെ പറഞ്ഞു ഒരു തൊഴിലാളി ഒരു ബസ്സിൽ കയറിയാൽ നമുക്ക് മനസ്സിലാവും അത് കാഷു ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ തൊഴിൽ ചെയ്യാനായിട്ട് പോകുന്നതാണെന്ന്. ആദ്യം നമ്മുടെ ഒരു ശ്രോതാവ് പറഞ്ഞ ഒരു മുഷിഞ്ഞ വസ്ത്രമോ അല്ലേ അവരുടെ കയ്യിൽ ഒരു കറുത്ത കറകളും ഒക്കെ ഉണ്ടാവും. അപ്പം അവരെ തിരിച്ചറിയാൻ പറ്റും ഇവർ ഈ ഒരു ജോലി ചെയ്യുന്നതാണ് എന്ന് തോന്നും. അതിനെ പോലെ തന്നെ പ്രധാനമായിട്ടാണ് കയ്യിൽ ഒരു പക്ഷേ അവരുടെ ഏറ്റവും അടുത്ത് കടകളിൽ നിന്നുമൊക്കെ ചില തുണിക്കടകളിൽ നിന്നൊക്കെ തുണി വാങ്ങിച്ച കവറിലായിരിക്കും അവരുടെ ഡ്രസ്സോ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളോ ഒക്കെ ഇട്ടിട്ട് ഈ കവറുമായിട്ടാണ് ഈ തൊഴിലിന് പോകുന്ന കാഴ്ച ഒരു നമ്മൾ സ്ഥിരമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ രീതികൾ മാറുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ആ സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അവരെ പുറത്ത് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയൊക്കെ കയറി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമായിരിക്കും ഈ തൊഴിലേക്ക് പോകുന്നത്. ചേട്ടൻ നേരത്തെ 8 മണിക്ക് മുമ്പൊക്കെ കയറേണ്ടവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറക്കുന്നു, തൊട്ടടുത്ത കടയിൽ കയറി ആയിരിക്കും ഒരു ചായ കുടിച്ചിട്ടായിരിക്കും വീണ്ടും തൊഴിലേക്കൊക്കെ കയറുന്നത്. ഈ കാഴ്ചകളിൽ ഇന്ന് പലതും വ്യത്യാസവും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
18: ഹലോ,
8: നമസ്കാരം.
18: നമസ്കാരം മാഡം.
8: ആ ഷിബിനാണോ? ഹലോ, ഇത് സംസാരിക്കുന്ന ആളുടെ പേരൊന്ന് പറയൂ.
18: സുരേന്ദ്രൻ.
8: ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ ചേട്ടാ.
18: കശുവണ്ടി തൊഴിലാളിയുടെ കാര്യം പറയുമ്പോൾ ഈ സമയക്രമമാണ് കറക്റ്റ് ആയിട്ട് ഒന്ന് മാറ്റിയെടുക്കേണ്ടത്. സമയം ഒന്ന് മാറ്റിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ 8:30 ഗേറ്റിന് ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ തൊഴിലാളികൾ പിന്നെ കയറാണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഗേറ്റ് അടച്ചിട്ട് പിന്നെ ഈ തൊഴിലാളികളെ വെളിയിലിടുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സ്ത്രീ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഈ വീടുകൾ എന്തെല്ലാം അവർക്ക് എന്തെല്ലാം കാര്യം അവരുടെ ചില ഭർത്താവ് വീട്ടിൽ തൊഴിലായി കിടക്കുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് 8:30 നമുക്ക് ചിലപ്പോൾ ബസ് പോലും കിട്ടത്തില്ല. പിന്നെ അവരുടെ ബൈക്കിലൊക്കെ കയറിയിരിക്കുന്നവർക്ക് പോകുന്ന ഒരു പേരുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഗേറ്റ് വെളിയിരുന്നിട്ട് വാച്ചറുടെ കൈയും കാലും പിടിച്ചു വേണം പിന്നെ 9 മണിക്കകത്ത് എട്ടെന്നുള്ളത് 9 മണിയാണ്.
8: ഒന്ന്
18: രണ്ടാമത്തെ കാര്യം നടക്കാം. ഈ എത്ര ജോലി ഇല്ലെങ്കിലും ഈ കശുവണ്ടി മേഖലയിൽ ഓണം അടുപ്പിച്ച് ജോലി തുടങ്ങും. ജോലി തുടങ്ങുമ്പം ഒരു മാസത്തിൽ ഒരു അവസാനത്തെ മാസം ഈ ഞായറാഴ്ച ദിവസം ജോലി വെക്കുന്ന രീതിയുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പകരം മുൻകൂട്ടി ജോലി കൊടുക്കുക.
8: അതെ,
18: ഈ ഞായറാഴ്ച പിന്നെ കശ്മീർ തൊഴിലാളികൾ ഞായറാഴ്ച ജോലി കൊടുക്കുമ്പോ അവരുടെ വീടുകളിൽ ഒന്നും ഇവർക്ക് ഓൺ എടുക്കണ്ടേ?
8: അതെ,
18: അത് ഈ മുഖ്യമന്ത്രി പോലെ താഴെത്തട്ടിലുള്ളവർ വരെ ഇതിനുള്ള ഉചിതമായ തീരുമാനം എടുക്കണം.
8: അതെ,
18: പിന്നെ മാക്സിമം ഒരു വർഷം ജോലി കൊടുക്കാൻ ശ്രമിക്കും. ഇത്രയുള്ള നാളെ എനിക്ക് പറയാം.
8: സന്തോഷം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ കുട്ടികളുള്ളതാണ് ഇവരുടെ ഈ ഒരു സമയക്രമം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലൊരു ഫേസ്ബുക്കിൽ ഒരു ചേച്ചി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി ഇട്ടിരുന്ന ഒരു പോസ്റ്റ്, അത് ഏറെ വൈറലായിരുന്നു അത് ഏതാണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ്, 8 മണി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ കയറണമെങ്കിൽ ആ സമയത്ത് എത്ര മണിയെങ്കിൽ അവരെത്ര മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങണം. അവരുടെ കാര്യങ്ങൾ, അവർക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരിക്കാം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ചിലപ്പോൾ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനമ്മമാരുണ്ടായിരിക്കാം, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ ജോലിക്ക് പോകുന്നവരെ പോലെ തന്നെയാണല്ലോ ഈ മേഖലയിലും തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ. അപ്പോൾ അവർക്ക് ആ ഒരു ജോലി സമയം ഒന്ന് മാറ്റി കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളത് ആ ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടതാണ്. അതിൽ തന്നെ ഈ ഒരു സമയം ആ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ, അവരവിടെ എത്താൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഗേറ്റ് അടയ്ക്കുകയാണ്. ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇവരിവിടെ ഈ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കണം. അടുത്ത ഗേറ്റ് തുറക്കുന്നത് വരെ അവർ 5 മിനിറ്റ് വൈകിയതിൻ്റെ പേരിൽ അവർക്ക് അത്രയും നിൽക്കണം. അപ്പോൾ അവർ പറയുകയാണ്, എത്രയോ പേർ കണ്ടുകൊണ്ട് പോകുകയാണ് ഞങ്ങൾ ഈ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ കാണുന്നവർക്കറിയാം, അവർ താമസിച്ചത് കൊണ്ട് അവർ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം ഗേറ്റ് തുറക്കുന്നവരെ നോക്കി നിൽക്കുന്നു. ആ ഒരു സമയത്ത് മാത്രമേ അകത്ത് കടക്കാൻ കഴിയുള്ളൂ. അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ ജോലിക്ക് അവർ പോകുന്നു. അപ്പോൾ ആ ഒരു സമയക്രമം അവർക്ക് മാറ്റിക്കൊടുക്കുക. കുഞ്ഞുങ്ങളുണ്ടാവാം, കൈക്കുഞ്ഞുങ്ങളുണ്ടാവാം, വീട്ടിൽ ഒരുപാട് അവസ്ഥകൾ പ്രശ്നമുള്ളവരുണ്ടാവാം. അവർക്ക് ഈ ഒരു സമയം ചിലപ്പോൾ ഒരുപക്ഷെ ഓടിപ്പിടച്ച് ആ

0: ഇന്നിപ്പോ ഒരാൾ വിളിച്ചപ്പോ ഒരുപാട് സമയം സംസാരിക്കാൻ കൊടുക്കും. നിങ്ങൾക്ക് ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ഇതിന്. അല്ല, ടൈമിംഗ് ഇല്ലാണ് സംസാരിക്കുന്നത് ഇഷ്ടമുള്ള സംസാരിക്കാവുന്നതാണ്.
1: ഒരു കാര്യം അതിന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഓരോ പ്രോഗ്രാമിലും നമ്മളൊരു സമയനിഷ്ഠ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു നമ്മളുടെ ഒരു വിഷയാധിഷ്ഠിത പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച ഒരു കാര്യത്തിലേക്ക് വന്നു, പിന്നീട് വീണ്ടും നമ്മളൊരു വേറൊരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു പരിപാടി അല്ല. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. താങ്കളത് ഞാനത് വ്യക്തമായിട്ട് പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോഴും ഈ പറയുന്ന വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയുകയാണ്, വിഷയത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റും കൂടി നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമുക്ക് അനുവദനീയം തന്നെയാണ്. ഒന്നോ രണ്ടോ മിനിറ്റ് ചിലപ്പോൾ കൊടുത്തെന്ന് വരാം. പക്ഷേ നമ്മളൊരു പറഞ്ഞ ഒരു പോയിന്റോ അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിൽ നിന്നോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം പറയാറുണ്ട് വിഷയത്തിലേക്ക് വരിക. എന്നിട്ടും വരുന്നില്ല എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ആ കോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ പരിപാടി പറയുന്നത് കാരണം ഇത് വിഷയാധിഷ്ഠിത പരിപാടിയാണ്. വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടപെടേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു അതൊരു ഇടട്ടത്താപ്പ് നയമല്ല, അത് പരിപാടിയുടെ നയമാണ് കേട്ടോ, പരിപാടിയുടെ
0: രീതിയാണ്.
1: ഇപ്പോ താങ്കളുടെ ഏതാണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, വിഷയത്തിലേക്ക് വരാം.
0: അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് മെയിൻ ആയിട്ടുള്ള കാരണം വെച്ചാലേ, ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്മമാര് മക്കളെ വളർത്തിയതും വലിയൊരു ഉദ്യോഗസ്ഥ ഇരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ഇന്ന് ഈ അന്ത്യാപീസ് മേഖലയിൽ ജോലി ചെയ്ത സ്ത്രീകളുടെ മക്കളാണ്. ഒരുപാട് പേരുന്ന് ഗവൺമെന്റ് സെർവന്റ് ആയിട്ടുണ്ട്. അവരൊക്കെ മക്കളെ തള്ളമാരൊക്കെ എത്ര നോക്കുന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ അന്ത്യാപീസ് മേഖല വിതിരിച്ചു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ടെന്ന് പറയാൻ യൂണിയനാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാങ്കുകൾ കുറെ കളികൾ കളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നിനക്ക് തുച്ഛമായ പൈസകൾ അടച്ചു തീർക്കാനുള്ളത് ഇത്ര അടച്ചു തീർത്ത് ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത പൈസ തരാന്ന് പറഞ്ഞിട്ട് കടവടാക്ക വലിയ മുതലാളിമാര് കടവടാക്ക മേടിച്ച് ക്ലോസ് ചെയ്തിട്ട് പുതിയ പൈസ എടുത്തിട്ട് നമുക്ക് ചെയ്യാന്നും പറഞ്ഞ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് അവർ പൈസ കൊടുക്കാത്തൊരു സിസ്റ്റം വന്നു. അത് വന്നതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അന്ത്യാപീസ് മേഖല കൂട്ടാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. ഒരുപാട് ബാങ്കുകളിൽ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് തനക്ക് ഈ കുടിശ്ശിക മൊത്തം അടച്ചു തീർത്തിട്ട് പൈസ അവർ തരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി അടച്ച് കടമൊക്കെ മേടിച്ചടച്ചവരുണ്ട്. അതാണ് ഇതിനകത്ത് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഇവർ പിന്നെ വിചാരിക്കുന്നു ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല, അങ്ങനെ ക്ലോസ് ചെയ്ത് ഒരുപാട് കമ്പനികളുണ്ട്. അത് റീഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കാൻ നല്ല കാര്യമാണ്. അത് എത്രത്തോളം കറക്റ്റ് ആയിട്ട് വരുമെന്നുള്ള അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് ഈ സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതൊക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ജോലിക്കാരെ തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാനത് ഈ സമരക്കാരുടെ മെയിൻ പങ്കാണ്. അവർ ഇത്ര മേടിച്ചു തരാം, അത് മേടിച്ചു തരാം, ഇത് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ അവരെ ഇതിനകത്തോട്ട് കുഴപ്പിച്ച് അവരെ കൂടെ നിർത്തി മിക്കവാറുള്ള അന്ത്യാപീസുകളും മിക്കവാറും അടച്ചിനുള്ള മെയിനായിട്ടുള്ള കാരണം അതാണ് ആദ്യം വന്നത്. പിന്നെ ഈ ബാങ്കുകളിലുള്ള പ്രശ്നമുണ്ട്. പിന്നെ പഴയതണക്കല്ല ഇപ്പോഴും പറഞ്ഞാൽ തമിഴ്നാട്ടിലെന്ന് പറയാം ഈ സമരവും ഗൗരവൊന്നും ഇല്ല. അവിടെ ഈ അന്ത്യാപീസ് നടത്തുന്നതിന് അവർക്ക് ശമ്പളം കൊടുത്തു വിടുന്നുണ്ട്, തുച്ഛമായ ശമ്പളമുണ്ട്. അതൊരു മെയിൻ പ്രശ്നമാണ്. അപ്പം വണ്ടി അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഈ ഇവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഈ സാധനമൊക്കെ മൊത്തം അങ്ങോട്ടാ പോണത്. കമ്പനികൾ ഇപ്പൊ ഇവിടെയുള്ള മലയാളികൾ തന്നെ അവിടെ വേണ്ടി കമ്പനികൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ആകുമ്പോ പ്രശ്നമില്ല, ഈ കുടിശ്ശിക ഇത് കൊടുക്കണം, സമരവും ഇല്ല, പിന്നെ അതിനകത്ത് തന്നെ ഈ കൂലിക്കകത്തുള്ള പ്രശ്നവുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. കൂലിക്ക് ഇവിടെ അടികൂടലും പ്രശ്നം ഉണ്ടാക്കലൊന്നുമില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കൂടുതൽ ഈ മുതലാളി മുല മിക്കവരൊക്കെ ഈ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് അന്ത്യാപീസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ അന്ത്യാപീസിൽ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സാമ്പത്തികപരമായിട്ട് ബാങ്കുകാർ ഒരുപാട് ഇവരെ ചതിച്ചിട്ടുണ്ട്. കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഫുള്ള് ക്ലോസ് ചെയ്യിപ്പിച്ചതിന് ശേഷം കൊടുക്കാതിരിക്കുന്ന ഒരുപാട് ബാങ്കുകൾ കൊടുക്കത്തില്ല എന്നൊരു വിഷയം വന്നിട്ട് അടയ്ക്കേണ്ട ഒരു ഗതി വന്നാണ് കൂടുതലും മുതലാളിമാര് കമ്പനികൾ
1: കൂട്ടിയിട്ടുള്ളത്.
0: അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പറയാം.
1: ഓക്കെ, സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞും തത്സമയം ഫോണിംഗ് പ്രോഗ്രാം സമയം 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, സ്വാഗതം. നമസ്കാരം.
2: ഞാനൊരു പഠിത്തം കഴിഞ്ഞ ഒരു 20 വയസ്സ് ജോലി കയറിയ ഒരു മേഖലയാണ് കച്ചവടം വ്യവസായം. ഞാൻ അവനത്തിൽ ക്ലർക്ക് ആയിട്ട് കയറി, മാനേജർമാരായിട്ടിരുന്ന ആളാണ്. പിന്നെ ഞാൻ വേറെ ജോലി നമ്മളെ പഠിച്ച വേറെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മേഖലയിൽ നിന്ന് പോയത്. എന്റെ ചേട്ടൻ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ആഫ്രിക്കയിൽ നിന്ന് നെക്സ്റ്റ് എടുത്ത് പല രാജ്യങ്ങളിലോട്ടും ചെയ്യുന്ന ഒരു ജോലി, ഒലാമെന്ന് പറഞ്ഞൊരു കമ്പനി വിളിച്ചതാണ്. കച്ചവടി വ്യവസായം നമുക്ക് പോയിന്റിലേക്ക്
1: കയറി.
2: ഈ വ്യവസായം തകരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 20 വർഷം മുമ്പ് വരത്തെ ലോകത്തില് ഏറ്റവും കൂടുതൽ ഇത് നമ്മുടെ കൊല്ലം എന്ന് തന്നെ പറയാം. ഇവിടെ നിന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് ഉള്ള കൺട്രീസിൽ നിന്നാണ് ഇവിടെ വന്നോണ്ടിരുന്നത്. ഗിനി ബിസാവോ, മൊസാംബിക്, ഐവറി കോസ്റ്റ്, നമ്മുടെ മലേഷ്യ അവിടുന്ന് വരെ

0: നമുക്ക് ഇവിടെ വന്ന് ഇവിടുന്ന് പ്രോസസ് ചെയ്താ പോകുന്നത്.
1: അതെ അതെ, നമുക്കൊരു വലിയ വിദേശ വരുമാനം നേടിത്തന്ന ഒരു വ്യവസായം അതായിരുന്നു.
0: അതെ അതെ അതെ, ഇത് ഈ വ്യവസായങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ കെനിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്ര രാജ്യങ്ങളാണ്. അപ്പൊ അവിടുത്തെ പുതിയൊരു ഗവൺമെന്റ് ഒക്കെ വന്നപ്പോ ഇതിനൊരു 15 വർഷം മുമ്പ് തന്നെ സിആർഒ എന്ന് പറഞ്ഞു അവിടുത്തെ ഒരു പ്രസിഡന്റ് വന്ന് അവർക്ക് അവിടെ സുലഭമായി കിട്ടുന്ന സാധനം എങ്ങനെ അവർ പ്രോസസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു. അതായത് നമ്മള് വിടുന്ന ഒരു സാധനം നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്ത് കിട്ടുന്ന ഒരു സാധനം, അപ്പൊ നമുക്ക് കൊല്ലത്ത് ആ സാധനം വെടിയും കിട്ടും, നമ്മളെന്തിനാ തിരുവനന്തപുരത്ത് പോയി വെടിയുന്നു. അപ്പം ഈ സാധനങ്ങളൊക്കെ ലോകരാജ്യങ്ങളിലൊക്കെ അവൈലബിൾ ആവാൻ തുടങ്ങി. വളരെ നമ്മളിവിടുന്ന് കയറ്റി വിടുന്ന സാധനം നമ്മള് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അത് പ്രോസസ് ചെയ്തെടുത്ത് അത് സെയിൽ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഇവിടുത്തെ പ്രോസസ്സിംഗിന് തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ പ്രോസസ് ചെയ്യുന്ന നാച്ചിന് ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ്. ശ്രീലക്ഷ്മി ഗൗരവൊക്കെ അറിയത്തില്ല, അറിയത്തില്ലായിരിക്കും, ഇത് നേരിട്ട് കണ്ട് കാണത്തില്ല.
1: പ്രോസസ്സിംഗ്
0: എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇത്. ഈ കശുവണ്ടി വറുത്ത് ഇത് ഹീറ്റ് ചെയ്ത് എടുത്തിട്ട് അതിന്റെ മേലിൽ അറക്കപ്പൊടി എടുത്ത് അത് തല്ലിയെടുക്കുന്ന ഒരു ഇതുണ്ട്, അത് ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലും ഇത് മെഷീനാണ് കട്ട്
1: ചെയ്യുന്നത്.
0: പലയിടത്തും അങ്ങനെ ആയിട്ടുണ്ട്, അതിന് ടേസ്റ്റ് ഇല്ല, അതിന് ടേസ്റ്റ് കുറവാ. ഇത് 10-15 വർഷമായി ഇത് വന്നിട്ട് ഈ മെഷീൻ ഇറങ്ങുമ്പോൾ തന്നെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. 1-2 കമ്പനികളില് നമുക്കിത് പഠിപ്പിച്ചു തന്നു, ഇത് ഏത് മെഷീൻ ഇറക്കിട്ട് നമ്മളിവരെ കൊണ്ടുപോയി ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കട്ട് ചെയ്യാൻ. അതിന് ടേസ്റ്റ് ഇല്ല. അപ്പം ഇത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ ബിസിനസ് ഉണ്ടായപ്പോഴാണ്. ഇപ്പൊ കാരണം ഇവിടെയുള്ള മുതലാളിമാര് ടാസ്ക എന്നൊക്കെ പറഞ്ഞ വലിയ അൽഫോൺസ് എന്നൊക്കെ പറഞ്ഞ വലിയ ആൾക്കാർക്ക് 10-12 ഫാക്ടറി ഉള്ളവരാണ്. ഇവർ ഈ സാധനം ആഫ്രിക്കയിൽ നിന്നൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പ്രോസസ് ചെയ്തെടുത്ത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ ലാഭം കിട്ടുന്നില്ല. അവർക്ക് അതിലും ചീപ്പ് റേറ്റിന് മറ്റു രാജ്യങ്ങളും അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് അതിലും വില കുറച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കെനിയ മൊസാംബിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിങ്ങനെ നമ്മളെ ഇവിടുത്തെ മാർക്കറ്റ് ഇടിയും. കേരളം കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യവസായം ഇപ്പൊ ഈ വ്യവസായം ഇതിനകത്തോട്ട് ജോലിക്ക് വരാൻ ആൾക്കാരെ കിട്ടാതായി. ഇപ്പം ശ്രീലക്ഷ്മിക്ക് ഒരു കശുവണ്ടി തൊഴിലാളിയായി, ശ്രീലക്ഷ്മിയുടെ മോളെ കശുവണ്ടി തൊഴിലാളി ആകാൻ ശ്രമിക്കത്തില്ല. അതിന് ഒരു വേറെ ഏതെങ്കിലും ഒരു മേഖല പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു മേഖലയിൽ കൊണ്ട് വിടാനേ ശ്രമിക്കുന്നു. അങ്ങനെയും ഒരു ഇതുണ്ടായി. പിന്നെ പറയാം മറ്റ് വ്യവസായങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടായി. പണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ കൊല്ലത്തൊക്കെ ഉണ്ടായി.
1: അല്ല, അത് ഒരു പ്രധാന കാരണം ആ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ഇടിവുകളാണ് അതിലേക്ക് പിന്നീട് ആളുകൾ വരാത്തത്. നമുക്ക് ആ മേഖല കൊണ്ട് വീണ്ടും വരുമാനത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ മേഖലയിലേക്ക് ആളുകൾ എത്തും. നമുക്കത് എത്തുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ആളുകൾ പിൻവലിയുന്നത്.
0: തീർച്ചയായിട്ടും പിന്നെ ഇതിനകത്ത് ഈ രാഷ്ട്രീയക്കാരൊന്നും ഒരു അങ്ങനെ ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയക്കാർ ഇപ്പൊ ഒരുപാട് സംഘടന ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നിട്ട് തൊഴിൽ പ്രസ്ഥാനമൊക്കെ ഉള്ളത് രാഷ്ട്രീയം ഉണ്ടാവും. നമ്മൾ പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരാണ്
1: ഇല്ലാതെ
0: കോർപ്പറേഷൻ പോലുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അത് ശരിയാ, അത് ഗവൺമെന്റ് പിടിപ്പ് കിടക്കെ തന്നെ. അല്ലാത്ത രീതിയിലൊക്കെ നോക്കുവാണെങ്കിൽ രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ ഇത് ചെയ്തിട്ടല്ല ഈ വ്യവസായം വളർന്നത്. പിന്നെ ഇച്ചിരി ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലോട്ടൊക്കെ, അതും ശരിയാ ചേട്ടൻ പറഞ്ഞ ചെറിയൊരു പോയിന്റ് ആണ് കേട്ടോ. നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് യൂറോപ്പിലും അമേരിക്കയിലും
1: അല്ല, ഇന്ന് നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. കാരണം അവർ പറഞ്ഞ ഇന്ന് ഈ വ്യവസായത്തിൽ ഇത് പറയുന്ന പോലെ വിദേശത്തുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഘടകമാണ്. അപ്പൊ നമ്മൾ അത് കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് എല്ലാം തന്നെ എല്ലാരും തന്നെ ഈ ഒരു വിഷയത്തിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോ തന്നെ സംസാരിക്കുന്നതിന് അല്പസമയം കൊടുക്കേണ്ടതായിട്ടും വരുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു നമ്മൾ അധികം ചർച്ചയിലേക്ക് ഞാൻ കൊണ്ടുവരാത്തൊരു വിഷയമായിരുന്നു. നമ്മുടെ ജനങ്ങൾക്കിടയിൽ അവരുടെ അഭിപ്രായം എടുക്കുന്ന ഒരു വിഷയം.
0: പലപ്പോഴും ശ്രീലക്ഷ്മി ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോൾ ഞാൻ എന്റെ മനസ്സിനകത്ത് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യവും പിന്നെ ലോട്ടറി.
1: ഇനിയും ഇനിയും ഓണം അമ്പറൊക്കെ വരുമല്ലോ, നമുക്ക് അപ്പൊ നോക്കാം. എന്നാലും സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചതില്. ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയൊരിടവേള.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: ഓക്കെ, അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് ചെറിയൊരു ഇടവേള കഴിഞ്ഞ് മുന്നേ പറഞ്ഞ പരിപാടിയിലേക്ക്. സമയം ഇനി വളരെ കുറച്ച് മാത്രമാണുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് അടുത്തൊരു കോളിലേക്ക് പോകാം. ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ, നമസ്കാരം.
3: ഹലോ നമസ്കാരം, ഞാൻ രഘു തിരുമല്ല.
2: പറഞ്ഞോളൂ, സ്വാഗതം.
3: സൗണ്ട് വളരെ കുറവ്
2: എനിക്ക്. ഞാൻ പറഞ്ഞു തോന്നുന്നു നേരത്തെ ശ്രോതാവ് നന്നായി കേൾക്കാൻ പറ്റാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: അതായത് ഈ കാഷ്യൂവിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനും ഒരു സമയത്ത് തമിഴ്നാട്ടിലൊക്കെ ജോലി ചെയ്തതാണ്. അപ്പം യഥാർത്ഥത്തില് ഇപ്പോഴത്തെ പ്രതിസന്ധി വേറെ. ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പേയും പല കശുവണ്ടി ഫാക്ടറികളും അടച്ചു. അപ്പൊ അടയ്ക്കാനുള്ള കാരണം, അന്നത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ പ്രതിസന്ധി ആവുന്നതിന് മുമ്പേ അടയ്ക്കേണ്ടി വന്നു. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഈ അഴിമതിയായിരുന്നു. അപ്പൊ ഇത് മുതലാളിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇത് വലിയ കാര്യമാക്കി എടുത്തില്ല. അപ്പം അവരുടെ മിസ്മാനേജ്മെന്റും അവരുടെ അഴിമതികളും മുതലാളി അറിയാതെ മുതലാളിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശത്തില് തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ട് പല പരിപാടികളും ഇവരിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവുന്നതിന് മുമ്പുള്ള നേരത്തെ അടയ്ക്കാനുള്ള കാരണം. ഇപ്പോഴത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ തോട്ടണ്ടി ഇറക്കുമതിയിലുള്ള എന്താ നിയമങ്ങളും കാര്യങ്ങളും മാറി. അപ്പൊ അതിൽ ചെലവ് കൂടി, തോട്ടണ്ടിയുടെ ദൗർലഭ്യം വന്ന്, പിന്നെ അമിതമായ കൂലി. അതായത് മുതലാളിമാർക്ക് അമിതമായ കൂലി എന്ന് തോന്നുന്നു, എന്നാൽ അത്രത്തോളം കൂലി ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവർ പലരും തമിഴ്നാട്ടിലോട്ട് പോയി. തമിഴ്നാട്ടിലോട്ട് പോയി ചെയ്തിട്ടെങ്കിലും അവിടുത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാണ് ചെയ്തത്. ചൂഷണം ചെയ്യുന്ന വെച്ചാൽ മുതലാളി അറിയാതെ ഉദ്യോഗസ്ഥന്മാര് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിട്ട് കൊല്ലത്തുനിന്നൊക്കെ വന്ന് കിടക്കുന്ന സൺഡേ ജോലി ചെയ്യുന്നവർക്ക് ഒരു സൺഡേ ബാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ജോലി ചെയ്യുന്നതിന് കേരളത്തിൽ നിന്ന് കൊല്ലത്തുനിന്ന് അവിടെ വന്ന് ജോലിയാണ്, അവരുടെ ബാറ്റ ഇവർ വെട്ടും. അവര് ന്യായമായിട്ട് ചെയ്യേണ്ട ജോലി, ഞായറാഴ്ച ജോലി ചെയ്താൽ കൊടുക്കേണ്ട ന്യായമായ കാര്യങ്ങള്, എക്സ്ട്രാ വർക്ക് ചെയ്ത കൊടുക്കേണ്ട കാര്യങ്ങള്, ഇതെല്ലാം അവർ കട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. എന്നിട്ട് അവര് മുതലാളിയെ നന്നാക്കുന്നുള്ള രീതിയിൽ അവരൊരുപാട് കൃത്രിമക്കളും അവർ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഗ്രൂപ്പ് കളി, ഇന്നെന്നെ ഉദ്യോഗസ്ഥന്റെ ആള്, ഞാൻ ഇന്നാളുടെ ആള്, ഇന്ന മറ്റേ ആള്, എന്നിട്ട് ഇവര് തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് ഇവര് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് ഒരാളെ പുറത്താക്കും. അയാള് നേരാമണ്ണം അല്ല ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട്, എന്നിട്ട് ഇയാൾ അധികാരത്തിൽ കയറിക്കൊണ്ട് ഇയാളും കാണിക്കുന്നത് അതിനപ്പുറത്തെ മോഷണങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും മുതലാളിയുടെ ശ്രദ്ധയിൽപ്പെടി. പക്ഷെ ഇതൊക്കെ മുതലാളിമാരെ ഒരുപാട് ലേറ്റായി ഇതൊക്കെ ശ്രദ്ധിക്കാനും അറിയാനും. അതിനുശേഷം ഇവർ ഇതൊക്കെ കുറെ ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. അന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അവരത്ര വലിയ കാര്യമാക്കിയെടുത്തില്ല. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ വേറെ, അന്ന് നേരത്തെ അടയ്ക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെയുള്ളതാണ്.
2: അത്
3: അറിയാവുന്ന ഒരുപാട് പേർക്കറിയാം.
2: ഇപ്പൊ
3: ജോലി ചെയ്യുന്നവരെങ്കിലും ഇപ്പോഴത്തെ മുതലാളിമാരും വർക്കേഴ്സും ഒക്കെ ഇത് വളരെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലത്. എവിടെയെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ
2: സന്തോഷം സന്തോഷം. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞതിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു മേഖല വീണ്ടും പറയുന്ന വളരെയധികം നല്ല തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമായി മാറട്ടെ, മേഖലയെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയത്തുണ്ടായിരുന്നത്, അതായത് നമ്മുടെ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഏകദേശം 850 സ്വകാര്യ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകളിൽ 90% പൂട്ടിപ്പോയ കാര്യം നമുക്ക് എനിക്ക് തോന്നി ഈ അടുത്ത സമയത്ത് നമ്മുടെ ഷിബു ബേബിജോൺ, അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു എന്നാണ്. അപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ താങ്ങാനാവാതെ 6 കശുവണ്ടി സംരംഭകർ ഇതിനകം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും ബാങ്കുകൾ സ്വീകരിക്കുന്ന കടുത്ത റിക്കവറി നടപടികൾ മേഖലയെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. കാരണം ഈ ഒരു മേഖലയെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള കാര്യങ്ങളെല്ലാം കാട്ടിയാണ് ഇത്തരം ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. അതൊക്കെ നമ്മളത് ഞാൻ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് കൂടുതൽ പ്രതീക്ഷകളൊക്കെ നമുക്ക് നൽകുന്ന കാര്യമാണതൊക്കെ. ഈ ഒരു മേഖലയെ ഉയർത്താനുള്ള നടപടികളൊക്കെ വരട്ടെ അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ ശ്രീ, ഞാൻ നൂർജഹാനാണ്.
2: മോർണിംഗ് ചേച്ചി,
4: കേൾക്കാൻ പറ്റുന്ന
2: കേൾക്കാൻ പറ്റുന്നുണ്ട് ചേച്ചിക്ക്? കേൾക്കാൻ പറ്റുന്നില്ലേ?
4: കേൾക്കുന്നതാണെന്ന്.
2: അയ്യോ, അത് ചിലപ്പോ ഒരു പക്ഷേ അത് റേഞ്ചിന്റെ ഒക്കെ പ്രശ്നമായിരിക്കാം, കുഴപ്പമില്ല. നന്നായിട്ട് കേൾക്കാം ചേച്ചി, പറഞ്ഞു.
4: ഇപ്പം പണ്ടത്തെ ഇപ്പം പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല ഒരു വിഭാഗം കൃഷി ചെയ്തിരുന്നു, കശുവണ്ടി തന്നെ നമുക്ക് തന്നെ ഉണ്ടായിരുന്നു 10 സെന്റ് നിറയെ കശുവണ്ടിത്തോട്ടമായിരുന്നു. ഇപ്പം പായ്മൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാം എല്ലാം മണ്ണെടുത്ത് കല്ല് വെട്ടി ഓട്ടും എല്ലാം നശിപ്പിച്ചു. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ കശുവണ്ടിയെ കാണാനേ ഇല്ല. ഇപ്പൊ അങ്ങ് അന്ന് കശുവണ്ടി ആ സീസണിൽ ആ ഓരോരുത്തരും ചെലവ് കഴിഞ്ഞിരുന്ന കശുവണ്ടി വിറ്റാണ്. ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് എല്ലാം കറിക്കാത്ത എല്ലാത്തിനും കശുവണ്ടി ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പം കശുവണ്ടി കണി കാണാൻ പോലും ഇല്ല. അതിന് ഇപ്പൊ അത് മാത്രമല്ല, അന്നൊക്കെ കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഇത്ര ആനുകൂല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്പിന്നും ഒക്കെ ആഫ്രിക്കന്നൊക്കെയാണ് കശുവണ്ടി ഇപ്പൊ ഇറക്കുമതി ചെയ്യുന്നത്. ആ ഇറക്കുമതി അവരിൽ കൊണ്ട് അവരുടെ ചെലവും നല്ല ഗുണമേന്മയുള്ള കിട്ടുവാണെങ്കിൽ അതിന് കൂടുതൽ ചെലവും ഒക്കെ കൊടുക്കണം. അത് കൊടുത്ത് കൊണ്ടുവന്നാലും ഇപ്പൊ ഇവിടെ ഉത്പാദന ചെലവ് കൂടുതലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോഴത്. അതൊക്കെ കൊണ്ടായിരിക്കും ആൾക്കാർ ഇത് ഈ മുതലാളികൾമാരൊക്കെ അത് ഇറക്കുമതി ചെയ്യാൻ വിമുഖത
2: കാട്ടുന്നത്.
4: ഈ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് കശുവണ്ടി കോർപ്പറേഷനും കാപ്പക്സും ഒരു തോട്ടണ്ടി സംഭരിച്ച് ഫാക്ടറികൾ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ
2: സ്ത്രീ തൊഴിലാളികൾ, അതായത് ഇടയ്ക്ക് ഒരു പക്ഷേ 2015-16 സമയത്ത് നമ്മുടെ സർക്കാർ ഫാക്ടറികൾ ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് അടഞ്ഞു കിടന്നപ്പോൾ തന്നെ അന്ന് അത് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെയൊക്കെ ഇടപെടലിലൂടെയൊക്കെ വീണ്ടും സർക്കാരിന്റെ ഇടപെടലിലൂടെയൊക്കെ വീണ്ടും തുടർന്നപ്പോൾ പറഞ്ഞ കാര്യം 300,000 സ്ത്രീ തൊഴിലാളികളോളം ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോലെ സാഹചര്യം അന്നത്തെ ഒരു
4: ഇതിലായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ എന്തും വേണ്ടി ആൾക്കാരായിരുന്നു അറിയോ, തൊഴിലാളികൾ എന്തൊരു കാര്യത്തിലായിരുന്നു. അവർ അദ്ദേഹം കൂടുതലും അവരെ പരിണിക്കാതിരുന്ന മാമ താമസിച്ചു. മാമ ഒത്തിരി ആശ്വാസ നടപടികളൊക്കെ അന്ന് സ്വീകരിച്ചിരുന്നു ഈ തൊഴിലില്ലാത്ത ഇല്ലിരിക്കുമ്പോ ഈ സ്ത്രീകൾക്കൊക്കെ. ഇപ്പൊ അതുപോലെ ഈ തൊഴിൽ ഫാക്ടറി അടഞ്ഞു കിടക്കുന്ന കാലങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് ആശ്വാസ ധനസഹായമോ താൽക്കാലിക തൊഴിലില്ലായ്മ വേദനയോ ഒക്കെ കുറപ്പാക്കണം. തൊഴിൽ ചെയ്ത് ആ പൈസ അടച്ചില്ലെങ്കിൽ അവർക്ക് അത്
2: കിട്ടത്തില്ല. അതെങ്കിലും കിട്ടിയ അവർക്ക് അത്ര ആശ്വാസമായിരിക്കാം.
4: ആ പിന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് മറ്റു സ്വയം തൊഴിൽ കണ്ടെത്താൻ ആവശ്യമായ പരിശീലനവും കുറഞ്ഞ പലിശയ്ക്ക് വായ്പയൊക്കെ ലഭ്യമാക്കണം. ഈ സഹായത്തെയും അതിനെ അതിന് വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്ത്രീ തൊഴിലാളികൾക്ക് അവർക്ക് ഈ തൊഴിലേ അറിയാത്തുള്ളൂ, വേറെ തൊഴിലൊന്നും അവർക്ക് വശമില്ല.
2: അതാണ് അതും ഒരു കാര്യമാണ്.
4: തൊഴിലാളികൾ സംരക്ഷിക്കുക, അടിയന്തരവും ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടിരിക്കുന്നു.
2: ശരിയാണ് ചേച്ചി, സന്തോഷം സംസാരിക്കാൻ സാധിച്ചാൽ. അപ്പൊ അടുത്ത ഒരു കോളിലേക്ക് കൂടെ പോകുകയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ,
5: ഹലോ,
2: നമസ്കാരം.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ അശോക്.
2: ഡോക്ടർ സ്വാഗതം.
5: ഈ കൃഷിയുടെ കാര്യം അല്ല, ഈ കശുവണ്ടി ഫാക്ടറിയുടെ കാര്യം പറയുകയാണെങ്കിലേ, നമ്മൾ ESI ഒരു ഓഫീസിൽ ഡയറക്ടറേറ്റിലെ മറ്റു ചെന്ന് നോക്കിയാൽ കേരളത്തിന്റെ പടത്തില് കൊല്ലമാണ് ഈ ആശുപത്രികളുടെ ESI ആശുപത്രികളുടെ എണ്ണം കൂടുതലായിട്ട് കാണുന്നത്. കാരണം കൊല്ലം ഭാഗത്ത് എവിടെയൊക്കെ ആശുപത്രി ഉണ്ടോ ആ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ചോപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കൊല്ലം ജില്ലയിൽ മാത്രമാണ് മൊത്തം നിറച്ചു കുത്തിട്ടിരിക്കുന്നത്, ബാക്കി ഒരു ജില്ലയിലും അങ്ങനെയൊന്നും ഇല്ല. കാസർഗോഡ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബാക്കി പല സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഉദ്ദേശിക്കുന്നത് ഈ കാഷ്യു ഫാക്ടറിയുടെ ജോലിക്കാർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പ്രധാനപ്പെട്ടായിട്ട് ഈ ESI ആശുപത്രി എംപ്ലോയീസ്. അതേസമയത്ത് കടകളുണ്ട്, എന്താ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അവർക്കൊക്കെ ഈ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ കൊല്ലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ കാഷ്യു ഫാക്ടറീസ് ഉള്ളത്, കാഷ്യു ഫാക്ടറീസ് എല്ലാം മിക്കവാറും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറെ നാള് മുമ്പ് ഈ കൂലിക്ക് ഈ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം തന്നെ കയർ കശുവണ്ടി ഇങ്ങനെയുള്ള നെയ്ത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നശിച്ച് നീർന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ കുറെ നാള് മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പാരിപ്പള്ളിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോ എല്ലാ വശങ്ങളിലോട്ടും ഇങ്ങനെ വലിയ ജാഥയായിട്ട് സ്ത്രീകൾ പോകുന്ന ഒരു കാര്യം ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ചെന്ന് നോക്കി നോക്കൂ, ഒരിടത്തും കാഷ്യു ഫാക്ടറി ഇല്ല. ഇതുപോലെ ആൾക്കാര് യാത്ര ചെയ്യുന്നു, നടന്നു പോകുന്നു, അവരൊന്നും ബസ്സിലൊന്നും ആയിരിക്കില്ല, പലപ്പോഴും നടന്നു പോകത്തക്കൊണ്ട് വീട്ടിന്റെ അടുത്തുള്ള ഫാക്ടറികളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതായി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുപോലെ തന്നെ ഈ പറയുന്ന കാഷ്യു ഫാക്ടറിയിലെ ആൾക്കാർക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ ആ ജോലി കൂലി എന്നൊരു ചെറിയ എമൗണ്ട് മാറ്റിവെച്ചിട്ടാണ് ഈ ESI കോർപ്പറേഷൻ റൺ ചെയ്യുന്നത്. അപ്പോ അതില്ലാതെ വരുമ്പോ ഇവരുടെ ചികിത്സയും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറുന്നു. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് അന്നൊക്കെ ഈ കശുവണ്ടി ഇരുന്നിങ്ങനെ തല്ലുകയോ അല്ല പീലിങ്ങോ എന്നൊക്കെ പറയുമ്പോ അവരെല്ലാം തന്നെ പലരും കാര്യമായി മുറുക്കാൻ ചെല്ലവും ആയിട്ടാണ് വന്നിരുന്ന് ഈ മുറുക്കിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഒരുപാട് ക്യാൻസറിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോ അവർക്ക് ചികിത്സയ്ക്കുള്ള ആശുപത്രികൾ ഇല്ലാതെ അതിനുള്ള സൗകര്യങ്ങളില്ല.
2: അതേപോലെ സ്ത്രീ തൊഴിലാളി നടുവിന് പ്രശ്നം വരുന്നവരുണ്ട്, കാരണം ഇരുന്ന്
5: ഇരുന്ന് ചെയ്യുന്നുണ്ട്.
2: അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്,
5: അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനിപ്പോ നമ്മള് എന്താണ് ആശ്രാമത്തുള്ള ESC ആശുപത്രി ഉണ്ടല്ലോ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പൊ ഇതെല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ആൾക്കാർക്ക് ആർക്കും തന്നെ ഈ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സയ്ക്കും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നേരത്തെ നമുക്ക് അറിയാവുന്ന പോലെ കാഷു നമ്മുടെ കേരളത്തിൽ ഈ കൊല്ലത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നു ഒരു കാലത്ത്, പക്ഷെ ഇപ്പൊ അതൊന്നും തന്നെ ഇല്ല. അതിന് പകരം ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും അതിനകത്ത് കള്ളത്തരം ടോപ്പ് ലെവലിലെ കള്ളത്തരവും വന്നതോടുകൂടിയാണ് മിക്കവാറും എല്ലാം ഇതുപോലെ ആയത്.
2: ഓക്കെ ഓക്കെ,
5: എന്ന് വെച്ച് നമ്മുടെ കടകളിലൊക്കെ കാഷു കിട്ടുന്നുണ്ടല്ലോ,
2: കിട്ടുന്നുണ്ട്,
5: നല്ല വിലയും ഉണ്ട്, വേറെ എവിടെ നിന്നൊക്കെയോ വരുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: ഓക്കെ ഓക്കെ ഡോക്ടർ, സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഒരു കോളിലേക്ക് പോവുകയാണ്, നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ കൂടി ഞാൻ ഒന്ന് ശ്രമിച്ചതാണ് ഒരു കോളിലേക്ക്, പക്ഷെ ഞാൻ ആ കോൾ അങ്ങ് കട്ടായി പോയിരിക്കുകയാണ്. നമുക്ക് സമയം വളരെ കുറവായിരുന്നു, പക്ഷെ ഒരുപാട് കോളുകൾ നമുക്ക് വന്നു. ഈ ഒരു മേഖലയിൽ ഇപ്പോ നമ്മൾ എടുത്ത് കാണുമ്പോൾ കൊല്ലത്ത് നമ്മുടെ റേഡിയോ നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും വലിയ വ്യവസായത്തിന്റെ ഒരു തകർച്ച, അവരുടെ തൊഴിലാളികൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അതിനായിട്ടുവേണ്ടി നമ്മുടെ മന്ത്രി അതിനു വേണ്ടി നിവേദനം നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്കും ആശ്വാസം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും ഓണം വരുവാണ്, ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് പലർക്കും ഇന്ന് തൊഴിലില്ലാത്ത സാഹചര്യമുണ്ട്. അവർക്ക് പകുതി ദിവസം പോലും, ഒരു മാസത്തിൽ പകുതി ദിവസം പോലും തൊഴിലില്ലാത്ത സാഹചര്യം, അവർക്ക് യാത്ര ചെയ്ത് വരാൻ കഴിയാത്ത സാഹചര്യം, എത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തൊഴിൽ കൃത്യമായി കയറാൻ പറ്റാത്ത സാഹചര്യം, പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ളവർക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടാത്ത സാഹചര്യം, ഇതൊക്കെ ഇന്നും ഈ മേഖലയിൽ നിലനിൽക്കുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ ഈ മേഖല ഉണർന്നു വരട്ടെ, നമ്മുടെ ഈ ഒരു വ്യവസായം മുന്നിലേക്ക് വരട്ടെ, അതിന് വേണ്ട നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ മീഡിയം പറഞ്ഞ് ഇവിടെ സമാപിക്കുന്നു. നന്ദി.
6: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഹലോ, ചാത്തനാംകുളം ഏരിയാണ് വിളിക്കുന്നത്. നമ്മുടെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചാത്തനാംകുളം സ്കൂളിന്റെ അടുത്തുനിന്ന് കൊച്ചുങ്ങളെ സ്കൂളിൽ പോകുന്നതും ഭയങ്കര പാടാണ്. സ്കൂളിലെത്തുന്നിടത്ത് വരെ ഇനി പനയം പഞ്ചായത്തിന്റെ ആ താണിക്കുമുക്ക് സ്ഥലത്തെ റോഡും ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. നമ്മള് അവിടെ രാത്രിയിലൊക്കെ അതുവഴി പോവുകയാണെങ്കിൽ വെള്ളക്കെട്ടാണോ റോഡാണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അധികാരികൾ ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഗുഡ് മോർണിംഗ്. ഫൺ ഫ്യൂഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഫൺ ഫ്യൂഷനിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ വേഗം തന്നെ വിളിച്ചു തുടങ്ങാം. പുതിയ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം രേഷ്മ, ഞാൻ ജിജോയാണ്.
0: ഓക്കെ ജിജോ ചേട്ടാ, അപ്പൊ ഇന്ന് ഫസ്റ്റ് കോൾ ആണ് ജിജോ ചേട്ടന്റേത്. ഓക്കെ, അപ്പം പാട്ടാണ്. ക എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പാടണം. 7 സെക്കൻഡ് ആണ് നമ്മുടെ ടൈം. ടൈമർ സ്റ്റാർട്ട്.
1: കണ്ടു കണ്ടില്ല കാക്ക തമ്പുരാട്ടി, കാക്കക്കുയിലെ കാക്കക്കുയിലെ.
0: ടൈം ഔട്ട് ആയി. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ.
2: സുജാത.
0: സുജാത, ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
2: കണ്ടത്തിറമുക്ക്.
0: ഓക്കെ ചേച്ചി, അപ്പൊ ചോദ്യം ഇതാണ്, സിമ്പിൾ ചോദ്യമാണ്. ഒറ്റയ്ക്ക് സമൂഹഗാനം പാടിയത് ആരാണ്? കുസൃതി ചോദ്യമാണ്. ഒറ്റയ്ക്ക് സമൂഹഗാനം പാടിയത് ആരാണ്? 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണം.
2: ഒറ്റയ്ക്ക്
0: സമൂഹഗാനം പാടിയത്.
2: ഒറ്റയ്ക്ക് സമൂഹഗാനം പാടിയത്.
0: ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. 11:45 വരെയാണ് നമ്മുടെ സമയം. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-249-1111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ നമുക്ക് ഒരു ചോദ്യം. 7 സെക്കൻഡ് ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
0: പേര് പറയൂ. അമ്മ
3: ഷംല. ഷംല,
0: ഓക്കെ ഷംല അമ്മ. ചോദ്യം ഇതാണ്, ഇപ്പൊ ചോദിച്ച ചോദ്യമേ, ഒറ്റയ്ക്ക് സമൂഹഗാനം പാടിയത് ആരാണ്? കുസൃതി ചോദ്യമാണ്. അങ്ങനെ അതൊന്നല്ല ആൻസർ. ഒറ്റയ്ക്ക് സമൂഹഗാനം പാടിയത് ആരാണ്? 7 സെക്കൻഡ് ആണ് ടൈം. ഒന്നിനെ വേഗം ആലോചിച്ചോ.
3: കിട്ടിയോ?
0: സാരമല്ല, പോട്ടെ, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
4: ഹലോ
0: ഹലോ, നമസ്കാരം.
4: നമസ്കാരം,
0: പേര് പറയോ.
4: പേര് ഐറിഷ്.
0: ഐറിഷ്,
4: ഐറിഷ്, ഐറിഷ്.
0: ചോദിക്കട്ടെ?
4: ചോദിച്ചോ.
0: ചോദ്യം ഇതാണ്, 3 ഉറുമ്പുകള് ഒരു കയറിലൂടെ വരി വരിയ പോവുകയായിരുന്നു. 3 ഉറുമ്പുകള്, ആദ്യത്തെ ഉറുമ്പ് പോയി, രണ്ടാമത്തെ ഉറുമ്പ് പോയി. പക്ഷെ 3-ാമത്തെ ഉറുമ്പ് പോയപ്പോ കയറ് പൊട്ടിപ്പോയി. എന്താ, എങ്ങനെ പൊട്ടി? 3 ഉറുമ്പുകള് ഒരു കയറിലൂടെ വരി വരിയ പോവുകയായിരുന്നു. ആദ്യത്തെ ഉറുമ്പ് പോയി, രണ്ടാമത്തെ ഉറുമ്പും പോയി, പക്ഷെ 3-ാമത്തെ ഉറുമ്പ് പോയപ്പോ കയർ അങ്ങ് പൊട്ടിപ്പോയി. എങ്ങനെ പൊട്ടി? കുസൃതി ചോദ്യമാണ്. ചോദ്യം മനസ്സിലായോ? ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈം അല്ല, കിട്ടിയോ? കിട്ടിയില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയൂ. ഓക്കെ ജയ ചേച്ചി, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, 3 ഉറുമ്പുകള് ഒരു കയറിലൂടെ വരി വരിയ പോവുകയായിരുന്നു. അപ്പൊ ആദ്യത്തെ ഉറുമ്പ് ആ കയറ് പാസ് ചെയ്തു പോയി, രണ്ടാമത്തെ ഉറുമ്പും പാസ് ചെയ്തു പോയി. പക്ഷെ 3-ാമത്തെ ഉറുമ്പത്തിയപ്പോ കയറ് പൊട്ടിപ്പോയി. എങ്ങനെ? കുസൃതി ചോദ്യമാണ്.
5: 3-ാമത്തെ ഉറുമ്പ് കട്ടുറുമ്പായിരുന്നു.
0: ഓക്കെ, കട്ടുറുമ്പായിരുന്നു കറക്റ്റ് ആൻസർ.
5: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
6: ഹലോ
5: ഹലോ, പേര് പറയോ.
6: ഷാരോൺ.
5: ഓക്കെ ഷാരോൺ, ചോദിക്കട്ടെ. ചോദ്യം എന്താണ്? ഒരു ഈഗിളിന് വയ്യാതായി, ഈഗിള്, അപ്പൊ അതിനെ എന്ത് വിളിക്കും? ഒരു ഈഗിളിന് വയ്യാതായി, അപ്പൊ അതിനെ എന്ത് വിളിക്കും എന്നതാണ് ചോദ്യം. കുസൃതി ചോദ്യമാണ്. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
6: കിട്ടിയില്ല
5: കിട്ടിയില്ല. ഓക്കെ ഓക്കെ,
6: സമൂഹഗാനം.
5: രാവണൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോൾ കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പോൾ ദേ നമുക്ക് കോള് കണക്ട് ആയിട്ടുള്ള ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. ഓക്കെ, അപ്പോൾ ദേ നമുക്ക് ഒരു കോള് കണക്ട് ആയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
5: ഹലോ, പേര് പറയോ.
7: എന്റെ പേര് വിനീത.
5: ഓക്കെ വിനീത ചേച്ചി, ചോദിക്കട്ടെ.
7: പറഞ്ഞോളൂ.
5: കുസൃതി ചോദ്യമാണ്. രണ്ട് ഷായുള്ള ഫുഡ് ഏതാന്ന് പറയണ. രണ്ട് ഷായുള്ള ഫുഡ്.
7: ഹലോ,
5: രണ്ട് ഷാ എന്ന അക്ഷരമല്ലേ ഷാ. രണ്ട് ഷായുള്ള ഫുഡ് ഏതാന്ന് പറയണം. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. കിട്ടിയോ? ഹലോ.
7: രണ്ട് ഷായുള്ള ഫുഡ്.
5: ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ നമുക്ക് ഈ അടുത്തൊരു കോള് കണക്ട് ആയിട്ടില്ല. വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം ഫൺഫ്യൂഷനിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474239311 എന്ന നമ്പറിലേക്കാണ്. അവധി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: ഹലോ മോളെ,
0: ഒന്നുകൂടെ പറയൂ അമ്മ പേര്.
1: ഓക്കെ,
0: ലത അമ്മ, ചോദ്യം ഇതാണ്, കുസൃതി ചോദ്യമാണ്, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? രാവിലെ ഇരുന്ന് തപ്പി പിടിച്ച് എഴുതിയെടുക്കുന്നതാ ഇതെല്ലാം.
1: സംഭവിച്ചിരിക്കുന്നു,
0: കൊറേ ഇരുന്ന് ഓരോ സൈറ്റുകളും തപ്പിയെടുക്കും.
1: അത് ശരി. തേനീച്ച മൂളുന്നത് അതിന് മൂളാൻ തോന്നിയിട്ട് അല്ലാതെ ഞാൻ പറയാനാ?
0: അല്ല, അതൊന്നും അല്ല ആൻസർ.
1: എന്തോ മോളെ ആൻസർ?
0: ആൻസർ ഒക്കെ ഞാൻ പറയാം, വേറെ ചോദിച്ചിട്ട് പറയാം. അമ്മയ്ക്ക് അറിയോ ആൻസർ?
1: അതൊന്നുമില്ല, പാട്ട് വല്ലതും ചോദിച്ചെങ്കിൽ പറയാം, എനിക്ക് അറിയാൻ. തേനീച്ച മൂളുന്നത്
0: കുസൃതി ചോദ്യമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
1: അറിഞ്ഞോടാ, എനിക്ക് അറിഞ്ഞോടാ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ദേ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദേ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
0: ഹലോ. പേര് പറയൂ.
2: അനുപമ.
0: അനുപമ, അനുപമ എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ?
2: സ്ഥലം കൊല്ലം.
0: കൊല്ലം. ഓക്കെ, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ് തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്. കുസൃതി ചോദ്യമാണ്, ആ രീതിക്ക് ആലോചിക്കാവൂ. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല, അങ്ങനെയും പറയാം, പക്ഷെ അതല്ല ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഹലോ രേഷ്മ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
3: ആരാന്ന് മനസ്സിലായോ?
0: ഓ, വസന്തമ്മ. ഓക്കെ, ചോദ്യം ഇതാണ്, ഈ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. ഈ ആണ് അക്ഷരം, ഈ ആണ് അക്ഷരം കേട്ടോ.
3: കൂമണം ഒഴുകി വരും. ഇന്നും എന്റെ കവിയിൽ ഇത്ര ചൂടന്നിട്ടില്ല. രണ്ടായില്ലേ?
0: അല്ല അല്ല, രണ്ടായില്ല, രണ്ടായില്ല. ഓക്കെ, ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
4: ഹലോ, ഞാൻ നൂർജഹാനാണ്.
0: ഓക്കെ നൂർജഹാൻ ചേച്ചി,
4: ഞാൻ ഈഗിളിന് വയ്യാതെ ആൻസർ പറയട്ടെ. ഇല്ലീഗൽ.
0: ഇല്ലീഗൽ കറക്റ്റ് ആൻസർ ആണ്.
4: പിന്നെ മേനിച്ച മൂളുന്നത് അതിന് സംസാരിക്കാൻ അറിയാത്തോണ്ടല്ലേ.
0: ആഹാ, ഇനി ചോദിക്കണോ? രണ്ടെണ്ണത്തിന്റെ ആൻസർ ഓൾറെഡി ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. ഇനി ചോദിക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്, സാധാരണ നമ്മുടെ ലോകത്ത് മാരേജിന് ശേഷമല്ലേ ഡിവോഴ്സ് വരുന്നത്?
4: എന്തോ കേട്ടില്ല.
0: സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ലോകത്ത് മാരേജിന് ശേഷമാണ് ഡിവോഴ്സ് വരുന്നത്. പക്ഷെ ഡിവോഴ്സിന് ശേഷം മാരേജ് വരുന്നൊരു സ്ഥലമുണ്ട്, അത് ഏതാന്ന് പറയണം.
4: ഡിവോഴ്സിന് ശേഷം മാരേജ് വരുന്ന
0: സ്ഥലം. അറിയായിരുന്നു. ഓക്കെ, അപ്പൊ സാരല്ല, ആലോചിച്ച് വെച്ചിരുന്നാ മതി. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഓക്കെ, തിരികെ എത്താം ഫൺഫ്യൂഷനിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
8: ഹലോ,
0: ഹലോ. പേര് പറയൂ.
8: എന്റെ പേര് അനിൽ എന്നാണ്.
0: ഓക്കെ അനിൽചേട്ടാ, ചോദിക്കട്ടെ.
8: ചോദിച്ചോ. അറിയാം.
0: പള്ളി എന്ന വാക്കില്ലേ, പള്ളി
8: പള്ളി
0: പള്ളി പള്ളി
8: പള്ളി
0: പള്ളി
8: പള്ളി പള്ളി
0: പള്ളി എന്ന വാക്കില് അവസാനിക്കുന്ന മൂന്ന് സ്ഥലപ്പേര് പറയണം. പള്ളി എന്ന വാക്കിൽ അവസാനിക്കുന്ന മൂന്ന് സ്ഥലപ്പേര്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
8: പാരിപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, പുതുപ്പള്ളി.
0: ഓക്കെ ഓക്കെ ഓക്കെ.
8: പാരിപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, പുതുപ്പള്ളി.
0: ആ കറക്റ്റ് ആൻസറാ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയോ.
9: ഹലോ, എന്റെ പേര് ഷീജ.
0: ഷീജ, ഓക്കെ ചേച്ചി, ചോദിക്കട്ടെ. ഒരു കുട്ടി ഒരു പലചരക്ക് കടയിൽ പോയി. ആ കുട്ടിയുടെ അച്ഛന്റെ പേരും ചേട്ടന്റെ പേരും കടയിൽ വാങ്ങാവുന്ന സാധനത്തിന്റെ പേരും ഒന്നാണ്. എന്താണെന്ന്
9: പറയാം.
0: ചേട്ടന്റെ പേരും കടയിൽ വാങ്ങാവുന്ന സാധനത്തിന്റെ പേരും ഒന്നാണ്. എന്താണെന്ന് പറയണം.
9: സാധനത്തിന്റെ പേരും അച്ഛന്റെ പേരും.
0: ഒരു കുട്ടി പലചരക്ക് കടയിൽ പോയി. ആ കുട്ടിയുടെ അച്ഛന്റെ പേരും ചേട്ടന്റെ പേരും കടയിൽ വാങ്ങാവുന്ന സാധനത്തിന്റെ പേരും ഒന്നാണ്. എന്താണെന്ന് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
0: ഹലോ, നമസ്കാരം.
10: നമസ്കാരം.
0: പേര് പറയോ.
10: എന്റെ പേര് നിതിൻ.
0: നിതിൻ, ഓക്കെ നിതിൻ, ചോദ്യം ഇതാണ്. മാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. അക്ഷരം മായാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം ഔട്ടായി. ഒന്നുകൂടെ അറിയോ? അറിയെങ്കിൽ പറഞ്ഞോ. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ, ഞാനാണ്.
0: ഹലോ, പേര് പറയോ. ഓക്കെ ജുബേരി അമ്മ, ചോദ്യം ഇതാണ്. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച് കഴിയുമ്പോൾ ജനിക്കുന്നതുമായത് എന്ത്? ജനിക്കുമ്പോൾ
11: മാത്രമേ ഉള്ളൂ.
0: അമ്മയെ വിളിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ച് കഴിയുമ്പോൾ ജനിച്ചതുമായത് എന്ത് എന്നാണ് ചോദിച്ചത്. വിളിക്കുന്ന കാര്യമല്ല. മനുഷ്യനിലുള്ളൊരു സാധനമാ. ഓക്കെ സാരമല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
0: ഹലോ,
12: നേരത്തെ ഒരു ഇത് പറഞ്ഞില്ലേ, രണ്ട് പാചകത്തിന്റെ കാര്യം.
0: രണ്ട്
12: പാചകത്തിന്റെ കാര്യം, രണ്ട് കാര്യം പറഞ്ഞായിരുന്നല്ലേ. ആഹാരത്തിന്റെ പേര് പറയാ.
0: അതെ,
12: അത് ഒന്ന് സാ വെച്ച് പറയാൻ പറഞ്ഞില്ലേ. ഒന്ന് സാമ്പാറ്, ചമ്മന്തി. സാ വെച്ച് രണ്ട് ആഹാരത്തിന്റെ പേര് പറയാൻ പറഞ്ഞില്ലേ
0: ചേച്ചി. സാമ്പാറിന് എങ്ങനെ ചേച്ചി ഷാ വരുന്നേ? ചമ്മന്തിക്ക് എവിടുന്ന് ഷാ
12: വരുന്നേ?
0: അതല്ല ആൻസർ. ഞാൻ അതല്ല, അങ്ങനല്ല ചോദ്യം ചോദിച്ചത്. രണ്ട് ഷാ ഉള്ള ഫുഡ് ഏതാണെന്നാണ് ചോദിച്ചത്. അല്ല, അതിന്റെ ആൻസറും പറഞ്ഞു ചേച്ചി. അതിന് സംസാരിക്കാൻ കഴിയാത്തോണ്ടാന്നുള്ളത്. അപ്പൊ ചേച്ചിക്ക് ചോദ്യം വേണ്ട. വേണ്ട. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ
0: ഹലോ
13: ഹലോ,
0: ആ കേക്കാം. പേര് പറഞ്ഞോ.
13: എന്റെ പേര് വിദ്യ.
0: വിദ്യ, വിദ്യ എവിടുന്നാ വിളിക്കുന്നേ?
13: ഞാൻ ബീച്ച് റോഡിൽ നിന്നുള്ള കടയിൽ നിന്ന് വിളിക്കും.
0: ചോദ്യം ഇതാണ്.
14: അതായത് കുട്ടി കടയിൽ കേറി അങ്ങനെ പറഞ്ഞില്ലേ, അത് കണ്ണൻ ദേവൻ തേയിലയല്ലേ?
0: അതെ അതെ, കണ്ണൻ ദേവൻ ടീ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഓ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ഓ ആണ് അക്ഷരം കേട്ടോ.
14: ഓ മലമ്പുഴ കളപ്പുറത്തുണ്ടോ അവിടെ? പിന്നെ ഓ, അയ്യോ മറന്നുപോയി,
0: ആലോചിക്ക്. ഓക്കെ, ടൈം ഔട്ടായി, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
15: ഹലോ
0: ഹലോ, നമസ്കാരം. ഓക്കെ, റീത്ത ചേച്ചി, ചോദ്യം ഇതാണ്, തായ നക്ഷരല്ലേ, തായ നക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.

0: തിരിക്കും, അതാണോ ഉദ്ദേശിച്ച മമ്മൂട്ടിയുടെ? അതാണോ? അടുത്ത അതിന് മുന്നേ പറഞ്ഞ പാട്ടൊന്നോട് പറഞ്ഞേ. കായാമ്പൂ കണ്ണിൽ വിടരുമല്ലേ? കായല്ലേ? കായാണ് ചേച്ചി, കായ. താഴമ്പൂ മണമുള്ളയുണ്ട്, മറ്റത് കായാമ്പൂ കണ്ണിൽ വിടരും. ഓക്കെ, സാറല്ല വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ മോളെ, ചന്ദ്രികയമ്മ നേരത്തെ പറഞ്ഞെന്തോ,
0: ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്നതുമായത് എന്ത്?
1: പല്ലല്ലേ?
0: പല്ല് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇപ്പോ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടോ?
1: ഒന്നുകൂടെ ചോദിച്ചോളൂ.
0: ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, സാധാരണ നമ്മുടെ ലോകത്ത് മാരേജിന് ശേഷം ഡിവോഴ്സ് വരുന്നത്, പക്ഷെ ഡിവോഴ്സിന് ശേഷം മാരേജ് വരുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഏതാന്ന് പറയണം. സ്ഥലം മീൻസ് പ്ലേസ് ഒന്നും അല്ല, ഒരു
1: സാധനം.
0: ഡിക്ഷണറി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: ഹായ്, എന്റെ പേര് ആർച്ച.
0: ആർച്ച?
2: ആർച്ച.
0: ഓക്കെ ആർച്ച, ചോദ്യം ഇതാണ്, കുസൃത ചോദ്യമാണ്. ക്യൂട്ട് ആയിട്ടുള്ള ഒരു സാറിനെ എന്ത് വിളിക്കും? ക്യൂട്ട് ആയിട്ടുള്ള ഒരു സാറ്. ആ, 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യണ്. കുസൃത ചോദ്യമാണ്. ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ, ഞാൻ മങ്ങാട്ട് റിനോയ് വിളിക്കുന്നു.
0: ഓക്കെ റിനോയ്, ചോദിക്കട്ടെ. ആ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. ആയാണ് അക്ഷരം, 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
3: ആലപ്പുഴ കടവിൽ.
0: ഇല്ലില്ല.
3: അമ്പലപ്പുഴ കടവിൽ.
0: ഓക്കെ സാറല്ല, ടൈം ഔട്ടായി കേട്ടോ. ഓക്കെ റിനോയ്, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ.
0: ഹലോ, നമസ്കാരം.
4: ഞാൻ ഹിന്ദിയ
0: കേട്ടില്ല. ഹലോ.
4: ഹിന്ദി.
0: ഹിന്ദി ഹിന്ദി നമുക്കൊക്കെ പറ്റത്തില്ല, നമുക്ക് മലയാളമാണ്. ഓക്കെ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് തീയ്യാം. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ.
0: ഹലോ, പേര് പറയൂ.
5: ഞാൻ മുമ്പേ വിളിച്ചിരുന്നു, വിനീത. ഹലോ.
0: ചോദിച്ചായിരുന്നോ ചേച്ചി അടുത്ത്? അപ്പൊ ചോദ്യോ?
5: ചോദിച്ചായിരുന്നു.
0: നമുക്ക് ഒരു തവണ കോള് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഇനി നെക്സ്റ്റ് ടൈമില് നമുക്ക് കോള് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
6: ഹലോ.
0: ഹലോ, പേര് പറയൂ.
6: ഹലോ.
0: ഉമ്മ. ഓക്കെ, ഉമ്മ ചേച്ചി എവിടുന്നാ വിളിക്കുന്നത്? ചോദിക്കട്ടെ. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാന്ന് പറയണം. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം. ടി. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്, ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
7: ഹലോ.
0: ഹലോ, പേര് പറയൂ.
7: എന്റെ പേര് സുമേഷ് എന്നാണ്.
0: സുമേഷ്.
7: അതെ.

0: ഓക്കെ സുമേഷ് ചോദിക്കട്ടെ.
1: ആ ചോദിച്ചോളൂ.
0: പാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. പായാണ് അക്ഷരം, 7 സെക്കൻഡ് ആണ്.
1: അന്തത്തെ പുന്നാര പൂമുത്തി പൊന്നിൽ തിങ്ങപ്പാ പൊന്നെ പൊന്നം വീളി.
0: ടൈം ഔട്ട് ആയി.
1: ടൈം കഴിഞ്ഞു.
0: ഓക്കെ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ നമസ്കാരം.
2: ഹലോ
0: ഹലോ നമസ്കാരം.
2: നമസ്കാരം,
0: ധാരാ സംസാരിക്കുന്നേ?
2: ഹലോ
0: ഹലോ ധാരാ സംസാരിക്കുന്നേ? മഹി, ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ ഹലോ ഹലോ ഹലോ
3: ഹലോ
0: ഹലോ പേര് പറയോ. ഓക്കെ ബീന ചേച്ചി, ചോദ്യം ഇതാണ്, കോളിഫ്ലവറിന്റെ ചേട്ടനെ എന്ത് വിളിക്കും? കോളിഫ്ലവറിന്റെ ചേട്ടനെ എന്താണ് വിളിക്കുന്നത്? കുസൃതി ചോദ്യമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. കിട്ടിയോ ആൻസർ? കിട്ടിയില്ല. ഓക്കെ സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ബ്രൊക്കോളി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഫൺഫ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ഫൺഫ്യൂഷനിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ലപുരത്ത് നിന്ന് രഘുവാണ്. കൊല്ലത്തെ പല ബസ് കത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ചാടനം ചെയ്യുന്ന ആൾക്കാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. മദ്യപിച്ചും ആഹാരാവശിഷ്ടങ്ങൾ താഴെയിട്ടും ഉപതുണി പോലും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് പലയിടത്തും. അത് ചിന്നക്കടയിലുണ്ട്, കൊല്ലം കോളേജ് ജംഗ്ഷനിലുള്ള ബസ് കത്തിരിപ്പ് കേന്ദ്രത്തിലാണ്. അതുപോലെ തന്നെ കൊട്ടാരക്കര സിവിൽ സ്റ്റേഷന്റെ അവിടെയും ഉള്ള ബസ് കത്തിരിപ്പ് കേന്ദ്രത്തിൽ അവിടെയും ഇതേപോലുള്ള ശല്യങ്ങളാണ് പലയിടത്തും. ഇതൊന്നും കഴുകി വൃത്തിയാക്കാറോ പരിപാലനമോ ഒന്നുമില്ല. അവന്റെ താത്താക്കി ഇരിക്കാൻ പോലും പറ്റത്തില്ല. പലരും പുറത്തു നിന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത് നമ്മൾ മുഖത്തിടുന്ന കുറച്ച് പാക്കുകളെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ചർമ്മത്തിലേക്ക് കൊളാജൻ സംരക്ഷിക്കുന്നതിലും ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുത്താതെ കാക്കുന്നതിലുമൊക്കെ റോസാപ്പൂവിന് നല്ലൊരു പങ്കുണ്ട്. റോസാപ്പൂ ഇതളിന്, അപ്പോൾ അതിന് റോസാപ്പൂ ചേർത്ത് തയ്യാറാക്കുന്ന കുറച്ച് ടിപ്സാണ് നമ്മുടെ മുഖത്തിടാൻ പറ്റുന്ന പാക്കുകളുമൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു നാടൻ റോസാപ്പൂവിന്റെ ഇതളുകൾ മെല്ലെ ചതച്ചെടുക്കുക. ഇതിലേക്ക് അല്പം തേനും തൈരും ചേർത്ത് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകുക. നമ്മുടെ ചർമ്മം നല്ല സോഫ്റ്റ് ആകും, അതുപോലെ നല്ല ഫ്രഷ്നെസ് ഒരു ഫീലിംഗ് കിട്ടും. അടുത്തത് ഒരു പിടി റോസാപ്പൂ ഇതൾ വെള്ളത്തിലിട്ട് ചെറു തീയിലൊന്ന് തിളപ്പിക്കാം. 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതളുകളുടെ നിറമൊക്കെ മങ്ങും. ഇത് ചൂടാറിയ ശേഷം ബോട്ടിലാക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് ഫേസ് മിസ്റ്റ് ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഇത് ഈ ഒരു റോസ് വാട്ടർ പുറത്തൊക്കെ പോയി വന്ന് ഒരു ക്ഷീണിച്ചു വരുന്ന സമയത്ത് ഇതൊന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. തേൻ, മുൾട്ടാണി മെട്ടി, ഓട്സ്, തൈര്, മുട്ടയുടെ വെള്ള, അലോവേര ജെൽ എന്നിവയിൽ ഏതിനൊപ്പവും ഈ ഒരു റോസ് വാട്ടർ ചേർത്ത് വെറും 2 ചേരുവയുള്ള ഒരു നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ റോസാപ്പൂ വിതൽ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കുന്നതിനും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ പുതിയ ടിപ്പുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
3: റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പൂരിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി MS. കൊല്ലം വെസ്റ്റ് കൊല്ലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോമേഴ്സ് വിഭാഗത്തിൽ ജൂനിയർ തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകൊണ്ട് അഭിമുഖം 14-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. മുൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജന്റെ പേരിൽ രൂപീകരിച്ച CV പത്മരാജൻ ഫൌണ്ടേഷൻ നൽകുന്ന പ്രഥമ പുരസ്കാരം കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ശ്രീ VM സുധീരന് സമ്മാനിക്കുന്നു. ജൂലൈ 16-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിക്കുന്നു. നന്മമരം ഗ്ലോബൽ ഫൌണ്ടേഷൻ ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ചവറ പന്മനയിൽ സർവകലാശാല സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മധുരവനം സൃഷ്ടിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലവൃക്ഷ തൈനട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സമ്മേളനത്തിൽ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അധ്യക്ഷനായിരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.
2: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടുകൂടിയുള്ളത് ഞാൻ ഗീതു ആണ്. ഇന്നൊരു പുതിയൊരാഴ്ച ഇങ്ങനെ തുടങ്ങുകയാണല്ലേ. അപ്പോൾ എല്ലാവരും ഒരു നല്ല ആഴ്ച തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും. ഈ പോകുന്ന വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാ നല്ലതായിട്ട് പോകട്ടെ എന്ന്. അപ്പോൾ നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഏത് ഭാഷയെന്നില്ല, എല്ലാ ആളുകൾക്കും എല്ലാ സംസ്ഥാനത്തുള്ളവർക്കും ഏറ്റവും അധികം വിഷമമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അല്ലേ, നമ്മുടെ ജാനകിയമ്മയുടെ ഒരു ആ ഒരു വേർപാട്. അപ്പോൾ ജാനകിയമ്മയ്ക്ക് ഒരു ആദരാഞ്ജലി നേരുകയാണ്. അതെന്ന് പറയുന്നത് ചില ശബ്ദങ്ങൾ നമുക്ക് പാട്ടുകൾ മാത്രമല്ല അല്ലേ, അവ നമുക്ക് ഓർമ്മകളാണ്, വികാരങ്ങളാണ്, അതൊരു നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് താരാട്ട് പാട്ടെന്നില്ല, ഏത് തരത്തിലുള്ള പാട്ടുകളാണെങ്കിലും അത്രയ്ക്ക് നമ്മളെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഗായിക തന്നെയാണ്. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലി നേരുകയാണ്. അപ്പോൾ നമുക്ക് ദേ ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, ഞാൻ മങ്ങാട്ടിൽ നിന്ന് റിനോയെ വിളിക്കുന്നത്.
2: മങ്ങാട്ടിൽ നിന്ന് റിനോയ്. പറഞ്ഞോളൂ, സുഖമായിട്ടിരിക്കുന്നു?
3: എനിക്കൊരു പാട്ട് വന്നു,
2: പാട്ട് കേൾക്കാലോ. എന്ത് ചെയ്യുന്നു റിനോയ്?
3: അർത്തനയിലെ കാതോ.
2: ഹലോ, കേട്ടില്ല.
3: അർത്തനയിലെ കാതോ.
2: കാതോട് കാതോരം എന്നുള്ള സോങ് അല്ല? ഓക്കെ, നമുക്ക് കേൾക്കാം പാട്ട്. ഇത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ആർക്കാണ്?
3: ഡെയിൻവാവയ്ക്ക്.
2: ആർക്കാണ്?
3: ഡെയിൻ.
2: ഡെയിൻ, ഡെയിൻവാവയ്ക്ക്. ഓക്കെ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും പറയാനില്ല, പെട്ടെന്ന് അങ്ങ് പാട്ട് കേട്ടാ മതി അല്ലേ?
3: പെട്ടെന്ന് പാട്ട്.
2: ഓക്കെ, എന്നാ നമുക്ക് പെട്ടെന്ന് അങ്ങ് പാട്ട് കേൾക്കാം.

0: അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാതുട കാതോരം ഒരു നല്ല ഗാനത്തോടെ തന്നെ ആരംഭിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഷംല. ഷംല എന്ത് ചെയ്യുന്നു? ഷംല ചേച്ചി അല്ലേ, സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ? എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടോ അവിടെ? എത്ര വലിയ കുട്ടികളാണോ?
1: മൂത്ത മോള് പ്ലസ് ടുവിന്, എട്ടാം ക്ലാസ്സിൽ.

0: എങ്ങനെയാണ് പഠിത്തമൊക്കെ സ്വന്തം അവര് തന്നെ അങ്ങ് പഠിച്ചോളൂ അതോ
1: ട്യൂഷൻ ഒന്നും ഇല്ല മോളെ തന്നെ അങ്ങ് പഠിക്കും
0: വീട്ടിൽ
1: പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും
0: നമ്മളെ ഒന്നിനും ഇങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ
1: ഇല്ല പ്രകാരത്തിൽ നമുക്ക് അങ്ങനെ നിർബന്ധിക്കണം
0: ഓക്കേ എല്ലാത്തിനും എന്താ പറയുന്നത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണോ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഇഷ്ടങ്ങൾക്കും അവരുടെ എന്താ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുകയും ചെയ്യും അല്ലേ എല്ലാം ഷെയർ ചെയ്യോ അവര്
1: അങ്ങനെ
0: ചോദിക്കും അവരെ കേൾക്കാനിരിക്കും അല്ലേ അങ്ങനെ ഇരിക്കുമ്പോ അവർക്ക് പെട്ടെന്ന് എന്താണ് അവർക്ക് ഒരു വിഷമം ഉണ്ടായാലോ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായാലോ ആദ്യം ഓടിയോ എന്ന് പറയാൻ തോന്നുന്നത് ഇയാളോടായിരിക്കും അല്ലേ അപ്പോ നമ്മള് ആക്ച്വലി നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മൾ ഓരോ കുട്ടികളുടെ കാര്യം കേൾക്കുമ്പോൾ അവർക്ക് ഷെയർ ചെയ്യാൻ ഒരു ഇടമില്ലാത്തതാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ ചുറ്റിനും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ഏതായാലും സന്തോഷം അങ്ങനൊരു എന്താ പറയുന്നത് നമ്മൾക്ക് കുട്ടികൾക്ക് നല്ലൊരു അത്യാവശ്യം അവർക്ക് പറയാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു പേരന്റിങ് ഒരുപാട് സന്തോഷം ചേച്ചി അപ്പോ ഇന്ന് പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടി അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ല
1: രീതിയിൽ
0: ഓക്കെ താങ്ക് യു ചേച്ചി നമുക്ക് ഗാനം കേൾക്കാം.

0: ജാനകിയമ്മയുടെ ആ ഒരു അത്ഭുത ശബ്ദമായിരുന്നു അല്ലേ, അത്രയ്ക്കും നമ്മളെ ഒരു കാലത്ത് മലയാളികളൊന്നും ഒരിക്കലും മറക്കാത്ത ആ ഒരു ശബ്ദത്തിനും ആ ഒരു ഗാനത്തിനും നമ്മളെ അത്രയും മയക്കുന്ന ഒരു ഗാനവും. നമുക്ക് എന്തായാലും അടുത്ത കവളിലേക്ക് പോകാം. ഹലോ ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഹലോ, ആരാണ്?
1: സുനിൽകുമാർ.
0: സുനിൽകുമാർ, എവിടുന്ന് വിളിക്കുന്നു? എന്ത് ചെയ്യുന്നു ഏട്ടാ?
1: ഞാനൊരു ഷോപ്പ് നടത്തി.
0: എന്ത് ഷോപ്പാണ്?
1: സ്റ്റേഷനറി.
0: കടയിൽ നിന്നാണോ ഇപ്പൊ വിളിക്കുന്നത്? കടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? വാഹനങ്ങളൊക്കെ പോകുന്ന ശബ്ദം കേൾക്കുന്നു. റോഡ് സൈഡ് ആണ്. പിന്നെ എങ്ങനെ എങ്ങനെ പോകുന്നു കട? എത്ര നാളെ? ഒരുപാട് വർഷമായോ? നാല് വർഷം. അതിനു മുന്നേ എന്തായിരുന്നു? അവിടെ ആയിരുന്നോ? ഓ, അപ്പൊ റിട്ടയർ ആയതിനു
1: ശേഷം?
0: അല്ല, ഓ, റിട്ടയർ ആയതിന് ശേഷമാണ്. കടയിൽ എനിക്ക് തോന്നുന്നു കടയിൽ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നല്ലേ. അതിനിടയ്ക്കാണ് ഈ ഒരു
1: സംസാരം.
0: നമ്മുടെ റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര
1: നാളായി
0: ചേട്ടൻ? എനിക്കൊന്ന് നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു, നല്ല മോളിയുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹം ഇങ്ങനെ ആ ഒരു കടയിലേക്ക് തിരക്കിനിടയ്ക്കാണ് വിളിച്ചത്. അപ്പോൾ എന്തായാലും ചേട്ടാ, നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.

0: വീണ്ടും ജാനകി അമ്മയുടെ ആശു സുന്ദര ശബ്ദത്തിലുള്ള ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ ഒരു നല്ലൊരു താരാട്ടുപാട്ടായിരുന്നു നമ്മൾ കേട്ടത്. നമുക്കിത് അടുത്ത കോള് വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, കാതോട് കാതരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം മോളെ, ഞാൻ മൈലാപ്പൂരിന് സുനിതയാണ്.
0: സുനിത, ആ പറഞ്ഞോളൂ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? അതെ അതെ, നന്നായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാ വിശേഷങ്ങൾ? അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് മൈലാപ്പൂരെ? ഓ, അവിടെ ആയിരുന്നു അല്ലേ. ഇപ്പൊ ഇന്നില്ലേ അതോ കുറച്ച് ദിവസമായിട്ട്? ഓ, ഇനി എന്നത്തേക്കാണ്?
1: ഇനിയിപ്പം അവര് തീരുമാനിക്കണം, സർക്കാരിന്റേതാണ്. അത് ഓണം അടുപ്പിച്ചങ്ങണം, ജോലി തന്നാ തന്ന്.
0: അതുകൊണ്ടാണ് അല്ലേ. അപ്പൊ ഈ സമയത്ത് നമ്മള് വേറെ അങ്ങനെ വേറെ ജോലി ഒന്നും
1: വേറെ ഈ കാഷ്യൂ ഫാക്ടറിയുടെ തന്നെ എങ്ങും ഇല്ല.
0: ആ, എങ്ങും വർക്കില്ല. ആ ഹാ. നേരത്തെ തൊട്ട് ചെയ്യുന്നതായിരുന്നോ ചേച്ചി ജോലി?
1: 19 വർഷം കൊണ്ട് ചെയ്യുന്നു.
0: ഓ, ഇത്ര നാളുകൊണ്ടുണ്ടല്ലേ. അപ്പൊ ഈ ജോലിക്കൊക്കെ പോയിട്ട് പിന്നെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മുഷിവായിരിക്കും അല്ലേ?
1: പിന്നെ ഭയങ്കര മുഷിവാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, എന്നാലും അതല്ലല്ലോ.
0: അതെ, നമ്മളെപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തോണ്ടൊക്കെ ഇരിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലേ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. കുറച്ച് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് സമയം കിട്ടുമ്പോഴാണ് എന്താ പറയുക, ഒന്നും നടക്കാത്തതെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ പറയും സമയം കിട്ടുന്നില്ല, എല്ലാവരുടെയും ഏറ്റവും വലിയ പരാതി എനിക്ക് തോന്നുന്നു സമയം കിട്ടുന്നില്ല എന്നുള്ളതാ അല്ലേ. പക്ഷെ എന്നാ സമയം മുന്നിൽ കിടക്കുമ്പോ നമ്മൾ അത് വേണ്ട വിധം വിനിയോഗിക്കുകയില്ല.
1: ചെറിയ രീതിക്ക് ചെറിയൊരു കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കൂടെ നിൽക്കും.
0: ഓ, അതുണ്ട്. ആ ഹാ, എവിടെ?
1: വീട്ടിൽ തന്നെ.
0: ആ ഓക്കെ. ആ,
1: എനിക്ക് ഭയങ്കര ഇഷ്ടാ കൃഷിയുടെ.
0: ആണോ? എന്തൊക്കെയുണ്ട് അപ്പോ?
1: ചേമ്പുണ്ട്, ചേനയുണ്ട്, പിന്നെ മരച്ചീനിയുണ്ട്, മുളക് പല കത്തിക്കുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഓൺലൈൻ വഴി ഓരോ പിന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ മേടിച്ചേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ഓ, അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കും നമ്മള്. അത് പിന്നെ എന്താ വേണം, നമ്മള് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു കാര്യല്ലേ. അപ്പൊ നമ്മുടെ സമയവും കറക്റ്റായിട്ട് പോകും ചെയ്യും, അത് ഏറ്റവും നല്ല രീതിയിൽ. അതെ, ഒരുപാട് സന്തോഷമാണ്. നമ്മള് തന്നെ നമ്മളാ വിത്തിട്ട് മുളപ്പിച്ചൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് കിട്ടുമ്പോ ഏതായാലും നല്ലൊരു കാര്യം ചേച്ചി കേട്ടോ. ഏതായാലും സന്തോഷം. ഇന്ന് ആർക്കാണ് പാട്ട്? ആർക്കിങ്ങനെ പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ? മിസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. ഓക്കെ ചേച്ചി.

വീണ്ടും നമ്മൾ ജാനകി അമ്മയുടെ ഒരു സോങ്ങാണ് കേട്ടത്. അതും മറക്കാനാവാത്ത ഒരു സോങ്ങാണ്, ഒരു വിരഹ ഗാനമാണ് കേട്ടത്, മധുരോത്സവം എന്ന ചിത്രത്തിലെ. അപ്പോൾ നമുക്കിനി വാർത്തകളുടെയൊക്കെ സമയമാവുകയാണ്, 12:27 കഴിഞ്ഞു. നമുക്ക് വാർത്തകൾക്കും അതിനിടയ്ക്ക് കുറച്ച് ഗാനങ്ങളും ഒക്കെ കേട്ട് കൃത്യം 1 മണിക്ക് വീണ്ടും കാണാം.

0: നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന ആശയത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24-ന് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമന കാര്യങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സർക്കാർ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരണങ്ങൾ കോടതിയോടുള്ള ധിക്കാരമല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ദേവസ്വം കമ്മീഷണർ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവോ അല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കന്തിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുറുകുന്നു. നഗരസഭാധ്യക്ഷ ദിയാബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21 നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറി.
3: നാളെ മുതൽ ഈ മാസം 17-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30-ക്കാണ് കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. 2 സെമിഫൈനലും 3-ാം സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20-ന് ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപന്താരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു.

0: ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ US ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച നാലംഗ കുടുംബത്തിലെ രണ്ടുപേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ടു മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ myBharat.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്തിരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: കാലത്തിന്റെ പാലായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഗാനങ്ങൾ ഏകാന്തതയിലൊരു കൂട്ടാണ്, ദുഃഖത്തിൽ തൂവൽ സ്പർശമാണ്, വിരഹത്തിൽ പ്രതീക്ഷയാണ്, വിരസതയിൽ ആഹ്ലാദമാണ്. പാട്ടിന്റെ പാലായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. പാട്ടിന്റെ പാലാഴി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:30, പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച 9:00.
1: അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ്, നമ്മളിതാ കാതോട് കാതോരത്തിലേക്ക് ബ്രേക്കിനൊക്കെ ശേഷം തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഗീതുവാണ്. നമുക്ക് സമയം ഒട്ടും കളയണ്ട അല്ലേ, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു. ഇതാരാണ്? ആണോ?
2: നല്ല തിരക്കുണ്ട്.
1: ആ ഏ ചേച്ചി, പേരൊന്ന് പറയൂ. ഓക്കെ, നമ്മള് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട് ഉറപ്പാ.
2: പിന്നെ
1: വിളിക്കുന്നില്ല. അതെ അതെ, കടയിൽ ഇപ്പൊ നല്ല തിരക്കാണല്ലേ. എന്തോ ചേച്ചി പറഞ്ഞോളൂ.
2: രണ്ടുപേരും പാട്ട് പാടട്ടെ.
1: ആ പാടിക്കോളൂ, പാടിക്കോളൂ.

0: சுகந்தம் என்னோ மலாலினோ.
1: ഹലോ ചേച്ചി, പാട്ടിനോട് ഒരുപാട് ഇഷ്ടമാണല്ലേ? പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഓ, ഇവിടെ പാടിയിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴും പാടിയിരുന്നു എന്ന്
0: തോന്നുന്നു.
1: എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞോളൂ. ഞാനതിന്റെ അതിന് കൂടെ ചേച്ചി ആ ടിപ്പില് അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അത് കേട്ടാ, അത് ഒന്ന് ശ്രദ്ധിച്ചാ മതി കേട്ടോ. കേട്ടോ, ആ പ്രോഗ്രാം ശ്രദ്ധിക്കേട്ടോ. അപ്പൊ നമുക്ക് ദേ നല്ലൊരു ഗാനം കേൾക്കാം.

0: സല്ലാബ എന്ന ചിത്രത്തിലെ അതിസുന്ദരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആ ഹലോ, നമസ്കാരം. ആരാണ്? പറഞ്ഞോളൂ.
1: ഞാൻ എപ്പോഴും ബേസിൽ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് വിചാരിക്കും നിങ്ങളെ FM എവിടെയാണ്.
0: ഹലോ, കേൾക്കാമോ ചേച്ചി? പേരെന്താ? പേര് പറഞ്ഞോളൂ.
1: ശോഭ.
0: നമ്മളെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ എവിടെയാണെന്ന്. നമ്മളെ ഹോസ്പിറ്റലിൽ
1: കഴിഞ്ഞ ആഴ്ചയിലും വന്നിട്ട് അവിടെ നിന്ന് വിളിച്ച പാടെ കിട്ടി. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇത് റേഡിയോ ഫോണിലാണ് ഈ പാട്ട് കേൾക്കുന്നത്. റേഡിയോ വാങ്ങിക്കോ ചോദിച്ചു. ഭയങ്കര ടെൻഷൻ ആട്ടാ. TV ഓഫ് ആക്കിയിട്ട് ഈ പാട്ട് കേൾക്കും. അപ്പം എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു പാട്ട് തുടങ്ങുമ്പോഴേ ഞാൻ വിളിച്ചോണ്ടേ ഇരിക്കണം എനിക്ക് കോള് കിട്ടണമെങ്കിൽ.
0: ഈ ടെൻഷൻ എന്തിനാന്ന് പറഞ്ഞു? ടെൻഷൻ കിട്ടാത്തേനോ? ടെൻഷൻ എന്തിനാണ്? അങ്ങനെ മനസ്സിലായി. നമ്മള്
1: ശക്തനാവാനുണ്ട്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.
1: അത് ശക്തിയായാലേ എല്ലാ കുടുംബങ്ങളും നേരെ ആകത്തുള്ളൂ.
0: അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ശരിയായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അതെല്ലാം എല്ലാം ശരിയാവട്ടെ. ഇതിപ്പം എന്താ പറയുന്നത് നമ്മള് ചേച്ചി? അത് ഇപ്പൊ അധികൃതരെ ആരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് അറിയാതല്ലെങ്കിൽ നമ്മൾ ഇതിന് എന്താ പറയുന്നത് ഈ ഒരു തൂഫാൻ അതിന് കോണ്ടാക്ട് നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്നുള്ളത്
1: എനിക്ക് ചെറിയ ഫോണാ, മറ്റു വലിയ ഫോണല്ല.
0: അല്ല,
1: ആരടുത്ത് ഇത് പെട്ടെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ലല്ലോ.
0: മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി വിഷമിക്കേണ്ട. ഇതെന്തായാലും ഇത് ഈ ഒരു കാര്യം ഇപ്പം നമ്മളിപ്പം റേഡിയോടെ തിരക്കില്ല റേഡിയോനെ കുറിച്ചിട്ട്. അതിപ്പം ഈ ഹോസ്പിറ്റലിന്റെ അടുത്താന്നുണ്ട്. ഉറപ്പായിട്ടും അവിടെ ഹോസ്പിറ്റലിന്റെ അടുത്ത് ആരെടുത്ത് ചോദിച്ചാലും നമ്മുടെ എവിടെയാണെന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളും വിശദമായിട്ട് അറിയണമെങ്കിൽ ഒന്ന്
1: സംസാരിക്കാം.
0: അതാ ചേച്ചി, ഈ ആരെടുത്തെങ്കിലും ഒന്ന് തിരക്ക ഇത് എവിടെയാണെന്ന് കേട്ടോ. എന്നിട്ട് ചേച്ചി എന്താണ് എന്നുള്ളത്. അതെ, ഞാൻ പറഞ്ഞത് നേരിട്ട് ഓഫീസിൽ സന്ദർശിക്കാനാണെങ്കിലും ഞാൻ പറയുകയാണ്. ഇത് എവിടെയാണെന്ന് അറിയാനാണെങ്കിൽ നമ്മൾ അവിടെ തിരക്കുക, പറഞ്ഞു തരും ആരാണ് ആരാണെങ്കിലും കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചേച്ചി ചെയ്യുക. ഇത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഇതിനെല്ലാം പ്രതിവിധികളുണ്ട്. ഏതാണ് നമ്പര് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ.
1: അപ്പൊ നമുക്ക് അയ്യോ,
0: അതാ എത്രയും പെട്ടെന്ന് കഴിക്കുന്നതാണ്. ഓക്കെ, ഓക്കെ ചേച്ചി. എന്തായാലും പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് കേൾക്കുക. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞാനത് ഇതിനിടയിൽ കൂടെ നമ്മൾ പറയുന്നതായിരിക്കും. അതല്ലെങ്കിൽ ചേച്ചി ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് അന്വേഷിക്കുക കേട്ടോ. നമ്മുടെ റേഡിയോയുടെ ഓഫീസ് എവിടെയാന്ന് അറിയാൻ പറ്റും. അപ്പോൾ എന്തുണ്ടെങ്കിലും ഒരുപാട് ലേറ്റ് ആക്കാതെ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക കേട്ടോ. വിഷമിക്കാതിരിക്കുക, ടെൻഷനൊക്കെ മാറുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. നമുക്ക് എന്തായാലും ഒരു ഗാനം കേൾക്കാം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമ്മൾ നല്ലൊരു ഗാനം കേട്ടു. അപ്പോൾ നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്?
1: ഇത് രാമകുളം.
0: അല്ലെ, ഗീതു ആണ് കേട്ടോ.
1: ഒത്തിരി ഒത്തിരി കാലമായല്ലോ, ഞാൻ എത്ര നാളും കൊണ്ട് ഇങ്ങനെ പരിശ്രമിക്കുന്നതാ. എന്തായിരുന്നാലും ഇന്നിപ്പോ ഞങ്ങൾ ഒത്തു
0: കിട്ടുന്നില്ല, കോള് കിട്ടുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല അല്ലേ?
1: ആ കിട്ടുന്നില്ല. എന്നാല് രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് പാട്ട് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് പിന്നെ വന്നപ്പോ കാണാൻ കട്ടായി
0: കട്ടായി പോയി. ഇന്ന് എന്തായാലും കിട്ടി, സന്തോഷായില്ലേ?
1: കിട്ടി കിട്ടി കിട്ടി കിട്ടി.
0: സുഖമായിട്ട് പോകുന്നു. അവിടെയോ? അവിടെ
1: എന്തുണ്ട്?
0: രാമകുളങ്ങരയില് വിശേഷം എന്താണ്?
1: പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല.
0: എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ വെറുതെ ഇരിക്കും. ഇപ്പൊ ഗുളിയം കഴിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും.
0: വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാണോ?
1: അല്ല, ഹാർട്ടിന്റെ അസുഖം
0: ഉണ്ട്. അപ്പൊ നമ്മള്
1: ചികിത്സയിലാണ്.
0: ഓ, ശ്രീചിത്രയിലാണ്. അപ്പൊ എന്തായാലും എന്താ പറയുന്ന, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാട്ടോ.
1: ഇനി പാട്ട് എനിക്ക് റേഡിയോ എന്നാ പാട്ടും കേട്ട് അഞ്ചു മണിക്ക്.
0: ഓ, അപ്പോഴത്തൊട്ടേ നമ്മളുടെ എന്താ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുകയാണ് അല്ലേ? എപ്പോഴാണ് ഇത്? എത്ര നേരം കേൾക്കും? രാത്രി വരെ കേൾക്കുവോ?
1: രാത്രി പിന്നെ ചലച്ചിത്ര ഗാനം കേട്ടിട്ടേ കിടക്കാം.
0: അയ്യോ, ഇതിനിടയ്ക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഇങ്ങനെ
1: പോകും. റേഡിയോ എന്റെ വീട്ടിലൊരു ആശ്രയം.
0: അതെ, ഒരുപാട് പേര് ഇത് പറഞ്ഞു കേൾക്കുമ്പോ നമുക്ക് എത്രത്തോളം സന്തോഷം. ഇങ്ങനെ എത്ര പേരിങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേ ഒരുപാട് സന്തോഷമാണ്. ഏതായാലും നിങ്ങൾ എന്താ പറയുന്ന, ആ ഒരു നിങ്ങളുടെ ആശ്വാസം ആകാനൊക്കെ കഴിയുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയാൻ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ട്?
1: എല്ലാവർക്കും.
0: ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഗാനം കേൾക്കാം.

0: ഓക്കെ.
1: ഞാൻ വീടെത്തില്ല, അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട്
0: തിരിച്ചെത്താം. കാതോടു കാതോരത്തിലേക്ക് നമ്മൾ നല്ലൊരു ഗാനത്തിന് ശേഷം തിരിച്ചെത്തി. നമുക്കിതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ
0: ഹലോ, നമസ്കാരം. കാതോടു കാതോരത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
2: എന്റെ പേര് സിന്ധു, ഞാൻ അമ്മ കാറ്ററിംഗ് കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്. പനയം.
0: പനയം. അമ്മ എവിടെ നിന്നാണ് ചേച്ചി, ഒന്നുകൂടെ പറഞ്ഞോളൂ.
2: അമ്മ കാറ്ററിംഗ് കമ്പനി.
0: ആ ഓക്കെ ഓക്കെ, അവിടുന്ന് വിളിക്കാണല്ലേ. മുന്നേ വിളിച്ചിട്ടില്ലേ?
2: വിളിച്ചിട്ടുണ്ട്. തീരെ ഞങ്ങളുടെ ജോലി ഇതാ, പക്ഷെ എന്താ ചെയ്യാനാ, കിട്ടത്തില്ല.
0: കിട്ടുന്നില്ല. ഏതായാലും ഇന്ന് കിട്ടിയില്ലേ. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണല്ലേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ? എല്ലാവരും ചേർന്നിരുന്ന് എന്താ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ബ്രേക്ക് കാരണം. ബ്രേക്ക് കഴിഞ്ഞോ?
2: എല്ലാവർക്കും പനിയായിട്ട് കുറെ പേരൊക്കെ പോയി.
0: ആഹാ,
2: കുറച്ച് പേരുണ്ട്.
0: ആണോ? എന്ത്, കുറച്ച് കൂടുതൽ പേർക്ക് പനി ആയോ? ഓ, അപ്പൊ എന്തായാലും എന്താ പറയുന്നത്, എല്ലാവരും മരുന്നൊക്കെ വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ച് കൂടുതൽ പേരുള്ളപ്പോ ഈ പകർച്ചപ്പനി ആയിരിക്കും അല്ലേ. വന്നവരെല്ലാം മരുന്നൊക്കെ വാങ്ങിയോ? എന്നാലും ശ്രദ്ധിക്കണം. ഇപ്പോ ഇങ്ങനെ മഴ ഇങ്ങനെ നിക്കുന്നോണ്ട് നല്ല രീതിയിൽ പനിയുണ്ടല്ലോ നമുക്ക് ഇവിടെ കൊല്ലത്താണെങ്കിലും. ഏതായാലും ശ്രദ്ധിക്കുക. ഒപ്പ ചേച്ചി, സുഖമായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു എന്നല്ല, പനിയാണെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ മൊത്തത്തിൽ ചോദിച്ചതാട്ടോ.
2: ഓക്കെ,
0: ജോലി ചെയ്തോണ്ടിരുന്ന് കേൾക്കുകയാണല്ലേ. എനിക്ക് തോന്നുന്നു അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ.
2: ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ മോന്റെ വിവാഹമാണ്.
0: എന്നാണ്?
2: അടുത്ത മാസം 20-ാം തീയതി.
0: അടുത്ത മാസം. ഓക്കെ, അപ്പോൾ അതിന് വിഷസ് പറയാനാണോ?
2: ആ, അപ്പോഴേ അവന് അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു ഗാനം അങ്ങ് പറയുവാണ്.
0: പറയാണ്. എന്താണ് പേര് പറഞ്ഞോളൂ.
2: അപ്പു.
0: അപ്പു.
2: അപ്പു എന്നാ വിളിക്കുന്നത് ഞങ്ങള്.
0: ഓക്കെ, പെൺകുട്ടിയുടെ പേരറിയാമോ?
2: ദീപ.
0: ദീപ. അപ്പോൾ അപ്പുവിനും ദീപയ്ക്കും അഡ്വാൻസ് ആയിട്ട് വിവാഹ ആശംസകൾ നേരുകയാണല്ലേ ചേച്ചിയും അവിടെയുള്ള കൂട്ടുകാരെല്ലാവരും ചേർന്ന്. അപ്പോ നമുക്ക് അവർക്ക് വേണ്ടിയല്ലേ ഗാനം കേൾക്കേണ്ടത്.
2: ഈ പാട്ടൊന്ന് കിട്ടാ കൊള്ളായിരുന്നു. മംഗളങ്ങൾ വാരിക്കോരി.
0: മംഗളങ്ങൾ വാരിക്കോ വാരിച്ചോരി എന്നുള്ള ആ ഒരു ഗാനമാണ്. കാര്യസ്ഥനാഥ്. ഓക്കെ.
2: അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന രാധേ എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്, നമ്മുടെ വെട്ടിലാണ് നിൽക്കുന്നത്. അപ്പോഴ് രാധ ചേച്ചി ഇന്നാൾ വിളിച്ചപ്പോ എന്നോട് പരാതി പറഞ്ഞു, നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ, എന്റെ പേര് പറഞ്ഞില്ലല്ലോ.
0: അതുകൊണ്ട് രാധ ചേച്ചിയുടെ പേര് സ്പെഷ്യൽ ആയിട്ട് പറയുകയാണല്ലേ.
2: അതെ, രാധ ചേച്ചി. അതൊരു കോമഡിയാ കേട്ടോ, ഡാൻസും കോമഡിയും എന്നും വേണ്ട.
0: ഉണ്ടോ രാധ ചേച്ചി? ഉണ്ടോ ഇന്നവിടെ?
2: ആ, രാധ ചേച്ചി അപ്പുറം നിൽക്കുവാണ്, ഞങ്ങൾ ഇപ്പുറത്തെ ഷെഡിലാ.
0: അപ്പോൾ അവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ് രാധ ചേച്ചി അല്ലേ.
2: അവിടെയുണ്ട് അപ്പം.
0: ഓ ഓക്കെ, അവരവിടെ കേട്ടോണ്ടിരിക്കയാണ് ഇപ്പോ.
2: പിന്നെ
0: രാധ ചേച്ചി ഒരു ഹായ്.
2: രാധ ചേച്ചിക്ക് മാത്രം പോരാ, എല്ലാ
0: അല്ല, ഞാനത് പറയാൻ വന്നത് രാധ ചേച്ചിക്ക് മാത്രല്ല, ചേച്ചിയുടെ അവിടെയുള്ള എല്ലാ ഫ്രണ്ട്സിനും അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിവാഹിതരാകാൻ പോകുന്ന അപ്പുവിനും ദീപയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്
2: നമ്മുടെ മാനേജർ ആശയ്ക്കും കൂടെ പറഞ്ഞേരെ.
0: അവിടുത്തെ മാനേജറായ ആശയ്ക്കും ഒരു വലിയ ഹായ് എല്ലാവർക്കും. അപ്പോൾ ഇനിയിപ്പോ എന്താ പറയുന്നത്, ഇനി ഉണ്ടല്ലോ, ഇനി ഈവനിങ് വരെ ഉണ്ടല്ലോ. അപ്പൊ നല്ല രീതിയിൽ ജോലിയൊക്കെ പോട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം. ഓക്കെ ചേച്ചി, താങ്ക് യു.

0: കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ.
1: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില അറിവുകളുടെ പങ്കുവയ്ക്കലാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിയമ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ബോധത്തിന്റെ ഉപോൽപ്പന്നമാണ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച വൈകിട്ട് 5:30. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ.
2: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
3: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
4: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
3: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
4: അപ്പൊ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
3: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
4: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
5: നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അറിവിന്റെ ലോകം. മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ വിജ്ഞാനപ്രദമായ എന്തുമാകട്ടെ, അറിവിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിടുന്നു. കേൾക്കുക അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ.
6: പ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9:30, പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 7:30, വെള്ളിയാഴ്ച രാവിലെ 9:30, പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകിട്ട് 7:30.
0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
7: ഹലോ,
0: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
7: നമസ്കാരം, എന്റെ പേര് സജി.
0: സതി. ഹലോ.
7: ഹലോ.
0: ആ എന്ത് ചേച്ചി, പേരൊന്നോട് പറയൂ.
7: എന്റെ പേര് സജി.
0: സജി. ആ ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന്. പറഞ്ഞോളൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
7: ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ആ
0: എന്ത് ചെയ്യുന്നു ചേച്ചി?
7: ഞാൻ തയ്ക്കും.
0: ആഹാ, വീട്ടില്.
7: പിന്നെ ഞങ്ങൾക്ക് ഡയാലിസിന് പോകുന്ന.
0: ആ വിളിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം
7: വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഡയാലിസില് ലാല് മിനി എന്ന് പറഞ്ഞ ഒരു ബോംബെയിലായിരുന്നു.
0: ഓ,
7: അവർക്ക് അവിടുന്ന് അസുഖമായിട്ടാണ് നാട്ടിലെത്തുന്നത്. ഇപ്പൊ ഡയാലിസിന് വരുന്നുണ്ട്, ആരും കൂടെ താമസിക്കാം. അപ്പം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഡയാലിസിലുള്ള എല്ലാവർക്കും.
0: എവിടെ, ഏത് ഹോസ്പിറ്റലാണ്?
7: കാതോട് കാതരത്തിലെ കാര്യമാണ് പറയുന്നത്.
0: ഓ, എപ്പോഴും പറയുന്നത്.
7: വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും. ഒരു സീനത്ത്
0: താത്തയുണ്ടല്ലോ,
7: നമ്മള് അവിടെ ഇരുന്ന് പാടിയൊക്കെ ചെയ്യും. അപ്പം കുറച്ച് നമ്മള് 4 മണിക്കൂർ അവര് ഡയാലിസിന് വരുമ്പോ നമ്മള്
0: വെളിയിലിരുന്ന്
7: നമ്മള് നമ്മുടെ വിഷമങ്ങൾ ഇങ്ങനെ മാറ്റുന്നത്
0: മനസ്സിലായി. ഇത് എവിടെ ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലാണ്?
7: ജില്ലാശുപത്രിയിലെ
0: കൊല്ലത്ത്. അങ്ങനെ അവർക്ക് വേണ്ടിട്ടാണ്
7: ഞങ്ങളുടെ ആശ്വാസം, മോളെ സംസാരം, എല്ലാരും എല്ലാ ദിവസവും കേൾക്കും.
0: വിളിക്കില്ലെങ്കിൽ
7: ഒരു വിഷമം വരുമെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ പലരെയും വർത്താനം.
0: ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് ഒരു മറ്റേ രാരി രാരിരം പാട്ട് ചോദിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ചപ്പോ രാരി രാരിരം സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1 മുതൽ 0 വരെയുള്ള സോങ് ചേച്ചി. അതായിരുന്നോ ചേച്ചി നമ്മൾ സംസാരിച്ചായിരുന്നു എന്ന് തോന്നുന്നു. ഹലോ, കോൾ ഡ്രോപ്പ് ആയി. ഹലോ, കേൾക്കാമോ?
7: കേൾക്കുന്നു.
0: ആ അപ്പോ എന്തായാലും വിഷമിക്കേണ്ട കേട്ടോ, നമുക്കെല്ലാ എന്താ പറയുന്നത് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവല്ലേ, ഒരുപാട് സങ്കടങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ മുന്നോട്ട്. അതെ അതെ, നമ്മൾക്ക് എന്താ പറയുന്ന മറ്റുള്ളവരുടെ ചിലപ്പം ചില വിഷയങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ചിലപ്പോ ചെറുതാണ്, ചെറുതൊന്നും അല്ല, എല്ലാം ഒന്നും ചെറുതല്ല, ഒന്നും ചെറുതല്ല, എല്ലാം വലുതാണ്. പക്ഷേ എങ്കിലും നമുക്ക് അങ്ങനെ അങ്ങനെ പോവാം മുന്നോട്ട് അല്ലേ, വിഷമിക്കണ്ട കേട്ടോ. ഉറപ്പായിട്ടും നമ്മള് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലെങ്കിലും എനിക്ക് എന്താ പറയുന്ന ഈ മുഖം കാണാമല്ലോ, ഓരോരുത്തരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ട്, അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക കേട്ടോ, നമ്മൾ എല്ലാവരും കൂടെ ഉണ്ട്.
7: എല്ലാ പരിപാടിയും ഞങ്ങൾ കേൾക്കുക. പ്രവീൺ സാറിന്റെ, പ്രവീൺ സാർ അന്ന് ഞാനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
0: സംസാരിച്ചായിരുന്നു അല്ലേ. അപ്പോ എന്തായാലും വിഷമിക്കണ്ട, നമുക്ക് നല്ലൊരു ഗാനം ഈ പറഞ്ഞ രണ്ടുപേർക്കും വേണ്ടിയിട്ടും, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചേച്ചിക്കും, എല്ലാവർക്കും, അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്.
7: ഓ, അവരൊക്കെ നല്ല സ്നേഹമാ പിള്ളേരാ, എല്ലാം
0: എല്ലാവരും. ഓക്കെ,
7: ടെക്നീഷ്യന്മാര്
0: എല്ലാ ആണല്ലേ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഗാനം കേൾക്കാം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മളിങ്ങനെ മുന്നേ പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ തൂഫാന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ. അപ്പോൾ ആ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 94 97 97 97 94 ഒരിക്കൽ കൂടെ പറയാം, 94 97 97 97 94. മറ്റൊരു നമ്പരുണ്ട്, 94 97 92 77 97. അപ്പോൾ ഈ രണ്ട് നമ്പരാണുള്ളത്. അതുപോലെ ഒരു വാട്സാപ്പ് നമ്പരുണ്ട്, 9999 59 66 66. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ പ്രോഗ്രാമിനിടയ്ക്ക് ഒരിക്കൽ കൂടെ പറയാം. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ എപ്പോഴാണെങ്കിലും രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇത് നമ്മളുടെ ഗവൺമെൻറ് തന്നേക്ക്

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? സുഖമായിട്ടിരിക്കുന്നോ? എന്തോ കേൾക്കാൻ വയ്യേ. ഇപ്പോഴോ? അയ്യോ, ഇന്ന് കിട്ടിയില്ലേ?
1: പാട്ട് കേൾക്കാൻ പറ്റില്ല.
0: ഇന്ന് കിട്ടിയപ്പോഴത്തേക്ക്
1: അവര് മുകളിൽ വാസ്തവ പാട്ട്.

0: സുന്ദരമായ
1: ഗാനം.
0: ഗീതുവാണ്, ഗീതുവാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അത് പേര് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു സുഖമില്ലേ? ആ സുഖമായിട്ടിരിക്കുകയാണ്. എനിക്ക് സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെ തോന്നി. ജലദോഷത്തിന്റെ ഇപ്പോഴിങ്ങനെ ജലദോഷവും കട്ടായിപ്പോയി. ഓ ഓക്കെ. പിന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. ആ ഇങ്ങനെ എന്താ പറയുന്ന ഒരു നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ സോങ്? ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ സോങ്? എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ ചേട്ടാ, അപ്പോൾ റേഡിയോൾക്ക് എല്ലാവർക്കുമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഗാനം കേൾക്കാം.

0: വീണ്ടും ജാനകി അമ്മയുടെ അതിസുന്ദരമായ ശബ്ദത്തിലുള്ളൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. വിത്തുകൾ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു, ഒരു പഴയ നല്ല ഗാനമായിരുന്നു. അപ്പോൾ നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, കാതോട് കാതുരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് റീന എന്നാണ്.
0: റീന അല്ലേ? എവിടുന്നാ വിളിക്കുന്നത് റീന?
1: ഒരു കമ്പനിനെ വിളിക്കുന്ന.
0: ആഹാ, ഓക്കെ. അവിടെ കമ്പനിന്ന് വിളിക്കുകയാണ് അല്ലേ, ജോലി ചെയ്യുന്ന? ഓക്കെ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടത്തെയാണ്? അവിടെയുള്ള എല്ലാവർക്കും. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, റീനയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ ഹായ്. നിങ്ങളുടെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞോ? ഇപ്പോ ആഹാരം കഴിക്കാൻ ഇറങ്ങിയതേ ഉള്ളു അല്ലേ? ലേറ്റ് ആയോ ഇന്ന്? താമസിച്ചോ?
1: ഇല്ല,
0: ഒന്നരക്കാണ് ഇറങ്ങുന്നത്. ഇനി എപ്പോഴാ കേറേണ്ടത്? അങ്ങനെ സമയമൊന്നും ഇല്ല അല്ലേ? പറഞ്ഞോളൂ. പിന്നെ അല്ല, എത്ര പേരുണ്ട് ചേച്ചി? ആഹാ, എല്ലാവരും ഇനി ആഹാരമൊക്കെ കഴിക്കാനുള്ള ഒരു ഇതിലായി. അപ്പൊ ചേച്ചിക്ക് തയ്യാറെടുപ്പിലാണ്. വിശക്കുന്നില്ലേ? അപ്പോൾ എന്താ ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച്? നിങ്ങള് കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണോ ഗാനം? അവിടെ കമ്പനിയുള്ള എല്ലാവർക്കും. അപ്പോൾ എന്തായാലും പോയി ആഹാരം കഴിച്ചോളൂ കേട്ടോ, നമുക്ക് ഗാനം കേൾക്കാം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. വളരെ നല്ലൊരു സോങ് വീണ്ടും കേട്ടു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: കൊല്ലത്തുനിന്ന് ആരിഫ.
0: ആരിഫ, സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു അല്ലേ?
1: ആ, ഒരു പ്രാവശ്യം സംസാരിച്ചു. ഞാൻ അന്ന് വലുതായിട്ട് സംസാരിച്ചില്ല.
0: ആദ്യമായിട്ടായിരുന്നു അന്ന് വിളിച്ചത്.
1: അന്ന് ഓളടുത്ത് സംസാരിച്ചു.
0: എന്താ ചെയ്യുന്ന? വീട്ടമ്മയാണ്. അപ്പോ അത് തന്നെ, അതാണ് ഏറ്റവും വലിയൊരു, എന്താ പറയുന്നത്, ഏറ്റവും വലിയൊരു ജോലി അല്ലേ? ഒരു നല്ല വീട്ടമ്മയായിരിക്കുക. അവിടുന്ന് എത്ര സമൂഹത്തിലേക്ക് ആണല്ലേ. അത്
1: എന്താ,
0: വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെയാണോ?
1: അല്ല, തേയ്മാനം.
0: തേയ്മാനമുണ്ട്. നമ്മള് എന്താ പറഞ്ഞ, ഡോക്ടർ ട്രീറ്റ്മെന്റിലാണോ, ചികിത്സ നടക്കുകയാണ്?
1: അങ്ങനെയില്ല,
0: മരുന്ന് വാങ്ങിക്കും. അത് കറക്റ്റ് ആയിട്ട് അതെല്ലാം ആയുർവേദ ഹോസ്പിറ്റൽ അല്ലേ? ചെയ്യും. അത് കറക്റ്റ് ആയിട്ട് നമ്മള് ചെയ്യുന്നുണ്ടല്ലേ?
1: പിന്നെ കൂടുതലായിട്ടുള്ള കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യാൻ
0: പറ്റത്തില്ല.
1: അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നോണ്ട് കുഴപ്പമില്ല.
0: ഇല്ല,
1: മോളടുത്തായതുകൊണ്ട്
0: ഇല്ല. ഒരുപാട് എനിക്ക് തോന്നുന്നു ഭാരം ഒന്നും എടുക്കാനും കൂടുതൽ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല. എന്തായാലും എന്താ പറയുന്ന, ഡോക്ടർമാര് പറയുന്നത് പോലെ അതുപോലെ ചെയ്യുക.
1: ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്.
0: അന്നൊന്നും എനിക്ക് തോന്നുന്നു, അല്ല അന്നൊന്നും എനിക്ക് തോന്നുന്നു ആരോഗ്യ കാര്യത്തിൽ അത്രയും ശ്രദ്ധിച്ചു കാണില്ല അല്ലേ?
1: അതെ, അന്നൊന്നും ഇങ്ങനൊന്നും ചെയ്തല്ല. ജോലി നല്ല രീതിയിൽ ചെയ്യും.
0: ചെയ്യും. അപ്പൊ നമ്മുടെ ആരോഗ്യം അവിടെ മറന്നുപോയി അല്ലേ?
1: അന്ന് ഇതുപോലെ വരുമ്പോ ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ അന്നേരം മരുന്ന് വാങ്ങിക്കും, കഴിക്കും,
0: അത്രേ ഉള്ളൂ. അത് പിന്നെ
1: മക്കളൊക്കെ നോക്കണ്ടേ? മൂന്ന് മക്കളുണ്ടായിരുന്നു.
0: ഓ ശരി, അതാണ്. എനിക്ക് തോന്നുന്നു പഴയ അമ്മമാരുടെ, പണ്ടത്തെ അമ്മമാര്, കുറച്ച് കഴിഞ്ഞ ഒരു അമ്മമാരെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തലമുറയിലെ അമ്മമാരെന്ന് പറയുമ്പോൾ, അവര് ഒരിക്കലും സ്വന്തം ആരോഗ്യം നോക്കാതെ അല്ലേ വീട്ടിലെയും മക്കളുടെ ഒക്കെ ആരോഗ്യം നോക്കി. നമ്മൾ കേൾക്കുന്നത്
1: എല്ലാരും അങ്ങനെ തന്നെ, മക്കളെ എന്ന് പറഞ്ഞു വേണ്ടി
0: അങ്ങനെ ജീവി,
1: അവരെ പഠിത്തത്തിനും അവര് പോവാനും വരാനും അവർക്ക് വേണ്ടി.
0: പക്ഷെ ഇപ്പോഴത്തെ ഇങ്ങോട്ട് അല്ലെ, ഇപ്പോഴത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട്
1: അതെ.
0: എന്തായാലും ഇനി അമ്മ ഈ പറയുന്നത് പോലെ, ഡോക്ടറുടെ ഡോക്ടർമാര് പറയുന്നത് പോലെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് പോവുക കേട്ടോ മുന്നോട്ട്.
1: സുഖമായിട്ടിരിക്കുന്നു,
0: കുഴപ്പമൊന്നുമില്ല. ഉറപ്പായിട്ടും പറയാം. നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: നാട്ടിലെ പാട്ടുകാർ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 9:30. ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
1: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
2: ബ്ലേസർ സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
3: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3:00.
2: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: അതെ, ആരാണ്?
3: അതെ, ഞാൻ വിജയനാണ്. വിജയൻ
2: ചാത്തന്നൂർ. പറഞ്ഞോളൂ.
3: നല്ല നല്ല പാർട്ടികളെ ആൾക്കാരെല്ലാം ചോദിച്ചെല്ലാം കേട്ടോണ്ടിരിക്കാൻ സന്തോഷമുണ്ട്. എല്ലാ നല്ല നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ മനസ്സിൽ ഇന്നേ ഒരു ആശയ ഗാനമാണ്. നമുക്ക് ഇന്നലേക്കൊക്കെ ഒരു ചിരി കളിയൊക്കെ വേണ്ടേ? വേണം. പാട്ടിന്റെ രണ്ടുപേരും ഞാൻ പറയാം. ഈ സിനിമ വെസ്റ്റ് ഹൗസ് ആണെന്ന എന്റെ ഓർമ്മ. ദാസേട്ടനും സംഘ പലരുമായിട്ട് പാടിയത് സംഘഗാനമാണിത്. അപ്പുറം അപ്പുറം ഒക്കെ. അപ്പൊ രണ്ടുപേരും പാടി കേൾപ്പിക്കട്ടെ.
2: പാടിക്കോളൂ, പാടിക്കോളൂ.
3: നാണക്കേടായല്ലോ മാലക്കേടായല്ലോ മാളികപ്പുറത്തമ്മമാരേ, മാളികപ്പുറത്തമ്മമാരേ, കെട്ട് മുറുകിക്കോ ടിക്കറ്റ് എടുത്ത് തരാ, വണ്ടിക്ക് ടിക്കറ്റ് എടുത്ത് തരാ. ഇതാണ് പാട്ട്.
2: ഒരു
3: കാര്യപ്പെട്ട ഇത് ഞാൻ ഇപ്പൊ കേട്ടോണ്ട് പറയുന്നതാണ്. ഇതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മളെ പല ശ്രോതാക്കളും പലരുടെ നിന്നും വിളിക്കുന്നതും കേൾക്കുകയും ചെയ്ത് ഞാനും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്യാഷ് അമ്മോ ക്യാഷ് അല്ല, അമ്മ ക്യാഷ് ഫാക്ടറിയിൽ നിന്നൊരു അമ്മ വിളിച്ചില്ലേ?
2: വിളിച്ചിരുന്നു. അതെ,
3: ആ വിളിച്ചു. ആ മൂന്ന് അവിടെ ഇരുന്ന മറ്റു രീതിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും
2: എല്ലാവർക്കും
3: ഗവൺമെന്റ് ആശുപത്രിയിലെ
2: ഡയലിസിസ്
3: കൂടെ വേണ്ടി ഈ പാട്ട് പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ സന്തോഷിക്കട്ടെ, ചിരിക്കല്ലേ അവര്.
2: അതെ, അവർക്ക് എല്ലാവർക്കും
3: നല്ലൊരു പാട്ടാ. ചിരിക്കാം, ഉള്ളുകൊണ്ട് ചിരിക്കണം പാട്ട് കേട്ട്.
2: ഈ പാട്ട് നമുക്ക് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, കേൾക്കാം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. അടുത്ത കോളിലേക്ക് പോകാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഞാനാണ് ദേവസ്വേട്ടൻ.
0: ആ, മനസ്സിലായി. എനിക്ക് തോന്നി സുഖമായിട്ടിരിക്കുന്നോ?
1: കൊറേ നാളായി. അതെ
0: അതെ.
1: ഓരോരുത്തരെ ഞാൻ വിളിച്ച് റോഡ് ചെയ്ത് വരുന്നില്ലേ? എല്ലാരോടും സംസാരിക്കണമല്ലോ.
0: അതെ അതെ.
1: എല്ലാം നമുക്ക്
0: വേണ്ടപ്പെട്ടവരാണ്. പിന്നെ
1: ജാനകി അമ്മയുടെ മരണമൊക്കെ എല്ലാവരും ഇങ്ങനെ ദുഃഖത്തിലാണുള്ളത്. സത്യം പറഞ്ഞ ജാനകി അമ്മയുടെ ഓരോ പാട്ടുകളും ജാനകി അമ്മയുടെ മരണം കൊണ്ട് അവസാനിക്കില്ലല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ഭാഗത്തിലും ആ പാട്ടിന്റെ ആ ഒരു തുടിപ്പ് എന്നും നിലനിൽക്കുമെന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്.
0: തലമുറകൾ എന്താ പറയുന്നത്, ജെൻസിന്നോ അല്ലെങ്കിൽ ഒരു ഇതുമില്ല, മില്ലേനിയൻസ് ആർക്കും ഒന്നും പറയാനില്ല.
1: ഇഷ്ടം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ പാട്ട് പാടുമ്പോൾ ഒരു വല്ലാത്തൊരു കേൾക്കുന്ന നമുക്കൊരു വല്ലാത്ത
0: അനുഭൂതിയാണ്. ഓരോരുത്തർക്കും
1: ആൾക്കാരെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഓരോ ഗായകരായാലും അമ്മയും നേതാക്കളായാലും നമുക്കൊരു വലിയ നഷ്ടമാണ്.
0: അതെ, ഒരുപാട് നഷ്ടങ്ങൾ.
1: ജാനകി അമ്മയുടെ പാട്ട് തന്നെയാണ്.

0: ഈ പാട്ട്
1: അത്യസുന്ദരമായ ഒരു ഗാനമാണ്, അല്ലേ?
0: നല്ലൊരു പാട്ടാണ്, എല്ലാവർക്കും വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതുപോലെ എനിക്ക് കഴിഞ്ഞ 11-ാം തീയതി എന്റെ 33-ാമത്തെ വെഡിങ് ആനിവേഴ്സറി
1: ആയിരുന്നു.
0: അപ്പൊ അന്ന് നമ്മളെ മിസ്റ്റർ മണിയേട്ടൻ ചേട്ടനും അതുപോലെ ബീച്ചിന്ന് രാജുവും ഒരുപാട് ഒരു ആശംസകളൊക്കെ
1: പറഞ്ഞു.
0: അപ്പൊ അവരെല്ലാം അവർക്ക് വേണ്ടി എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും ദൈവനാമത്തിൽ നന്ദിയും പറയും.
1: അപ്പോൾ എന്റെ
0: എല്ലാവർക്കും കൂടെ വേണ്ടി ഈ പാട്ട്.
1: ഓക്കെ ചേട്ടാ, എന്റെ വക ഒരു താമസിച്ച് വന്ന ഒരു ആശംസയും കൂടെ പറയുക കേട്ടോ.
0: ഓ, താങ്ക് യു സോ മച്ച്. സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ
1: ഓക്കെ, സന്തോഷം. നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം. തൂഫാൻ നമ്മൾ പൊതുജനങ്ങൾക്ക് വിവരം അറിയിക്കാനുള്ള നമ്പേഴ്സ് ആണ് 94-97-97-97-94. ഇതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ പറയാം, 94-97-92-77-97. അടുത്ത ഒരു വാട്സാപ്പ് നമ്പറുണ്ട്, 99-95-96-66-66. അപ്പോൾ ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ ഈ ഒരു നമ്പർ നമുക്ക് ഇത് പൊതുജനങ്ങൾക്ക് പറയാൻ അറിയിക്കാനുള്ള നമ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു അതിസുന്ദരമായ ജാനകിയമ്മയുടെ ആ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: അങ്ങനെ ആ ഒരു സുന്ദരമായ ഗാനമാണ്. എനിക്ക് അബദ്ധം പറ്റിയായിരുന്നു, അത് സുശീലാമ്മയുടെ ഗാനമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയും സുന്ദരമായ അത്യസുന്ദരമായ ഒരു ഗാനമാണ് ആ ഒരു ആ സിനിമയിലെ ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. ധ്വനി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം.
1: സ്വാഗതമുണ്ടല്ലോ.
0: ഇതാരാണ്?
1: ശുക്കൂർ
0: ഏട്ടൻ. ശുക്കൂർ

0: നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട്
1: പോകുന്നു.
0: ഇപ്പൊ ഇവിടെ ഇല്ല, ഞാൻ അന്വേഷണം അറിയിച്ചേക്കാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കയാണ്. അതെ അതെ ചേട്ടാ,
1: പാട്ടേ നമ്മളെ ഈ നമ്മളെ അയലക്കമ്പിൽ നടക്കുന്ന പയ്യത്തമ്പലത്തെ രാജുവിനും പിന്നെ കയറ് കമ്പനി നടക്കുന്ന രാജു കയറ്റമ്മയിലെ ചക്കരക്കും അവിടുത്തെ ജോലിക്കാർക്കും
0: അവിടെയുള്ള
1: ചക്കരക്ക് പ്രത്യേക ഒരു പാട്ടായത്.
0: ചക്കരക്ക് പ്രത്യേകം
1: അങ്ങനെ ചക്കര
0: ചക്കരയെന്നാണ് പേര്. അപ്പോ ഈ ഈ
1: പറയുന്നവരെല്ലാം
0: ഈ പറയുന്നവരെല്ലാം നമ്മുടെ സ്ഥിരം ശ്രോത കേൾക്കുന്നവരാണല്ലേ, റേഡിയോ കേൾക്കുന്നവരാണ്.
1: രാജു കാറ്റമിനി രാവിലെ വെച്ചാ പിന്നെ 5 മണിക്ക് നിർത്തത്തു.
0: ഓക്കെ,
1: പിന്നെ അതുകൊണ്ട് രാജു അതോണാ പനിയത്ത് അലക്കാമിനി.
0: ഓ, അവരെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം ഉറപ്പായിട്ട്.
1: നന്നായിട്ടിരിക്കുന്നു,
0: കുഴപ്പമൊന്നുമില്ല കേട്ടോ.
1: പേരെന്തായാലും മറന്നില്ല.
0: നമുക്ക് എന്തായാലും ഈ ഒരു ഗാനം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾക്കാം.

0: ചാന്ദുപൊട്ട് എന്ന ചിത്രത്തിലെ ജാനകിയമ്മയുടെ ഒരു നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഒരു താരാട്ടുപാട്ടായിരുന്നു നമ്മൾ കേട്ടത്. അതിസുന്ദരമായ ഗാനം. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? പറഞ്ഞോളൂ. ആ, സുഖമായിട്ടിരിക്കുന്നോ?
1: ആ,
0: എന്താ ചെയ്യുന്നേ? ബിസിനസ് നടത്തുകയാണല്ലേ?
1: അതെ.
0: ആ, എന്താണ്? ഹലോ. ഹലോ, പറഞ്ഞോളൂ ചേട്ടാ. ഹലോ, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നു. ആ ചേട്ടാ, എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നേ സംസാരിച്ചിട്ടില്ലേ? പിന്നെ ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്? ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഹാപ്പി ആയിട്ട് പോകുന്നു. ഹലോ, കേൾക്കാമോ? ഹാപ്പി ആയിട്ട് പോകുന്നോന്ന്? അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, നമ്മൾ ഒരു ഇങ്ങനെ ചോദിക്കുമ്പോൾ സന്തോഷമായിട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ സന്തോഷമായിട്ട് പോകുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഇത് എന്താ പറയുന്ന, ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരൊന്നും ഇല്ല എങ്കിലും നമ്മൾ അതെല്ലാം ഒരു കുഞ്ഞ് കാര്യം പോലും നമ്മൾ എന്താ പറയുന്ന ഒരു സന്തോഷമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാകും അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും. ഇല്ല, പക്ഷെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല, ഓരോ കുഞ്ഞു കാര്യങ്ങളിലും നമ്മൾ കുറച്ച് കുറേശ്ശെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരിയൊക്കെ സന്തോഷം കിട്ടും അല്ലെ? അല്ലെങ്കിൽ ഇനി നാളെ നമുക്ക് ഇനി ഒരു സന്തോഷം വരുന്ന ദിവസം എന്നാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നാൽ ആ സന്തോഷം അവിടെ നിക്കത്തേ ഉള്ളൂ.
1: സന്തോഷം നശിക്കത്തേ.
0: അതെ, നശിക്കത്തേ ഉള്ളൂ, അത് അവിടെ നിക്കത്തേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും അത് കയ്യെത്തി പിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈവൻ നമ്മളിപ്പോ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഒരു എന്താ പറയുന്ന ഒരു ചിരി, ഒരാൾക്കൊരു ചിരി കൊടുത്താൽ പോലും അത് നമുക്കൊരു സന്തോഷം, നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നും അല്ലേ? അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ അപ്പൊ ഇന്ന് ആർക്കാണ്? താങ്ക് യു, താങ്ക് യു ചേട്ടാ. ഇപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിട്ടാണ് പാട്ട്? ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ
1: ഉണ്ടോ?
0: ഓക്കെ, ജാനകിയമ്മയുടെ പാട്ടാണ് ഇന്ന്. എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ ജാനകിയമ്മയുടെ ഗാനങ്ങൾ തന്നെയാണ് ഇന്ന് കേട്ടത്. അതെ അതെ, ഒരിക്കലും മലയാളികൾക്ക് നല്ല എന്താ പറയുന്ന ആർക്ക് ഒരുപാട് അത്രയും ഏത് ഭാഷയെന്നില്ലല്ലോ, അത്രയും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിഷമ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും നമുക്ക്
1: നല്ല വോയിസും നല്ല ഇതെല്ലാം ഉള്ള
0: അത്രയും കഴിവുറ്റ ഒരു കലാകാരി. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ജാനകിയമ്മയുടെ ഒരു ഗാനം നമുക്ക് കേൾക്കാൻ ചേട്ടാ.

0: എക്സസ് ഓഫ് ചേഞ്ച്. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
1: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. വീണ്ടും അതിസുന്ദരമായ ഒരു ഗാനത്തിന് ശേഷം നമ്മളിത് എത്തി. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ നെൽസൺ തിരുമുള്ളവരം.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ ടൈലറിംഗ് ഷോപ്പ് നടത്താണ്.
1: ആഹാ, അവിടെ തന്നെയാണോ ചേട്ടാ? തിരുമുല്ലവാരി തന്നെയാണ്? ആഹാ,
2: അല്ല
1: അല്ല,
2: തങ്കശ്ശേരിയിൽ.
1: ആഹാ,
2: പാട്ട്
1: ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ്?
2: അയത്തിൽ കട നടത്തുന്ന രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നല്ലൊരു ശ്രോതാവായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായിട്ട് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഈ പാട്ടൊന്ന് കേക്കട്ടെ.
1: ഉറപ്പായിട്ടും
2: അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന് ആത്മശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ കടവൂരിൽ നിന്ന് പുഷ്കരൻ.
0: ആ, സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, സുഖമായിട്ടിരിക്കുന്നു.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ കൂലിപ്പണിയാ.
0: ആ, ഇന്നില്ലായിരുന്നോ?
1: ഇന്ന് പണിയില്ലായിരുന്നു.
0: ആഹാ, എന്നെനിക്ക് തോന്നുന്നു നല്ല വെയിലും ആയിരുന്നു അല്ലേ? അത്യാവശ്യം മഴയൊന്നും
1: ഇല്ലായിരുന്നു.
0: ആ, ഇന്നലത്തെ ഒരു ദിവസം എന്താ പറയുന്നത്, ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയില്, അങ്ങനെ ഒരു കാലാവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ? അതെ അതെ. പിന്നെ പിന്നെന്താണ്?
1: പിന്നെ കമ്പനികളെ രാജുവിനും തൊഴിലാളികൾക്ക് ഒരു ഹായ് പറയണം കേട്ടോ.
0: എവിടെയുള്ളതാണ്? കടവൂര് കമ്പനിക്കടയിലുള്ള രാജു അല്ലേ?
1: രാജുവിനും തൊഴിലാളികൾക്കും,
0: രാജ്ചേട്ടനും തൊഴിലാളി അവിടെയുള്ള എല്ലാവർക്കും ഒരു വലിയ ഹായ് കേട്ടോ. പിന്നെ ഇന്ന് അവർക്കാണോ പാട്ട്? അവർക്ക്
1: വേണ്ടിയിട്ട്
0: ഓക്കെ, നമുക്കിപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചേട്ടൻ പറഞ്ഞ ഗാനം കേൾക്കാം.

0: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
1: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
0: എന്തിനാ? പത്രത്തിലിടാനാണോ?
1: ഏയ്, അല്ല, റേഡിയോയിൽ ഇടാനാ.
0: റേഡിയോയിലോ?
1: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
0: അതെയോ?
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
0: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
2: വളർച്ചയുടെ പടവുകൾ.
3: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
2: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
3: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
2: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
3: വളർച്ചയുടെ പടവുകൾ.
4: തിരിച്ചെത്താം കാതോടുകാതുരത്തിലേക്ക്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം. കാതോടുകാതുരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: നമസ്കാരം, ഞാൻ പ്രിയ കണ്ടക്ടർ. ആരാ വിളിക്കുന്നത്?
4: ഗീതയാണ്
5: സംസാരിക്കുന്നത്.
4: ഗീതയാണ് സംസാരിക്കുന്നത്.
5: ഞാൻ കൊറേ നേരം കൊണ്ടേ വിളിക്കുന്നു, കിട്ടുന്നില്ല.
4: ആണോ? പ്രിയ എന്ത് ചെയ്യുന്നു?
5: ഞാൻ കമ്പനിയിൽ പോയിക്കൊണ്ടിരുന്നെ, പെൻസിൽ സ്മാർട്ടിന്റെ. മറിഞ്ഞ വീണ് കാലൊക്കെ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഒക്കെ എടുത്ത് രേഖ വേണ്ടി
4: സംസാരിക്കുമായിരുന്നു. പ്ലാസ്റ്റർ ഒക്കെ ഇപ്പൊ എടുത്തോ?
5: എടുത്ത്, ബാൻഡേജ് ഇട്ട്, അതെടുത്ത്. ഇപ്പൊ കാലിലങ്ങ് നീര്.
4: ഡോക്ടർ എന്ത് പറഞ്ഞു?
5: ഭയങ്കര പ്രശ്നം.
4: ഡോക്ടർ എന്താ പറഞ്ഞത്?
5: ഇനിയും അത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണം, എക്സസൈസ് ഒക്കെ
4: ചെയ്യണം.
5: വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്.
4: ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടോ?
5: ഇല്ല, പോയില്ല ഇതുവരെ.
4: അത് എത്രയും പെട്ടെന്ന് പോകണം. ഡോക്ടർ പറഞ്ഞു നമ്മളങ്ങനെ എന്താ പറഞ്ഞ, അത് ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെന്തായാലും ഉടനെ പറയുന്നത് പോലെ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം കേട്ടോ. കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യമില്ലേ, അതെങ്ങനെയാണെങ്കിലും നമ്മളത് ചെയ്യണം, അത് മാറ്റി വെക്കരുത്. നമ്മള് ചിലപ്പം വിചാരിച്ചേക്കാം നമ്മള് വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരിക്കോ എന്നൊക്കെ. പക്ഷെ ഈ
5: വേദന
4: ആന്നല്ലേ, അത് എന്താ പറയുന്നത്, ഈ വേദന വേദന കുറച്ച് സഹിച്ചാലും നമ്മളത് ഒക്കെ ആവുകയാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ? പോകണം കേട്ടോ, എത്രയും പെട്ടെന്ന് പോകണം. എന്താ പറ്റിയത്? വീണു അല്ലേ? അതിനുശേഷം പിന്നെ ജോലിക്ക് പോവാതിരുന്നതല്ലേ? അതിനുശേഷമാണ് പോവാൻ പറ്റാൻ. അപ്പൊ നമുക്കിനി പഴയതുപോലെ ആ ഒരു ആരോഗ്യം വരണ്ടേ? പഴയതുപോലെ ആ ഒരു ആരോഗ്യം വരണമെങ്കിൽ ഡോക്ടർ എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പണ്ട് നമ്മളിങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മുട്ടുവേദന വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ, അപ്പോഴത്തേക്ക് കൂടുതലത് വേഴ്സ് ആവുകയുള്ളൂ പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണ് അവർ പറയുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഇനി ഒരു കോള്. ഇനി എന്താ, ഇനി എപ്പോഴെങ്കിലും പ്രിയയോട് സംസാരിക്കുമ്പോൾ ഞാൻ ദേ ഓക്കെ ആയി, ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി എന്ന് കേൾക്കട്ടെ. ആണോ? അയ്യോ, അപ്പൊ ഇത് വീൺവാക്കാണോ? ഇതിപ്പോ വീൺവാക്കാണോന്ന്? അല്ല, എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞോളൂ.
5: റെഡിയായി വരും ഞാൻ.
4: അതെ, ആ ഒരു എന്താ പറയുന്ന, ആ നമുക്കൊരു ആത്മവിശ്വാസവും ആ ഒരു നിശ്ചയദാർഢ്യം എന്താ പറഞ്ഞ ഒരു ഡിറ്റർമിനേഷൻ അത് വേണം നമുക്ക്. നമ്മളത് ഉറപ്പായിട്ടും നമ്മളത് എത്രയും പെട്ടെന്ന്, കാരണം ഇത് നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി ചിന്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? ആ, അപ്പോ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഉറപ്പല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം എന്നാണ് സംസാരിക്കുന്നത് അന്ന് പറയണം, ഇതെല്ലാം ഓക്കെ, ഞാൻ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു, ഇപ്പം ഞാനെല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇതിനി ഈ ഒരു ഫോൺ വെച്ച് കുറച്ചു നേരം കഴിയുമ്പോ ഇതെല്ലാം ആ ഒരു ഉണർവ് പോവണ്ട. അപ്പൊ ചൂടോടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: വീണ്ടും ജാനകിയമ്മയുടെ അത്യസുന്ദരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഏതൊക്കെ ജോണറിലുള്ള അത്രയും സുന്ദരമായ പാട്ടുകളാണല്ലേ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സോങ്സ് അമ്മയുടെ കേട്ടു. എന്തായാലും നമുക്കത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം.
0: കാതോട് കാതുരത്തിലേക്ക് സ്വാഗതം. ആരാണ്
1: ഇത്? ബാബു പട്ടത്താനം. അപ്പുറം നിൽക്കുന്ന ട്രാഫിക് വാർഡൻ ബാബു പട്ടത്താനാണ്.
0: ഓക്കെ. ആ ആ
1: കടപ്പ അതായത് ടൗണാർത്തി സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ട്രാഫിക് വാർഡൻ ബാബു.
0: ഓ ശരി. ഓക്കെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ?
1: ആ സുഖമായിരിക്കുന്നു. ഞാനേ ഒരു രണ്ടുപേര് പാടിക്കോട്ടെ?
0: പെട്ടെന്ന് പാടിക്കോളൂ.

0: వాహలహరి నీ పకర్ను తరు తరు సుమయెళుదియ మిరిగలే ప్రణయ మధురతే తుళుంబుం సూర్యకాంతి పూకలే సుమయెళుదియ మిరిగలే.
1: ഹലോ,
2: കൊല്ലം ചിന്നകട അങ്ങാടിക്കടയിലുള്ള സുരേഷനും ബേബിക്കും എന്റെ സുഹൃത്ത് ട്രാഫിക് വാർഡിനും വേണ്ടിട്ട് ഡിക്കറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, നല്ല സുന്ദരമായിട്ട് പാടി കേട്ടോ ചേട്ടാ. നമുക്ക് എന്തായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ഗാനം കേൾക്കാം. അതോടൊപ്പം നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു അദ്ദേഹം. ഇന്നത്തെ നമ്മുടെ കാതോട് കാതുരത്തിന്റെ സമയം ഇവിടെ കഴിയുകയാണ്, 2:58. അപ്പോൾ നമ്മുടെ, എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല നല്ല സോങ്സ് ആയിരുന്നു. മിക്ക ഏറ്റവും കൂടുതൽ നമ്മൾ ജാനകിയമ്മയുടെ സോങ്സ്, ഒരു തരത്തിൽ അമ്മയോടുള്ള അമ്മയ്ക്കുള്ളൊരു ട്രിബ്യൂട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നല്ലൊരു നല്ല കുറേ സോങ്സ് കേട്ടു. അപ്പോൾ ഇതൊരു പുതിയ ആഴ്ച ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നല്ല സുന്ദരമായ, എന്താ പറയുന്ന, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ആഴ്ച തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, എല്ലാവരും സന്തോഷമായിരിക്കുക. നമുക്ക് ഞാൻ ഇനി അടുത്ത കാതോട് കാതുരത്തിൽ വരുന്നത് വരെ സൈനിങ് ഓഫ്.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: മൈക്ക് ടെസ്റ്റിംഗ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നാട്ടിലെ പാട്ടുകൾ. നാട്ടിലെ പാട്ടുകാരിൽ ഇന്നത്തെ ഗാനങ്ങൾ ആലപിക്കുന്നു ഗിരിജ സന്തോഷ്.

0: it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: ഫസ്റ്റ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്. ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846. 9764

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ഇതേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ പാട്ടിന്റെ പാലാഴി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.

നമസ്കാരം, ഞാൻ ബോണി. പാട്ടിൻ്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. സലീം കുമാർ എന്ന നടൻ കുറേയേറെ അനശ്വര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മലയാള സിനിമ ആസ്വാദക മനസ്സിൽ സ്ഥാനം കരസ്ഥമാക്കിയ ശേഷം മെല്ലെ കഥാവശേഷനായി. പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്കും ഓർമ്മകൾക്കും മരണമില്ല. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. സലീം കുമാർ അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്തു. ഈ എപ്പിസോഡിലും അത് തുടർന്ന് ആസ്വദിക്കാം. ഇന്നത്തെ ആദ്യത്തെ ഗാനം തെങ്കാശിപ്പട്ടണം എന്ന സിനിമയിലേതാണ്. സംഗീതം സുരേഷ് പീറ്റേഴ്സ്, വരികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. പാടിയത് MG ശ്രീകുമാർ, സുരേഷ് പീറ്റേഴ്സ്, KS

കണ്ണേട്ട ഒരു 5000 രൂപ കടം തരുമോ? അടുത്ത മാസം ശമ്പളത്തിൽ വിളിച്ചോ. ഇവർ മദ്രാസിൽ നിന്ന് ഡാൻസേഴ്സാ. അയ്യോ, പക്ഷെ ഇവര് പൈറ്റേഴ്സ് ഒന്നും ഞാൻ അറിഞ്ഞില്ല.

ഒരു സിനിമാക്കാരൻ എന്ന ലേബലിനപ്പുറം, ഒരു മികച്ച നടൻ എന്നതിനപ്പുറം അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നർമ്മം തുളുമ്പുന്ന അഭിപ്രായങ്ങൾ, അത് ഏത് വിഷയത്തിലാകട്ടെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയോട് ഒരു രാഷ്ട്രീയ ചായ്വുണ്ട്. എങ്കിലും അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളും കമൻറ്റുകളും മലയാളി ശ്രദ്ധാപൂർവം ആസ്വദിച്ചിരുന്നു. കൃഷിയോടുള്ള അതിയായ താല്പര്യം, അങ്ങനെ പല കാര്യങ്ങളിലും സലീം കുമാർ വ്യത്യസ്തനായിരുന്നു. അടുത്തത് നാറാണത്തെ ഭ്രാന്തൻ എന്ന സിനിമയിലെ ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് കെ ജെ യേശുദാസ്.

ആരും കൃഷിയിലൂടെ ടാറ്റയോ ബിർളയോ അംബാനിയോ ആയിട്ടില്ല. പക്ഷേ കൃഷി നൽകുന്ന സംതൃപ്തി കണക്കിലെടുത്താൽ നമ്മൾ കോടീശ്വരന്മാരാണ്. ഒരു വിത്ത് മുളച്ച് പൂവിട്ട് ഫലമാകുമ്പോൾ അത് ഹൃദയത്തിൽ പച്ചപ്പ് പോലെ വന്നു നിറയും. പറയാനറിയാത്ത സന്തോഷം പകരും. ഭൂമിയിൽ വേറെ ഒന്നിനും അത് നൽകാൻ സാധിക്കില്ല. ഈ വാക്കുകൾ സലീം കുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. ഇനി പറക്കം തളിക എന്ന സിനിമയിലെ ഗാനം നമുക്ക് കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് എം ജി ശ്രീകുമാർ. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ

0: லேபர் டிஸ்கவுண்ட் நேடா சுங்கத்ஸ் பிரைஸ் ஹியூண்டாய் சர்வீஸ் சென்டர் கொல்லம் கருநாகப்பள்ளி நிலமேல். இ ஆஃபர் ஜூலை 20 வரை மாத்திரம். கால் 8714624010.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീംകുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കും. സലീംകുമാറിന്റെ കോമഡി കഥാപാത്രങ്ങൾക്ക് അഭിനയ ശൈലിയിലും ഡയലോഗ് ഡെലിവറിയിലും സാമ്യം തോന്നുമെങ്കിലും അത് ചിലപ്പോൾ ബന്ധുക്കളോ സഹോദരങ്ങളോ പോലെ ഓരോ കഥാപാത്രങ്ങളും ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷേ ആ ഹാസ്യത്തിന് മുന്നിൽ ആ ഒരേ ശൈലിയിലുള്ള പ്രകടനം നാം അങ്ങ് മറക്കും. ഉദാഹരണത്തിന് മീശ മാധവൻ അല്ലെ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി, കുഞ്ഞിക്കുന്നിലെ ചന്ദ്രൻ, കല്യാണരാമനിലെ പ്യാരിലാൽ, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, ഇതെല്ലാം ചിലപ്പോൾ ഒരു സാമ്യമൊക്കെ തോന്നും. പക്ഷെ എൻ്റെ ഹാസ്യം ഗംഭീരമായിരുന്നു. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം സൂത്രധാരൻ എന്ന സിനിമയിലേതാണ്. സംഗീതം രവീന്ദ്രൻ, വരികൾ എസ് രമേശൻ നായർ, പാടിയത് കെ ജെ യേശുദാസ് സുജാത.

സലീം കുമാർ ജനങ്ങളെ ചിരിപ്പിക്കുന്നതിനേക്കാൾ ശ്രദ്ധ ചെലുത്തിയത് ആ തമാശയോടാണ്. അത് അതിൻ്റെ താളത്തിലും പരിപൂർണതയിലും അതിൻ്റെ തമാശ ചോരാതെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. നമുക്കിനി വാൽക്കണ്ണാടി എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് എം ജയചന്ദ്രൻ, ചിന്മയി.

ഒരു തമാശ ഒരു സിനിമയിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കും. വിജയിച്ചില്ലെങ്കിൽ മറ്റൊരു സിനിമയിൽ ആ തമാശ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അത് വിജയിച്ചില്ലെങ്കിൽ മൂന്നാമതൊരു സിനിമയിൽ ആ ഡയലോഗോ ആ സന്ദർഭമോ ഉപയോഗിക്കാൻ ശ്രമിക്കും. ചില സിനിമകളിൽ ചിത്രീകരിച്ച തമാശ ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും മറ്റൊരു സിനിമയിൽ ഉപയോഗിച്ച് വിജയിച്ച ചരിത്രവും സലീം കുമാറിന്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ട്. ഇനി കേൾക്കാൻ പോകുന്നത് മീശമാധവൻ എന്ന സിനിമയിലെ ഗാനമാണ്. സംഗീതം വിദ്യാസാഗർ, പാടിയത് കെ ജെ യേശുദാസ്, സുജാത മോഹൻ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാൽ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കും. 2002-2005 കാലഘട്ടത്തിൽ സലീം കുമാറിന്റെ തമാശ കഥാപാത്രങ്ങളുടെ വസന്തകാലമായിരുന്നു. തിരക്കഥാകൃത്തുകളും സംവിധായകരുമായ ബെന്നി പി നായരമ്പലം, ഷാഫി, റാഫി, മെക്കാട്ടിൻ, ജോണി ആന്റണി, ഉദയകൃഷ്ണൻ, സിബി കെ തോമസ്, ഇവരൊക്കെ നല്ല സ്ക്രിപ്റ്റുകളും കഥാപാത്രങ്ങളും ഡയലോഗുകളും സലീം കുമാറിന് നൽകി. സലീം കുമാർ അതൊന്ന് കൊഴുപ്പിച്ചു. ജനങ്ങൾ ആർത്ത് ചിരിച്ചു. മഴത്തുള്ളി കിലുക്കം എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. വരികൾ എസ് രമേശൻ നായർ, പാടിയത് സുരേഷ് പീറ്റേഴ്സ്, പി ജയചന്ദ്രൻ.

ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ? അച്ഛനാണത്രേ അച്ഛൻ, അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. ഇത് സലീം കുമാറിന്റെ ഒരു ഡയലോഗാണ്, ഞാൻ എന്റെ ശൈലിയിൽ പറഞ്ഞതേ ഉള്ളൂ. പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗാണിത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. നമുക്ക് ഇനി ഒരു ഗാനം കേൾക്കാം. കുഞ്ഞിക്കുനൻ എന്ന സിനിമയിലെ ഗാനമാണ് ഇനി കേൾപ്പിക്കുന്നത്. വരികൾ യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിദ്ധാർ, പാടിയത് രാധിക തിലക്.

തെങ്കാശി പട്ടണത്തിലെ മുത്തുരാമൻ ഒരു ഗംഭീര വിജയമായിരുന്നു. സൂത്രധാരനിലെ ട്രാൻസ് കഥാപാത്രം ലീലാകൃഷ്ണൻ തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട് വ്യത്യസ്തമായെന്ന് ചോദിച്ചാൽ, അക്കാലത്ത് സലീംകുമാർ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഈ ട്രാൻസ് കഥാപാത്രം ലീലാകൃഷ്ണൻ. അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സലീംകുമാർ തൻ്റെ അഭിനയ ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ തമാശയിലും വേദനയുണ്ടായിരുന്നു. ബാംബു ബോയ്സ് എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. പാടിയത് കലാഭവൻ മണി, സംഗീതം തേജ് മെർവിൻ, വരികൾ അലി അക്ബർ.

0: ടെസ്റ്റ് ഡ്രൈവ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലായി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കും. ഇന്നത്തെ അവസാന ഗാനം പാടിയത് യേശുദാസ്. ചിത്രം കല്യാണരാഗം, വരികൾ കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഇതോടുകൂടി പാട്ടിൻ്റെ പാലാഴി അവസാനിക്കുന്നു. സലീം കുമാർ അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളിലൂടെയുള്ള സവാരി ഇവിടെ അവസാനിക്കുന്നില്ല. ഈ അടുത്ത എപ്പിസോഡിലും ഈ സവാരി തുടരും. കാത്തിരിക്കും. സൈനിങ് ഓഫ് ബോണി.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
0: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram designer jewelry, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം.

0: ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
5: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
6: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
5: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
6: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
5: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
6: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 അറിയിപ്പൂരിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി MS. കൊല്ലം വെസ്റ്റ് കൊല്ലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് വിഭാഗത്തിൽ ജൂനിയർ തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകൊണ്ട് അഭിമുഖം 14-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. മുൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജന്റെ പേരിൽ രൂപീകരിച്ച CV പത്മരാജൻ ഫൌണ്ടേഷൻ നൽകുന്ന പ്രഥമ പുരസ്കാരം കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ശ്രീ VM സുധീരന് സമ്മാനിക്കുന്നു. ജൂലൈ 16-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിക്കുന്നു. നന്മമരം ഗ്ലോബൽ ഫൌണ്ടേഷൻ ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ചവറ പന്മനയിൽ സർവകലാശാല സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മധുരവനം സൃഷ്ടിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലവൃക്ഷ തൈനട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സമ്മേളനത്തിൽ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അധ്യക്ഷനായിരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

ചുകിടാത്തനുദിച്ചു വരുന്നതു കണ്ട് മലപ്പൊടി തട്ടി കലവിലെ കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ

0: ജന ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ല ഭാരത് രഘുവാണ്. കൊല്ലത്തെ പല ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ചാടനം ചെയ്യുന്ന ആൾക്കാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. മദ്യപിച്ചും ആഹാരാവശിഷ്ടങ്ങൾ താഴെയിട്ടും ഉപതുണി പോലും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് പലയിടത്തും. അത് ചിന്നക്കടയിലുണ്ട്, കൊല്ലം കോളേജ് ജംഗ്ഷനിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ്. അതുപോലെ തന്നെ കൊട്ടാരക്കര സിവിൽ സ്റ്റേഷന്റെ അവിടെയും ഉള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അവിടെയും ഇതേപോലുള്ള ശല്യമുണ്ടാണ്. പലയിടത്തും ഇതൊന്നും കഴുകി വൃത്തിയാക്കാറോ പരിപാലനമോ ഒന്നുമില്ല. അവന്റെ താത്താക്കി ഇരിക്കാൻ പോലും പറ്റത്തില്ല. പലരും പുറത്തു നിന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
3: വാക്ക് അവേ. വാക്ക് അവേ.
2: Walk away is spelled as W A L K hyphen A W A Y.
3: This is a verb and means one, to casually or irresponsibly withdraw from a situation in which one is involved or for which one is responsible. Two, to stop being involved in a situation because it is difficult to deal with or does not give any advantages. മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഒരാൾ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ആകസ്മികമായോ നിരുത്തരവാദപരമായോ പിന്മാറുക.
2: Thank you all.
4: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
0: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
0: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
0: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTC പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
5: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ചേർക്കുകയാണ്. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
4: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ ഹാൻഡിലും ലഭ്യമാണ്.
4: ഇന്ന് വൈകിട്ട് 7 മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
7: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
4: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
4: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSE പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
9: ആകാശവാണി വാർത്താ വീക്ഷണം. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. തയ്യാറാക്കിയത് ശ്രീജിത്ത് സി വി, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. കാലവർഷം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് ജൂലൈ 7 മണ്ണിടിച്ചിലിൽ 8 ജീവനാണ് പൊലിഞ്ഞത്. ചൂരൽമല മേപ്പാടി റോഡിൽ കള്ളാടിക്ക് സമീപത്തെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ 30 ഉയരത്തിലുള്ള മല ഒന്നാകെ താഴേക്ക് കുത്തിയൊലിച്ചതോടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളടക്കമുള്ളവരാണ് മണ്ണിനടിയിൽ താഴ്ന്നുപോയത്. മണ്ണും തുരങ്ക നിർമ്മാണ പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിലും

പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും കാരണം രക്ഷാദൌത്യം പ്രതിസന്ധി നേരിട്ടെങ്കിലും പിൻവാങ്ങാതെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ടോ എന്ന അന്വേഷണവുമായി ദൌത്യസേനാംഗങ്ങൾ രാപ്പകൽ കള്ളാടിയിൽ തിരച്ചിൽ നടത്തി. 5 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായവരിൽ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് കള്ളാടിയിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ല എന്നാണ് ഭൌമശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും വിലയിരുത്തിയത്. മണ്ണിടിച്ചിലാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണാണെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. തുരങ്ക നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അടിയന്തിരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 20 ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കുന്നതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. മഴ കനത്തതോടെ തുരങ്ക നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് നിർമ്മാണ കമ്പനി പാലിച്ചെങ്കിലും വലിയ കുന്നിന് സമാനമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാനോ മണ്ണൊലിപ്പ് തടയാൻ ശാസ്ത്രീയമായി നടപടികൾ സ്വീകരിക്കാനോ നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നാണ് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം അതിതീവ്ര മഴയെ തുടർന്നുണ്ടായതാണ് ദുരന്തം എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആനക്കാംപൊയിൽ, മേപ്പാടി, തുരങ്ക നിർമ്മാണം നടക്കുന്ന കള്ളാടി ഉൾപ്പെടെയുള്ള മേഖല ഭൌമശാസ്ത്രപരമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിലൊന്നാണ്. 2019-ലും 2014-ലും ഇടയിൽ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ആവർത്തിക്കുന്ന മണ്ണിടിച്ചിലും ഈ മേഖല എത്രത്തോളം പാരിസ്ഥിതികമായി വെല്ലുവിളിയും അപകടവും നേരിടുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അത്തരമൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന മേഖലയിൽ തുരങ്കം പോലെ പ്രകൃതിക്ക് ഏറ്റവും കടുത്ത ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ നിശ്ചയമായും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമാണ്. സൂക്ഷ്മമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം തുടങ്ങിയതെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനവും ചില പുനർചിന്തനങ്ങൾക്ക് കാരണമാവുകയാണ്. 2024 ജൂലൈ 30 നാടിനെ നടുക്കിയ ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറു മുൻപാണ് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കള്ളാടിയിൽ മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019 പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തുനിന്ന് 800 മീറ്ററോളം മാറിയാണ് കള്ളാടി എന്നതും ദുരന്ത ചരിത്രത്തിന്റെ ആവർത്തനം ബോധ്യപ്പെടുത്തുകയാണ്. വയനാടൻ മലമേഖല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജാഗ്രതയോടെ സമീപിക്കേണ്ട ഭൂഭാഗമാണ്. 1960 മുതൽ ഈ മേഖലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. 1962 പിന്നീട് 1996 2024 ചെമ്പ്രമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 1984 മുണ്ടക്കൈ, 1992 കാപ്പിക്കളം, 2018 മക്കിമല, കുറിച്ചിർമല, 2019 പുത്തുമല, 2024 മുണ്ടക്കൈ, ചൂരൽമല എന്നീ സംഭവങ്ങളും വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്ത സാധ്യതയുടെ ചരിത്രമാണ്. 1992 കാപ്പിക്കളത്തുണ്ടായ ദുരന്തത്തിൽ 11 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 2018 അതിവർഷക്കാലത്ത് ഓഗസ്റ്റ് 9 കുറിച്ചിർമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ വനഭൂമിയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഘടന തന്നെ മാറ്റിമറിച്ചു. വീടുകളും ജീവിതോപാധികളും മറ്റു ജന്തുജാലങ്ങളും ഉൾപ്പെടെ വലിയ നഷ്ടമാണ് അന്നുണ്ടായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ സമീപകാല ദുരന്ത ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ്. 17 മനുഷ്യജീവനുകളും നിരവധി വീടുകളും തോട്ടങ്ങളും നിമിഷങ്ങൾക്കകം മണ്ണിനടിയിലാക്കിയ ഈ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ അതിലോല പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിന്റെ ദുരന്ത ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു 2024 ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം. ഒരു നാടിനെ അപ്പാടെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കിയ പ്രകൃതിയുടെ അതിതീവ്ര ക്ഷോഭം. ഉറക്കമുണർന്നപ്പോൾ ഒരു നാട് ഇല്ലാതായ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. എന്നാൽ നാടിനെ പിടിച്ചുകുലുക്കിയ അതിതീവ്ര ദുരന്തത്തിന്റെ മുറിവിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെന്നതാണ് കള്ളാടിയിലെത്തുമ്പോൾ വ്യക്തമാകുന്നത്. വനാവരണത്തിലെ മാറ്റം, അശാസ്ത്രീയ ഭൂവിനിയോഗം, മലഞ്ചിരിവുകളിലെ ഇടപെടലുകൾ, നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടായ മാറ്റം, സർവോപരി കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വയനാടിന്റെ പാരിസ്ഥിതിക പ്രതിരോധ ശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയെന്നത് നാം

0: തിരിച്ചറിയാതെ പോവുകയാണോ? പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് അതിസമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ അതിനൊപ്പം അതീവ ദുർബലമായ ഭൌമഘടനാ പ്രദേശവുമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, ആഴമേറിയ താഴ്വരകൾ, കനത്ത മൺപാളികൾ, ഉയർന്ന മഴ ലഭ്യത എന്നിവ വയനാടിന്റെ സ്വാഭാവിക സവിശേഷതകളാണ്. ഈ ഭൌമ കാലാവസ്ഥാ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര പ്രവർത്തനം പ്രദേശത്തെ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സ്വാഭാവികമായി കാരണമാവുന്നതായി ഭൌമ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നിരവധി തവണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ അതീവ ദുർബലാവസ്ഥയോടൊപ്പം തന്നെ നിരന്തരമായുള്ള മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ കേവലം പ്രകൃതിക്ഷോഭം മാത്രമായി വിലയിരുത്താനാകില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെന്ന വിലയിരുത്തലുകൾക്കൊപ്പം നിഷേധിക്കാനാകാത്ത കയ്യേറ്റത്തിന്റെയും പ്രകൃതി ചൂഷണത്തിന്റെയും സമസ്യകളിലാണ് വയനാട് മേഖല. വയനാടിന്റെ ഭൌമശാസ്ത്രപരമായ പരിമിതികൾ തിരിച്ചറിഞ്ഞുള്ളതും ശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നതുമായ വികസനമാണ് ഇവിടെ ആവശ്യം. മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ മണ്ണും മലയും കാടും കാട്ടാറും മഴമേഘങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രകൃതി സൌഹൃദ വികസനത്തിനുള്ള പ്രേരകമായി കള്ളാടി പോലുള്ള ദുരന്തങ്ങളുടെ ആഘാതം മാറുകയാണ് വേണ്ടത്. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശേഖരത്തോടൊപ്പം മധ്യേന്ത്യ മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം വിശിഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥയുടെ കാവൽക്കോട്ടയാണ്. എന്നാൽ ആവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മേഖലയെ വലിയ ആശങ്കയിൽ നിർത്തുകയാണ്. സംഭവിച്ച ദുരന്തങ്ങളാകെയും പ്രകൃതിയുടെ വികൃതിയാണെന്നും മാത്രം പറഞ്ഞൊഴിയാനാകില്ല. അശാസ്ത്രീയമായ ഖനനം, മലനിരകൾ വെട്ടിനിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ വിനോദസഞ്ചാരം, തണ്ണീർത്തടങ്ങളുടെ നികത്തൽ എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. സമീപകാലത്തായി അതിദ്രുതം സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണമാണ്. ആഗോള താപനം ഉൾപ്പെടെ സൃഷ്ടിച്ച കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം പശ്ചിമഘട്ടത്തിലും പ്രകടമാണ്. പ്രകൃതിദത്തവും അനിവാര്യവുമായ മഴ ഒരു മഹാദുരന്തമായി മാറുന്നത് പരിസ്ഥിതിയുടെ പ്രതിരോധശേഷി മനുഷ്യൻ തകർത്തതുകൊണ്ടാണ്. കേരളത്തിന്റെയും തീരസംസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനായി എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ട പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാഭാവികത മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അനിവാര്യതയും നിലനിൽപ്പും ആശങ്കകളും അത് നേരിടുന്ന വലിയ ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമിതികളുടെ റിപ്പോർട്ടുകളും പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശങ്ങളും വിസ്മരിക്കാവുന്നതല്ല. പ്രകൃതിയുടെ പരിധികളെ എല്ലാവിധത്തിലും മറികടക്കുന്ന അധിനിവേശം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നിലനിൽപ്പിനായുള്ള ജാഗ്രത എല്ലാവരിലും ഉണരേണ്ടതുണ്ടെന്ന് കള്ളാടി ദുരന്തവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയല്ല, അതിനൊപ്പം ജീവിക്കുന്ന മാതൃകകളിലൂടെ മാത്രമേ നാടിന് നിലനിൽപ്പുള്ളൂവെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ദേ ആടി മാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം.
2: എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷാ അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെറ്റ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13-ന് ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMJI പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. July 15 വരെ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധസേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഹലോ, ചാത്തനാംകുളം ഏരിയ എന്നാ വിളിക്കുന്നത്. നമ്മുടെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചാത്തനാംകുളം സ്കൂളിന്റെ അടുത്തുനിന്ന് കൊച്ചുങ്ങളെ സ്കൂളിൽ പോകുന്നതും ഭയങ്കര പാടാണ്. സ്കൂളിൽ എത്തുന്നിടത്ത് വരെ ഈ പനയം പഞ്ചായത്തിന്റെ ആ താണിക്കുമുക്ക് സ്ഥലത്തെ റോഡും ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. നമ്മള് അവിടെ രാത്രിയിലൊക്കെ അതുവഴി പോകുവാണെങ്കിൽ വെള്ളക്കെട്ടാണോ റോഡാണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അധികാരികൾ ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

ടെസ്റ്റ് ഡ്രൈവ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഫസ്റ്റ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
4: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാ വിവരണത്തിന്റെ 55-ാം ഭാഗമാണിത്. ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. ഞങ്ങൾ സിംഗപ്പൂർ നഗരത്തിലെ മെറീന സാൻസ് ബേയിൽ നിൽക്കുകയാണ്. മുമ്പിൽ വായിൽ നിന്നും വെള്ളം തുപ്പിക്കൊണ്ടിരിക്കുന്ന സിംഹപ്രതിമയാണ് ഞങ്ങൾ കാണുന്നത്. അധികം അകലെയല്ലാതെ ജലാശയത്തിൻ്റെ മറുകരയിൽ ലോകപ്രശസ്തമായ ഒരു നിർമ്മാണാത്ഭുതം കാണാനായി. മറീന ബേ സാൻസിലെ സ്കൈലൈനാണത്. മനുഷ്യന്റെ വാസ്തുനിർമ്മാണ വിദ്യയിലെ മഹാത്ഭുതമെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അത്യുന്നതമായ 3 മാളികകൾക്ക് മുകളിലായി അവകളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ബോട്ടിന്റെ ആകൃതിയിൽ ഒരു ആകാശ പാർക്ക്, ഒരുപക്ഷെ ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് സമാനമായൊരു നിർമ്മിതിയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. ലോക നഗരങ്ങളിലെങ്ങും ഇത്തരമൊരു സൗധം ഇതുവരെ പണികഴിപ്പിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. 340 മീറ്ററാണ് സ്കൈ പാർക്കിന്റെ നീളം. 3,900 ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളാനുമാകും ഈ ആകാശ പാർക്കിന്. 150 മീറ്റർ വിസ്തൃതിയുള്ള ഒരു നീന്തൽക്കുളവും ഇതിലുണ്ടെന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് ഇതിന്റെ വലുപ്പം ബോധ്യമാകുമെന്ന് കരുതുന്നു. ഞങ്ങൾ സ്കൈ പാർക്ക് കാണാനായി പുറപ്പെട്ടു. ബസിൽ തടാകത്തിന്റെ അക്കരെ എത്തി വേണം സ്കൈ പാർക്കിൽ പ്രവേശിക്കാൻ. ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. നേരത്തെ ബുക്ക് ചെയ്തിരുന്നതിനാൽ കാത്തു നിൽക്കേണ്ടി വന്നില്ല. 3 ടവറുകളുള്ള ഈ ബഹുനില മന്ദിരത്തിലെ ഏറ്റവും ഇടത്തുവശത്തെ ടവറിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ലിഫ്റ്റിൽ ഞങ്ങൾ സ്കൈ പാർക്കിലേക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം 20 മിനിറ്റ് ലിഫ്റ്റ് യാത്രയ്ക്കൊടുവിൽ സ്കൈ പാർക്കിലെത്തി. അവർണനീയമായ കാഴ്ചയാണ് ഞങ്ങൾക്കവിടെ കാണാനായത്. സിംഗപ്പൂർ നഗരത്തിൽ ഇതിലും ഉയരമുള്ള മറ്റൊരു കെട്ടിടം കാണാനേയില്ല. അതായത്, നഗരം അങ്ങ് താഴെയായി നീണ്ട് പരന്നു കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതിവിശാലമായ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന പ്രതീതിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഗ്രൗണ്ടിന്റെ വശങ്ങളിൽ ഗ്ലാസ് കൊണ്ട് മറയ്ക്കപ്പെട്ട വേലിക്കെട്ടുകൾ. അതിന് സമീപം നിന്ന് സിംഗപ്പൂർ നഗരക്കാഴ്ചകൾ എത്തി നോക്കുമ്പോൾ നമ്മുടെ കാലടികളിൽ നിന്നും അകാരണമായൊരു ഭീതി നിറഞ്ഞ വിറയൽ മുകളിലേക്ക് കയറുന്നതായി അനുഭവപ്പെട്ടു. സ്കൈ പാർക്കിൽ മനോഹരമായ പൂന്തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളും ഐസ്ക്രീം പാർലറുകളുമുണ്ട്. മാത്രമല്ല, ഒരു സ്വിമ്മിംഗ് പൂളും. ഒരു വശം സിംഗപ്പൂർ നഗരക്കാഴ്ചകൾ നൽകുമ്പോൾ മറുവശത്തു നിന്ന് നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത കണക്കിൽ കപ്പലുകൾ നിറഞ്ഞുകിടക്കുന്ന സിംഗപ്പൂർ നഗരമാണ് കാണാനാവുക. യന്ത്രങ്ങൾ കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ കയറ്റുന്നതും ഇറക്കുന്നതും നമുക്കവിടെ നിന്ന് കാണാനാകും. അങ്ങ് ദൂരെ കടലിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്ന അസ്തമയ സൂര്യന്റെ മനോഹരമായ കാഴ്ച. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സിംഗപ്പൂർ നഗരത്തിലെ മറീന ബേ സാൻസിന്റെ റൂഫ് ടോപ്പിൽ നിന്നുകൊണ്ട് സിംഗപ്പൂർ നഗരത്തിന്റെ വിഹക വീക്ഷണം മറക്കാനാകാത്ത ഒരനുഭവമായിരുന്നു. സിംഗപ്പൂർ എന്ന നഗരം മാത്രമല്ല, രാജ്യം ഒന്നാകെ കാണാൻ കഴിഞ്ഞു. താഴേക്ക് നോക്കുമ്പോൾ പ്രകൃതി ഭംഗിയേക്കാൾ വാസ്തുശില്പ സൗന്ദര്യത്തിന്റെ അമൂർത്തമായ ദൃശ്യ സൗന്ദര്യമാണ് ഞങ്ങൾ കണ്ടത്. ഈ അത്ഭുത മന്ദിരത്തിന് വളരെയേറെ സവിശേഷതകളുണ്ട്. 1850 മുറികളുള്ള ഒരു അത്യാഡംബര ഹോട്ടൽ ഇതിൽ പ്രവർത്തിക്കുന്നു. കൺവെൻഷൻ ഹാളുകളുടെ വിസ്തൃതി 1,300,000 സ്ക്വയർ ഫീറ്റാണ്. ഇനി ഒരു ഷോപ്പിംഗ് മാളും ഇതിലുണ്ട്. അതിന്റെ വിസ്തൃതി 800,000 സ്ക്വയർ ഫീറ്റാണ്. പല നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഷോപ്പിംഗ് മാളിൽ ധാരാളം എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും സന്ദർശകർക്ക് തിക്കും തിരക്കുമില്ലാതെ സുഗമമായി സഞ്ചാര സൗകര്യം ഒരുക്കുന്നു. ഏറ്റവും കൗതുകകരമായ കാഴ്ച ഈ വമ്പൻ സൗധത്തിൽ ഒരുക്കിയിരിക്കുന്ന കാസിനോകളാണ്. അതായത് ലഘുവായി പറഞ്ഞാൽ ചൂതാട്ട കേന്ദ്രങ്ങൾ. കാസിനോകളിൽ ചൂതാട്ടം മാത്രമല്ല, മറ്റ് വിനോദ പരിപാടികളും ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ സന്ദർശകർക്ക് പ്രവേശനം അത്ര സുഗമമല്ല അവിടേക്ക്. 500-ലധികം ചൂതാട്ട കേന്ദ്രങ്ങൾ ഈ മറീന ബേ സാൻസിലുണ്ട്. അവയിലെല്ലാമായി 3,000 ചൂതാട്ട മെഷീനുകളും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ചൂതാട്ടവും അതിനോടനുബന്ധിച്ച സുഗലോലുപ വിനോദങ്ങളുമാണ് ഈ മണിമന്ദിരങ്ങളിലെ പ്രധാന ബിസിനസ് എന്ന് പറയാം. മറ്റെല്ലാം അനുബന്ധ സൗകര്യങ്ങൾ മാത്രം. ലോകപ്രശസ്തമായ ലാസ് വേഗസ് എന്ന ചൂതാട്ട കേന്ദ്രത്തിന്റെ മുതൽ മുടക്കിലാണ് സിംഗപ്പൂരിലെ ഈ വമ്പൻ സൗധം നിർമ്മിക്കപ്പെട്ടതത്രേ. 688 ബില്യൺ അമേരിക്കൻ ഡോളറായിരുന്നു ഇതിന്റെ നിർമ്മാണ ചെലവ്. 2008 ഉദ്ഘാടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ച സാമ്പത്തിക പ്രതിസന്ധി മൂലം 2 വർഷം താമസിച്ചു മാത്രമേ ഇത് തുറക്കാനായുള്ളൂ. ഈ അപൂർവ കാഴ്ചാനുഭവം ആസ്വദിക്കാൻ എത്തുന്നവരിൽ നിന്നും ഈടാക്കുന്ന ഫീസിനത്തിൽ മാത്രം 1 ബില്യൺ അമേരിക്കൻ ഡോളർ പ്രതിവർഷം വരുമാനം ലഭിക്കുന്നുണ്ട്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന്

മ്യൂസിയത്തിൽ നിന്നും അകലെയല്ലാതെ ഒരു ജയന്റ് വീൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത്രയും ഭീമാകാരമായ ജയന്റ് വീൽ ലോകത്ത് മറ്റൊരിടത്തും കാണാനാകില്ലെന്ന് ഗൈഡ് സൂചിപ്പിച്ചു. അതിവേഗം കറങ്ങുന്ന ആ കളി ഉപകരണത്തിൽ കയറാനായി നീണ്ട ക്യൂ അവിടെ രൂപം കൊണ്ടിരുന്നു. ഇതിന്റെ രാത്രികാല സൗന്ദര്യം ആസ്വദിക്കാനായി ഞങ്ങൾ രാത്രിയിൽ വീണ്ടും അവിടെ വന്നിരുന്നു. വർണ്ണപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന മറീന സയൻസ് ബേയും ജയന്റ് വീലും ആർട്സ് സയൻസ് മ്യൂസിയവുമെല്ലാം മനം കുളിർപ്പിക്കുന്ന മനോഹര ദൃശ്യമായിരുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ആഡംബരം എന്ന വാക്കിന്റെ എല്ലാ അർത്ഥതലങ്ങളും പേർന്ന ഒരു മനോഹര ഹർമ്മ്യമാണ് മറീന ബേ സാൻഡ്സ്. അതിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിനോട് കിടപിടിക്കുന്ന മറ്റൊരു ആഡംബര ഹോട്ടലും ലോകത്ത് ഒരിടത്തുമില്ല. അതിലെ മുറികൾ ബുക്ക് ചെയ്യുന്നത് പോലും കോടീശ്വരന്മാർ മാത്രമാണ്. ഷോപ്പിംഗ് മാളിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയെങ്കിലും ഹോട്ടലിൽ കയറാനായില്ല. മറീന ബേ സാൻഡ്സിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആർട്സ് ആൻഡ് സയൻസ് മ്യൂസിയം. ഒരു വിടർന്ന താമരപ്പൂവിന്റെ ആകൃതിയാണ് അതിനെന്ന് മുമ്പ് പറഞ്ഞല്ലോ. പകൽ വെളിച്ചത്തിൽ തൂവെള്ള നിറമാണെങ്കിലും രാത്രിയിൽ അത് വിവിധ വർണ്ണങ്ങളാൽ തിളങ്ങി നിൽക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. 50,000 ചതുരശ്ര അടിയാണ് അതിന്റെ വിസ്തീർണം. സിംഗപ്പൂർ നഗരത്തിന്റെ തിലകക്കുറിയാണല്ലോ മറീന ബേ സാൻഡ്സ്. അതിന്റെ അനുബന്ധം തന്നെയാണ് ഈ മ്യൂസിയവും. നിർമ്മാണവിദ്യയുടെ നിഗൂഢതകൾ പേറി നിൽക്കുന്ന ഈ മന്ദിരങ്ങൾ തീർച്ചയായും അത്ഭുതം തന്നെയാണ്. എന്ത് ശാസ്ത്രീയ വിദ്യയാണ് ഇവകളുടെ നിർമ്മിതിക്ക് പിന്നിലെന്ന് സാധാരണക്കാരായ സഞ്ചാരികൾക്ക് മനസ്സിലാക്കാനേ സാധ്യമല്ല. ഇനി സിവിൽ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്ചറൽ വിദഗ്ധന്മാർക്കും ഒരുപക്ഷെ അതിന് കഴിയുമായിരിക്കുമെങ്കിലും നമ്മുടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലൊന്നും ഇത്തരം അത്ഭുതങ്ങൾ നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതിനാൽ ആ വിദ്യ നമുക്ക് അന്യമാണെന്ന് തന്നെ കരുതേണ്ടി വരും. താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള മ്യൂസിയത്തിന്റെ കൗതുകമാർന്ന ഒരു നിർമ്മാണ വൈഭവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മഴവെള്ളം മേൽക്കൂരയിൽ പതിക്കുന്നത് ഒരു തുള്ളി പോലും പാഴാകാതെ ബേസ്മെന്റിലെ ഒരു കുളത്തിൽ പതിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അത് ഒരു ജലപാതം പോലെയാണ് കാണികളായ നമുക്ക് തോന്നിപ്പിക്കുന്നത്. കലയും സംസ്കാരവും ശാസ്ത്രവും സാങ്കേതിക പരിജ്ഞാനവും എല്ലാം ഈ മ്യൂസിയത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപൂർവയിനം മത്സ്യങ്ങളുടെ അക്വേറിയം ഒരു ഭാഗത്ത് കാണികളെ ആകർഷിക്കുന്നുവെങ്കിൽ അടുത്ത ഹാളിൽ 3D പ്രദർശനത്തിലൂടെ പുരാതന സാങ്കേതിക വിദ്യകൾ കാണികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. മറ്റെല്ലാ രംഗത്തും സിംഗപ്പൂർ പുലർത്തുന്ന വൈവിധ്യമാർന്ന വൈഭവം ഈ മ്യൂസിയത്തിന്റെ രൂപകൽപ്പന മുതൽ പ്രകടിക്കപ്പെടുന്നുണ്ട്. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഭാവനാപൂർണമായ ഈ പദ്ധതി സഞ്ചാരികൾക്കും സന്ദർശകർക്കും അവാച്യമായ ആനന്ദമാണ് നൽകുന്നത്. വിനോദസഞ്ചാരികളായ യാത്രികർ എങ്ങനെ തൃപ്തിപ്പെടുന്നു എന്ന് ഇതിലെ സഞ്ചാരികളുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. വിനോദസഞ്ചാരം എന്നത് എങ്ങനെ ശാസ്ത്രീയമായി നടപ്പാക്കാമെന്ന് സിംഗപ്പൂർ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ആർട്സ് ആൻഡ് സയൻസ് മ്യൂസിയത്തിലെ കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചില പ്രദർശനങ്ങൾ ഭൗതിക തലത്തിൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണെങ്കിൽ മറ്റ് ചിലത് തികച്ചും ലഘുവായി മനസ്സിലാക്കാവുന്നവകളാണ്. ലേസർ രശ്മികൾ ഉപയോഗിച്ച് കാഴ്ചക്കാരിൽ വിഭ്രമം സൃഷ്ടിക്കുന്ന ഷോകളും നിരവധിയാണ്. 2 മണിക്കൂർ നേരമെങ്കിലും ചെലവഴിച്ചാലേ ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ ഒന്ന് ഓടി കണ്ടു തീർക്കാനാകൂ. അവിടെ നിന്നും ഞങ്ങൾ പോയത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാനാണ്. മറീന ബേ സാൻസിന് സമീപം തന്നെയാണ് ഇത്തരം പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. തടാകത്തിലെ ജലാശയപ്പരപ്പിന് മുകളിലും കരയിലുമായി ഒരുക്കിയിരിക്കുന്ന സ്ക്രീനുകളിലായിട്ടാണ് പ്രദർശനം നടക്കുന്നത്. ലേസർ സാങ്കേതിക വിദ്യയാണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം 6:30 മുതൽ ആദ്യ ഷോ ആരംഭിക്കും. ഞങ്ങൾ നേരത്തെ തന്നെ ഇരിപ്പിടങ്ങൾ കണ്ടെത്തി ഇരിപ്പുറപ്പിച്ചു. തീരെ മുമ്പിലും പുറകിലുമായിരുന്നില്ല ഞങ്ങളുടെ ഇരിപ്പിടങ്ങൾ. വിനോദസഞ്ചാരികളാണ് കാഴ്ചക്കാരിൽ കൂടുതലും. 6:30 ഷോ ആരംഭിച്ചു. ഇരുട്ട് പരന്ന ശേഷമേ ഈ ഷോ ആരംഭിക്കുകയുള്ളൂ. കാരണം വെളിച്ചത്തിന്റെ കലാവിരുന്നാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അഗ്നിഗോളങ്ങളും ഇടിയും മിന്നലും യാഥാർത്ഥ പ്രതീതി കാണികളിൽ ഉളവാക്കും. ഞങ്ങളുടെ മുന്നിലെ തടാകത്തിലെ ജലോപരിതലത്തിൽ വർണ്ണങ്ങളുടെ ഒരു പൂരം തന്നെ സൃഷ്ടിച്ചെടുത്തിരുന്നു ലേസർ രശ്മികളുടെ വിദ്യ കൊണ്ട്. നൃത്തം ചെയ്യുന്ന ജലധാരയും സംഗീതത്തിന്റെ അകമ്പടിയോടെ തുള്ളിക്കളിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശ ഗോപുരങ്ങളുമെല്ലാം മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലൂടെ പ്രദർശിപ്പിച്ച ഒരു നാടോടി കഥയാണ്. കുതിരകളുടെ കുതിച്ചോട്ടവും യുദ്ധവുമെല്ലാം അവിടെ കൃത്രിമ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അത് ഒരു ത്രിമാന കലാരൂപമായിരുന്നു. ഇതൊരു ഷോ മാത്രമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത് അത് അവസാനിപ്പിച്ചപ്പോൾ മാത്രമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ എങ്ങനെ വിനോദ പരിപാടികൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് സിംഗപ്പൂർ നഗരക്കാഴ്ചകൾ നമ്മെ പഠിപ്പിക്കുന്നു. സമയം 8 മണിയായി. രാത്രികൾ സിംഗപ്പൂർ നഗരത്തെ കൂടുതൽ മനോഹരമാക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അമ്പരചുംബികളായ രമ്യകർമ്മങ്ങളാകെ വിവിധ വർണ്ണങ്ങളിൽ കുളിച്ചു നിൽക്കുന്നു. അങ്ങ് അകലെയായി മറീന ബേ സാൻസ് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. പ്രകാശമെന്നാൽ കലാപരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സപ്തവർണ്ണങ്ങളും ഇടകലർന്ന അവർണ്ണനീയമായ കാഴ്ചാനുഭവമാണ്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സ്പെക്ട്ര ലൈറ്റ് ഷോയുടെ കാഴ്ചാനുഭവങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളിച്ചത്തിന്റെ വിസ്മയം സിംഗപ്പൂർ നഗരത്തിലെമ്പാടുമുണ്ട്. ഉന്നത സൗധങ്ങളും മരങ്ങളും ചെടികളും എന്തിന്, വഴിവിളക്കിന്റെ കാലുകളിൽ പോലും വെളിച്ചവിന്യാസത്താൽ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാൽ അലങ്കൃതമാണ്. ഒരുപക്ഷേ ഒരു മായാനഗര പ്രതീതി സൃഷ്ടിക്കാൻ സിംഗപ്പൂരിന് കഴിയുന്നത് ഭാവനാപൂർണമായ ഇത്തരം അലങ്കാരങ്ങളിലൂടെയാണ്. ഞങ്ങൾ കണ്ട യൂറോപ്പിലെ ഒരു നഗരത്തിലും ഇത്തരം അതിഭാവുകത്വം നിറഞ്ഞ വെളിച്ചവിന്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോക പരിഷ്കാരങ്ങളുടെ ഈറ്റില്ലമായ പാരീസിൽ പോലും മിതത്വം പാലിക്കപ്പെട്ടിരുന്നു. എന്നാൽ സിംഗപ്പൂർ അങ്ങനെയല്ലായിരുന്നു. കൃത്രിമത്വം നിറഞ്ഞ ആഡംബരാധിഷ്ഠിതമായ അലങ്കാര ദീപങ്ങളാൽ നഗരം കുളിച്ചു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ നടന്നെത്തിയത് മർലിയോൺ പാർക്കിലായിരുന്നു. പാർക്കാകെ ഇളം മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. തൊട്ടു മുന്നിലെ സിംഹപ്രതിമയുടെ വായിൽ നിന്നും ചീറ്റുന്ന വെള്ളം വിവിധ വർണ്ണങ്ങളാൽ പ്രകാശപൂരിതമായിരുന്നു. ആ വെള്ളം പതിക്കുന്ന ജലാശയത്തിൽ വിവിധ നിറത്തിലുള്ള പ്രകാശത്താൽ ഉയർന്നതാണ് നൃത്തം ചെയ്യുന്ന ജലസ്തൂപങ്ങളും കാണാനായി. പാർക്കിലെ ചാരുബെഞ്ചിലിരുന്ന് ഈ കാഴ്ചയും അക്കരയായി വിവിധ വർണ്ണങ്ങൾ പൊഴിച്ചു നിൽക്കുന്ന മറീന ബേ സാൻസും തൊട്ടടുത്തുള്ള വെള്ളത്താമരയുടെ ആകൃതിയിലുള്ള ആർട്സ് ആൻഡ് സയൻസ് മ്യൂസിയവും വർണ്ണവിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് പതിയെ കറങ്ങുന്ന ജയന്റ് വീലുമൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല. സൂപ്പർ ട്രീസ് എന്ന സിമന്റ് തീർത്ത ഭീമാകാരമായ വൃക്ഷങ്ങൾ വിവിധ വർണ്ണങ്ങളാൽ തിളങ്ങി നിൽക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. ഈ കൃത്രിമ വൃക്ഷത്തെ ചുറ്റിപ്പിണഞ്ഞ് വിവിധ നിറത്തിലുള്ള വള്ളികളെന്ന് തോന്നിപ്പിക്കുന്ന അലങ്കാരങ്ങൾ പകൽ നേരത്ത് ഞങ്ങൾ കണ്ടിരുന്നു. രാത്രിയിലത് അതിമനോഹരമായ വിവിധ വർണ്ണങ്ങളിലുള്ള വെളിച്ചത്താൽ കാഴ്ച ഭംഗി ഒരുക്കിയിരിക്കുന്നു. ഇതിനു ചുറ്റും പച്ചപ്പാർന്ന പുൽത്തകിടികളും സസ്യലതാദികളും തിങ്ങി നിറഞ്ഞ ചെറുകാടുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. അവയെല്ലാം നൈസർഗികമായ വെളിച്ചം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. വർണ്ണവിസ്മയം എന്തെന്ന് ഞങ്ങൾ കണ്ട് അനുഭവിക്കുകയായിരുന്നു. രാത്രികാല സിംഗപ്പൂർ കാഴ്ചകൾ മനോഹരം എന്നല്ല പറയേണ്ടത്, അതിമനോഹരം എന്ന് തന്നെയാണ്. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. 56-ാം ഭാഗവുമായി അടുത്ത ആഴ്ച.

റേഡിയോ ബെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസുകർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:30 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:00 പാർബരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേസ്ലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്ലി സ്പോർട്സ് റൌണ്ട്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസ്ണേഴ്സ് ലോഞ്ച്, 9:00 നീർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന സുപ്രസിദ്ധ കൃതിയുടെ രചയിതാവായ ഫ്രാൻസിസ് തോംസൺ എന്ന ആംഗല കവി ഭക്തിയുടെ വിശിഷ്ട പാരമ്പര്യമുള്ള ഭവനത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. എങ്കിലും തൻ്റെ ചെറുപ്പകാലത്ത് ദൈവത്തിൽ നിന്ന് അദ്ദേഹം അകന്നുപോയി. വിദ്യാഭ്യാസ കാലത്ത് വൈദികനായി തീരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ വേദശാസ്ത്രം പഠിക്കുവാൻ തുടങ്ങി. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം വഴുതി മാറി. വേദശാസ്ത്രത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഒരു ഡോക്ടറായി തീരുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. അലസതയും പാഠ്യവിഷയത്തിലുള്ള വിരസതയും നിമിത്തം വൈദ്യശാസ്ത്രത്തിലും വിജയിക്കുവാൻ കഴിഞ്ഞില്ല. ലഹരി മരുന്നുകളോടുള്ള ആഭിമുഖ്യമല്ലാതെ മറ്റൊരു നേട്ടവും അദ്ദേഹത്തിന് അക്കാലത്തുണ്ടായിരുന്നില്ല. അതയാളെ നശിപ്പിച്ചു. ഉപജീവനത്തിന് വേണ്ടി ലണ്ടൻ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളവും ജോലി തേടി അലഞ്ഞു. ചെരുപ്പ് പോളിഷ് ചെയ്യുക, കുതിരയെ സൂക്ഷിക്കുക മുതലായ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ തയ്യാറായി. എന്നാൽ അക്കാലത്തും അദ്ദേഹത്തിനൊരു സിദ്ധിവിശേഷമുണ്ടായിരുന്നു. കവിത എഴുതാനുള്ള വാസനയായിരുന്നു അത്. അക്കാലത്ത് എഴുതിയ ഏതാനും കവിതകൾ ഒരു പത്രാധിപരുടെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി. ആ കവിതകളുടെ ഗുണം മനസ്സിലാക്കി അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. ആ യുവകവിയെ പത്രാധിപർ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നില പരമദയനീയമായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. കോട്ടിനുള്ളിൽ ഷർട്ട് ധരിച്ചിരുന്നില്ല. കീറിയ ഷൂവിനുള്ളിലൂടെ അദ്ദേഹത്തിൻ്റെ നഗ്നപാദങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഈ ദുരവസ്ഥയിൽ നിന്ന് അനുഗ്രഹീതനായ ഒരു കവിയായി ഫ്രാൻസിസ് തോംസനെ ഉയർത്തിയത് പ്രശസ്ത പത്രാധിപരും പത്നിയുമായിരുന്നു. അദ്ദേഹം ദൈവസ്നേഹം കണ്ടെത്തിയതും അവരിൽ കൂടിയാണ്. ദുരിതപൂർണമായ നരകത്തിൽ തൻ്റെ കിടക്ക വിരിക്കുകയും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുകയും ചെയ്തെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം തന്നെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് ബോധ്യമായി. അതേപ്പറ്റി അദ്ദേഹം എഴുതിയ കവിത സുപ്രസിദ്ധമാണ്. സുന്ദരമായ ആ കവിതയുടെ ആശയം ഏതാണ്ട് ഇപ്രകാരമായിരുന്നു: രാവും പകലും ഞാൻ ദൈവത്തിൽ നിന്ന് ഓടിയകന്നു. അങ്ങനെ വർഷാന്തരങ്ങൾ പിന്നിട്ടു. എൻ്റെ മനസ്സിനെ എങ്ങുമെങ്ങും എത്തിക്കാത്ത കുടില മാർഗത്തിലൂടെ ഞാൻ ദൈവത്തിൽ നിന്ന് ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ ഉല്ലാസങ്ങളിലും കണ്ണീരിൻ്റെ മൂടൽ മഞ്ഞിലും ദൈവത്തിൽ നിന്നും ഞാൻ ഒളിച്ചിരുന്നു. പ്രതീക്ഷകളുടെ വീഥിയിൽ കൂടി ഞാൻ മുന്നോട്ടോടി. അപ്രതീക്ഷിതമായ വിഷാദത്തിലേക്കും ഭയത്തിലേക്കും ഞാൻ കുത്തനെ പാഞ്ഞു. തിടുക്കം കൂടാതെ ഒരേ വേഗത്തിൽ ഒരു കാലച്ച എന്നെ അനസ്യൂതം പിന്തുടർന്നുകൊണ്ടിരുന്നു. ആ കാലച്ചകളെ മറികടക്കുന്ന ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ പതിഞ്ഞു: നീ എന്നെ വഞ്ചിക്കുമ്പോൾ നിന്റെ സകല പ്രവൃത്തികളും നിന്നെ വഞ്ചിക്കുന്നു. ഫ്രാൻസിസ് തോംസന്റെ മനോഹരമായ ഈ കവിതയ്ക്ക് 139-ാം സങ്കീർത്തനത്തോട് സാധർമ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനെ ഇടതടവില്ലാതെ അനുഗമിച്ചുകൊണ്ടാണിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുവാൻ ശ്രമിക്കുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. നമ്മുടെ അന്തരംഗത്തിലെ നിരൂപണങ്ങളും അവിടത്തേക്ക് മറയായിരിക്കുന്നില്ല. നാം നടക്കുന്ന വഴികളെല്ലാം ദൈവത്തിനറിയാം. ദൈവത്തെ വിട്ട് നാം എവിടേക്കാണ് ഓടുക?
0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. മോട്ടോർ വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. കാറോ ടു വീലറോ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മോട്ടോർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ് എന്നുള്ളത്. പല തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് പല കമ്പനികളുടെ ഇൻഷുറൻസ് അല്ല പറയുന്നത്, പല തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമ്മൾ പറയുന്ന കോംപ്രിഹെൻസീവ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പല രീതിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാനിപ്പോൾ അതല്ല പറയാൻ വരുന്നത്. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് നമ്മുടെ വാഹനത്തിന്, അതായത് തേർഡ് പാർട്ടി എങ്കിലും മിനിമം നമ്മുടെ വാഹനത്തിൽ നിർബന്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള മാർഗം എന്താണ്? നമ്മൾ പലപ്പോഴും ഏജന്റ് വഴി ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നേരിട്ട് പോയി ഇൻഷുറൻസ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി ഓൺലൈനിലൂടെ ഇൻഷുറൻസ് എടുക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ഈ ഓൺലൈനിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പല തരത്തിലുള്ള പറ്റിക്കലുകൾ, ചതിക്കുഴികൾ അതിനകത്തുണ്ട്, തട്ടിപ്പുകൾ ഇതിനകത്ത് ധാരാളം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതിയത്. അതായത് ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ അപകടത്തിൽപ്പെട്ട ബന്ധപ്പെട്ട ഒരു ലക്ഷറി കാറിന്റെ ഇൻഷുറൻസിന്റെ ഐ ഡി ബി എന്ന് പറയുന്നത് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ വാഹനം വാങ്ങുന്ന സമയത്ത് അതിന്റെ വില എന്ന് പറയുന്നത് 47 ലക്ഷം രൂപയാണ്. അപകടത്തില് വാഹനത്തിന്റെ 75% തകരാറിലായതുകൊണ്ട് തന്നെ വാഹന ഉടമ ഇൻഷുറൻസിനൊപ്പം ആഡ് ഓൺ കവറായിട്ട് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഒരു ആ ഒരു ആഡ് ഓണും കൂടെ എടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു പ്രത്യേക കവർ എടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്നത് വാഹനം ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഉടമയ്ക്ക് ഇൻവോയ്സ് തുക, അതായത് ഷോറൂമിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്ന വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ വണ്ടി എടുക്കുന്ന വില, അതിന്റെ കൂടെ ടാക്സ്, അതിന്റെ കൂടെ പ്രീമിയം അടച്ചത്, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള തുകയായിരിക്കണം ഇൻഷുറൻസ് കമ്പനി നമുക്ക് കിട്ടുന്നത്. അതായത് വാഹനത്തിന്റെ 75% തകരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത ഈ പറഞ്ഞിരിക്കുന്ന ഐ ഡി ബിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ കേസിലാണെങ്കിൽ 25 ലക്ഷം രൂപയാണല്ലോ ഐ ഡി ബി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു വാഹനം നന്നാക്കി എടുക്കണമെങ്കിൽ 25 ലക്ഷത്തിലധികം ചിലവാകും, അതായത് 30 ലക്ഷം ചിലവാകും അല്ലെങ്കിൽ 28 ലക്ഷം രൂപ ചിലവാകുമെങ്കിൽ സാധാരണ ഇൻഷുറൻസ് കമ്പനി എന്താണ് ചെയ്യുന്നത്, ഇത് അതിന്റെ ഇൻഷുറൻസിന്റെ രേഖകളിൽ ടോട്ടൽ ലോസ് എന്ന് കാണിക്കും. അപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ട് വാഹന ഉടമയോട് ഈ ഒരു വാഹനം അത് 30 ലക്ഷത്തിലധികം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്താനായിട്ട് നിർബന്ധിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ സർവീസ് നടത്തിയാൽ സർവീസ് ചെയ്താൽ ഇൻഷുറൻസ് കമ്പനിക്ക് 17 ലക്ഷവും അതിന്റെ ടാക്സും അതിന്റെ പ്രീമിയവും ലാഭം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉടമ സ്വന്തം നിലയിൽ ഇൻഷുറൻസ് സർവേയർ വെച്ചിട്ട് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരു സംഗതി ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇതുപോലെ ഒരുപാട് ചൂഷണങ്ങൾ ഈ ഒരു രംഗത്ത് നടക്കുന്നുണ്ട്. ഇത് ഉപഭോക്താക്കളുടെ അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് ഇനി ഇൻഷുറൻസ് കമ്പനിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ഇതുമൂലമൊക്കെയാണ് ഇത്തരത്തിലുള്ള വൻ നഷ്ടങ്ങൾ വാഹന ഉടമകൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും പോളിസി അവതരിപ്പിക്കുന്ന സമയത്ത് അവയുടെ ഗൈഡ് ലൈനിലുള്ള പഴുതുകളാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് പ്രധാന കാരണം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ പലപ്പോഴും നമ്മൾ ഉപഭോക്താവ് നോക്കുന്നത് എന്താണ്, പ്രീമിയം എവിടെയാണ് കുറവ്. അപ്പൊ ഇത്തരത്തിലുള്ള ആകർഷകമായിട്ടുള്ള ഒരു പരസ്യവാചകത്തിൽ വീണുപോയിട്ടാണ് അവർ പോയിട്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്. അങ്ങനെ അപകടം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് വൻ നഷ്ടം ഉണ്ടാകുകയും ചെയ്യും. അപകടമൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഇതൊന്നും ആരും അറിയുന്നില്ല, നമ്മൾ പോലും അതറിയുന്നില്ല, അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോ എന്തിനാണ് ഇൻഷുറൻസ് എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലേ. അതായത് അപകടങ്ങൾ മൂലം ഉടമയ്ക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും പലരും ചെയ്യുന്നത് എന്താണ്, പോലീസ് പിടിക്കാതിരിക്കുന്നതിനുള്ള ഒരു രേഖ അതാണ് ഇൻഷുറൻസ് എന്നാണ് പലപ്പോഴും പലരും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ, കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം, വളരെ ചുരുക്കി ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഇന്ത്യൻ മോട്ടോർ താരിഫിലെ GR 8 ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മളിതിന്റെ ഐ ഡി ബി നിശ്ചയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ വില എത്രയാണ്, നമ്മൾ ഇൻഷുർ ചെയ്യുന്ന വില എത്രയാണ് എന്നുള്ളതാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു നമ്മളൊരു പുതിയ വാഹനം വാങ്ങുന്ന സമയത്താണെങ്കിൽ നിർമ്മാതാവ് ലിസ്റ്റ് ചെയ്ത വിലയുടെ 5% കുറച്ചാണ് സാധാരണഗതിയിൽ ഐ ഡി ബി കണക്കാക്കുന്നത്. എന്നാൽ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളതും നിർമ്മാതാവ് ലിസ്റ്റ് ചെയ്ത വിലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുമായിട്ടുള്ള ആക്സസറീസ്, ഈ ഐ ഡി ബിയുടെ പിന്നെ അതുപോലെ തന്നെ ആക്സസറീസിന്റെ ഐ ഡി ബിയും വിൽപ്പന വിലയെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കുക എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം, നമ്മൾ 8 ലക്ഷം രൂപയുടെ ഒരു വാഹനമാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ 8 ലക്ഷം രൂപയും അതോടൊപ്പം നമ്മൾ അതിനകത്ത് 50,000 രൂപയുടെ മറ്റ് ആക്സസറീസും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി 5 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മോഡലാണെങ്കിൽ അതിന്റെ നിർമ്മാണം അല്ലെങ്കിൽ നമ്മൾ ഇതിന് നിർമ്മാണം നിർത്തിയ മോഡൽ, ഇതിന്റെയൊക്കെ ഐ ഡി ബി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഉടമയും കൂടെ ഒരു നെഗോസിയേഷനിലൂടെയാണ് ഇത് തീരുമാനിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വാഹനത്തിന്റെ പഴക്കമനുസരിച്ച് ഓരോ വർഷം കഴിയുന്തോറും ഈ ഐ ഡി ബി നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും, അതായത് അതിന്റെ ഡിപ്രീസിയേഷൻ അനുസരിച്ചാണ് ഇത് കുറഞ്ഞു വരുന്നത്. ഇത് പലപ്പോഴും പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനികൾ ഐ ഡി ബി കുറച്ചു വെക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഐ ഡി ബി ഉള്ള ഒരു വാഹനത്തിന് 5 ലക്ഷം രൂപ ഐ ഡി ബി നിശ്ചയിക്കും. ഇത് നമ്മൾ ചെല്ലുമ്പോൾ ചില ഏജന്റുമാർ, അതായത് ഇൻഷുറൻസ് ഏജന്റുമാർ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരാൾ ചെന്ന് ഒരു ഏജന്റിന്റെ അടുത്ത് ചോദിച്ചു ഇൻഷുറൻസ് പ്രീമിയം എത്രയാകും, അവർ പറഞ്ഞു അത് 6,000 രൂപയാകും എന്ന് പറയുന്നു. അപ്പോ ഈ വ്യക്തിയെടുത്ത് നിന്നും മറ്റൊരാളെടുത്ത് മറ്റൊരു ഏജന്റിന്റെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഇത് 6,000 ആകത്തില്ല, നമുക്ക് 4,000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറയും. എന്താണ് അവിടെ ചെയ്യുന്നത്, അവിടെ ഐ ഡി ബി കുറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഐ ഡി ബി കുറച്ചു വെക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു വാഹനമാണ്, അതിന്റെ IDB ആയിട്ട് 10 ലക്ഷം രൂപ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഷുറൻസ് കമ്പനിക്കുള്ള നഷ്ടം, ഇൻഷുറൻസ് കമ്പനിക്ക് അത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ചിലവാണ്. അതേസമയം ഇതിന്റെ IDV 5 ലക്ഷമാണെങ്കിലോ, അവിടെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് പ്രീമിയം കുറവായിരിക്കും. ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആകുന്ന സമയത്താണ് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപ വരെ മാത്രമേ, അല്ലെങ്കിൽ ആ 5 ലക്ഷം രൂപയെ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് സ്വകാര്യ കമ്പനികളൊക്കെ പലപ്പോഴും ഒക്കെ 40% കേടുപാടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് ടോട്ടൽ ലോസ് നിയമപ്രകാരം, ടോട്ടൽ ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു 75% ടോട്ടൽ ലോസ് നിയമപ്രകാരം ഇതാക്കും. ആ ഒരു ടോട്ടൽ ലോസ് നിയമപ്രകാരം 75% ആക്കിയിട്ട് ടോട്ടൽ ലോസ് ആക്കും എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാഭം കൂടിയാണ്. ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് ആയ വാഹനം അവർ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കും. അതായത് നമുക്ക് അതിന്റെ ഫുൾ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ IDV വെച്ച എമൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു വാഹനം സ്ക്രാപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. സ്ക്രാപ്പ് ചെയ്താൽ തന്നെ എന്താണ് അവർക്ക് ഈ പറഞ്ഞ തുക, ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിൽ 5 ലക്ഷത്തിലധികം തന്നെ ഈ ഒരു കമ്പനിക്ക് കിട്ടും. കാരണം അതിനകത്തുള്ള മറ്റ് പാർട്സുകളെല്ലാം കൂടി അവർക്കത് കൊടുക്കാം. അങ്ങനെ മാർക്കറ്റിൽ കൊടുത്തിട്ട് അവർക്കത് വലിയ ഒരു ഇത് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് തട്ടിപ്പ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഇൻഷുറൻസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ചിലപ്പോൾ പരിചയമുള്ള ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ചോദിച്ചു പറഞ്ഞു ക്ലിയർ ചെയ്യാം. പക്ഷേ ഓൺലൈനിൽ ഇത് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ ഇടയ്ക്കിടെ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഞാൻ ഇങ്ങനെ ഇൻഷുറൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഷുറൻസിൽ സംഭവിക്കാവുന്ന തട്ടിപ്പുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഓൺലൈൻ ഇൻഷുറൻസ്. ഈ ഓൺലൈൻ ഇൻഷുറൻസിന്റെ അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാനൊന്ന് പറയാം. ഒരു ബൈക്ക് അപകടത്തിൽ ഒരു യുവാവ് മരണപ്പെട്ടു. ഇൻഷുറൻസ് പോളിസി ക്ലെയിം ചെയ്യാൻ നോക്കിയ സമയത്ത് അവിടെ ഇവര് കമ്പനി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. കാരണം ബൈക്കിന്റെ ഇൻഷുറൻസ് എടുത്തത് ഓൺലൈൻ വഴിയായിരുന്നു. അതിനകത്ത് കുറേയേറെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഈ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഈ ഒരു ക്ലെയിം അവര് നിരസിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തില് സ്വകാര്യ ഓൺലൈൻ പോളിസികളിൽ ഒട്ടേറെ തട്ടിപ്പുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം പലപ്പോഴും പലരും അത് ഓർക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതായത് യാതൊരു രേഖയും വേണ്ടാതെ നിമിഷങ്ങൾക്കകം ഫോണിലൂടെ തന്നെ ഇൻഷുറൻസ് പോളിസി നേടാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോ ഇത് എടുത്തു വെക്കുന്നത് എന്തിനാണ്? പോലീസിനെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണോ ഇൻഷുറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അവിടെ കിട്ടാതെ പോകുന്നു. അതായത് വളരെ ആകർഷകമായിട്ടുള്ള കുറഞ്ഞ തുകയിൽ പോളിസി നേടാം എന്നതാണ് ആയിരിക്കും അവരുടെ ഒരു പരസ്യവാചകം എന്ന് പറയുന്നത്. പലപ്പോഴും ഓൺലൈൻ പോളിസിയുടെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനികളുടെ യഥാർത്ഥ വെബ്സൈറ്റിലേക്കും ആയിരിക്കില്ല ഇത് പോകുന്നത്. മൂന്നാമതൊരു വ്യക്തിക്ക് വിവരങ്ങൾ കൈമാറിയ ശേഷം അവരാണ് ഇതിനകത്ത് പോളിസി ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുത്ത വിവരങ്ങൾ തന്നെ ആകില്ല പോളിസിയിൽ പലപ്പോഴും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴാണ്? ഇതിന്റെ ക്ലെയിം വരുന്ന സമയത്താണ് നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പലപ്പോഴൊക്കെ പലരും നമ്മളിപ്പോൾ ഒരു പോളിസി എടുത്തു, അതിനകത്ത് നമ്മൾ എത്ര പേര് നോക്കുന്നുണ്ട്, അതിന്റെ ഡേറ്റ് നോക്കുന്നുണ്ട്, അതിന്റെ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, അതുപോലെ തന്നെ ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്, ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പോലും നമ്മൾ ആരും ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആരും എന്ന് പറഞ്ഞത് പലരും ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്, പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാഹനത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കാണിക്കുന്ന ചിലരുണ്ട്. അതായത് പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി പബ്ലിക് കാരിയർ അത് പ്രൈവറ്റ് കാരിയറായിട്ട് ഇൻഷുർ ചെയ്യുന്നവരുമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 48 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു വാഹനത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് 36 or 32 സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ട് നമ്മൾ കുറച്ച് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെയൊക്കെ അപകടത്തിൽപ്പെടുന്ന സമയത്താണ് നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതുപോലെ എഞ്ചിൻ സിസി നമ്മൾ കുറച്ച് കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് പ്രീമിയത്തിൽ കുറവ് വരുന്നതാണ്. പ്രീമിയത്തിൽ ചെറിയൊരു രൂപ, അതായത് 500 or 1000 കുറവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ റിസ്ക് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിളായിട്ട് ഇൻഷുർ ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. ഇനി ഹെവി ഗുഡ്സ് വെഹിക്കിള് പലവിധ ഉപയോഗങ്ങൾക്കുള്ള വാഹനമായി കാണിച്ചുകൊണ്ട് ഇൻഷുർ ചെയ്യുന്ന സംഗതികളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ്. അതായത് ഇൻഷുറൻസ് എടുക്കുമ്പോഴേ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും നേരിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ തടയാൻ കഴിയുള്ളൂ. പക്ഷേ ഓൺലൈനിലുള്ള ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇതൊന്നും ശരിക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെയാണ് സാധാരണഗതിയിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിച്ച് അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, അതിന് പറയുന്ന പേര് റിപ്പയർ എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത്. ഇത് കണക്കാക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനി അയക്കുന്നുണ്ടാവും. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ നഷ്ടം കണക്കാക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനം നന്നാക്കുന്നതിനുള്ള തുക ഐ ഡി ബി ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ തുകയുടെ 75% അധികമായാൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി IDB യേക്കാൾ കൂടുതലാണെങ്കിൽ വാഹനം ടോട്ടൽ ലോസ് ആയി കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇൻഷുറൻസ് പോളിസിക്ക് പകരമായിട്ട് കവർ നോട്ട് നൽകി കബളിപ്പിക്കുന്ന ചില സംഘങ്ങളും ഉണ്ട്. ഓൺലൈനിലെ കാര്യമാണ് പറയുന്നത്. അതായത് വിശദാംശങ്ങൾ ലഭ്യമല്ലാത്ത ഒരു പുതിയ വാഹനത്തിന് അനുവദിക്കുന്ന പോളിസിയാണ് ഈ കവർ നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബോഡി ബിൽഡിങ്ങിനായിട്ട് ഷാസി വാങ്ങുന്ന സമയത്ത്, അതുപോലെ തന്നെ ഫാക്ടറിയിൽ നിന്നും വാഹനം ഷോറൂമുകളിലേക്ക് എത്തിക്കുമ്പോഴൊക്കെ എടുക്കുന്ന ഒരു പോളിസിയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 60 ദിവസമാണ്. എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു പുതിയ വാഹനം നമ്മൾ
വാങ്ങി അതിന്റെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഷാസി വാങ്ങി നമ്മൾ കമ്പനിയിൽ നിന്നും അത് ഷാസി നിർമ്മിക്കുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 60 ദിവസത്തെ ആ ഒരു പോളിസി നമുക്ക് തരുന്നത്. അപ്പൊ ഈ പോളിസിയുടെ വാലിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികൾ നേരിട്ടാണ് കവർ നോട്ട് അനുവദിക്കുന്നത്. ഇപ്പൊ താൽക്കാലികമായിട്ടൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സംഗതി ഇവിടെയുണ്ട് കേട്ടോ. പക്ഷേ പ്രൈവറ്റ് കമ്പനികൾ ഇപ്പോഴും നൽകുന്നുണ്ട്. ഇങ്ങനെ വാഹന പരിശോധനയിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിയില്ല എന്നുള്ളൊരു ധാരണയിൽ കൂടിയാണ്, ചിലപ്പോൾ തിരക്കിനിടയിൽ അല്ലെങ്കിൽ തിരക്കിലൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ പരിശോധിക്കുന്നുണ്ടാകില്ല. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, തേർഡ് പാർട്ടി പോളിസി ഇല്ലാത്തതിനാൽ നഷ്ടമുണ്ടാകുന്ന സമയത്ത് എതിർ പാർട്ടിക്കുണ്ടാകുന്ന, അതായത് അപകടം ഉണ്ടാകുന്ന സമയത്ത് എതിർ പാർട്ടിക്കുണ്ടാകുന്ന വൻ നഷ്ടം നമ്മൾ കൊടുക്കേണ്ടി വരും, അത് കൊടുത്തു തീർക്കേണ്ടി വരും. മാത്രമല്ല നിയമലംഘനത്തിന് നമ്മൾ നടപടികളും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ള പോളിസി എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം പരിശോധിക്കണം എന്നുള്ളത്. ഇനി അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പറ്റിക്കുന്ന മറ്റൊരു രീതിയാണ് കൃത്രിമമായിട്ട് പോളിസി ഡോക്യുമെന്റ് നൽകുക എന്നുള്ളത്. അതായത് അപകടം ഉണ്ടായതിന് ശേഷം നമ്മൾ ക്ലെയിമിനായിട്ട് സമീപിക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലൊരു പോളിസി നിലവിലില്ല എന്നൊരു കാര്യം നമ്മൾ അറിയുന്നത്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കസ്റ്റമർ സർവീസിനായിട്ട് ശരിയായൊരു ഓഫീസോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇത് കൂടുതലായിട്ടും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓൺലൈൻ ഇൻഷുറൻസ് കമ്പനികളാണ് ഇത്തരത്തിൽ പലതും ഒക്കെ ചെയ്യുന്നത്. നമ്മളിത് ആരെ സമീപിക്കണം? പോളിസി എടുക്കുന്ന സമയത്ത് ആ ഡോക്യുമെന്റിൽ പോളിസി ഡീറ്റെയിൽസ്, ആ പോളിസി ഡീറ്റെയിൽസ്, അതിന്റെ കാര്യങ്ങൾ ഇതെല്ലാം കാണും. കമ്പനിയുടെ പേര്, മേൽവിലാസം, അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പർ, ഇതൊക്കെ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള പോളിസികളാണെങ്കിൽ ഇതൊന്നുകിൽ ഉണ്ടാകില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കാത്തതായിരിക്കും. അതിനകത്ത് പരമാവധി ഉണ്ടാവുക ഒരു ഇമെയിൽ ഐ ഡി മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ആരും റെസ്പോണ്ട് ചെയ്യില്ല, നമുക്കൊരു തിരിച്ചൊരു റിപ്ലൈയും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന, ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള, വളരെ കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വളരെയധികം ജാഗ്രത പാലിക്കണം. കഴിവതും നമ്മൾ അതിന്റെ എല്ലാവിധ ഡോക്യുമെന്റുകളും രേഖകളും നോക്കി നമ്മൾ നൽകിയിരിക്കുന്നത്, അതിന്റെ ഐ ഡി ബി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വാല്യൂ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം എടുക്കാൻ എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരു കൊച്ചു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ഇത് 6 മാസം മുതൽ 1 വർഷം വരെയാണെന്നുണ്ടെങ്കിൽ 5% എന്നുള്ളൊരു ഐ ഡി ബി നമ്മൾ കണക്കാക്കുന്ന, ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഐ ഡി ബി അല്ല, അതിന്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുപോലെ 1 വർഷം മുതൽ 2 വർഷം വരെയാണെങ്കിൽ 10%, 2 മുതൽ 3 വരെയാണെങ്കിൽ 15%, 3 മുതൽ 4 വരെയാണെങ്കിൽ 25%, 4 വർഷം മുതൽ 5 വർഷം വരെയാണെങ്കിൽ 35%, 5 വർഷം മുതൽ 10 വർഷം വരെയാണെങ്കിൽ 40%, 10 വർഷത്തിന് മുകളിലാണെങ്കിൽ 50% സാധാരണ വാഹനത്തിന് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ മനസ്സിലൊന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും നമ്മൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് വളരെ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായിട്ട് പ്രിയദർശിനി, ആ ഒരു KSRTC നൽകുന്ന പ്രിയദർശിനി ആ ഒരു ഓഫർ, ഇത് ഇങ്ങനെ സൗജന്യ യാത്ര ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവരും വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന താഴ്ന്ന വരുമാനത്തിലുള്ള സ്ത്രീകൾ വളരെയധികം ഹാപ്പിയാണ്. അവർ പലരും ഇതുമായിട്ട് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ പലരും ഒക്കെ പറയുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവർ പോകുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ ഒരു കുറച്ച് ദൂരമാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബസ് കയറി ഇറങ്ങി പോകുന്നെങ്കിൽ പോലും അവർക്ക് അധികം പൈസയൊന്നും ആകില്ലല്ലോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പൈസ ആകുന്നില്ല. ഇനി കൂടിയ ദൂരത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് അവിടേക്ക് മാത്രമായിട്ട് KSRTC ബസ് ഇല്ല എങ്കിൽ അതിന് തൊട്ടടുത്ത് വരെ KSRTC പോയിട്ട് അവിടെ നിന്നും പിന്നെ മറ്റു വാഹനങ്ങളിൽ പോകാമല്ലോ എന്നൊക്കെ പറയുന്ന പലരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതല്ല പറഞ്ഞു വരാൻ വന്നു കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, റെയിൽവേയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു, ഇത് ശരിയാണോ? 58 വയസ്സ് പൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്കും 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കും റെയിൽവേയിൽ ടിക്കറ്റ് നിരക്കിൽ ഇളവ് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ അതിനകത്ത്, അല്ലെങ്കിൽ ഇത് എന്താണ് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും നമ്മുടെ ടൈം പാസിലൂടെ ഇത് പൊതുജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാം. ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യാവുന്നത് എന്നുള്ളത്, അതായത് കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് ട്രെയിനിൽ യാത്രാ ഇളവുകൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രായമുള്ള പുരുഷന്മാർക്ക്, മുതിർന്ന പുരുഷന്മാർക്ക് ഇവർക്ക് ഇളവ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇളവ് ലഭിക്കുന്നത് 58 വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ്, അതല്ലെങ്കിൽ മുതിർന്ന സ്ത്രീ പൗരന്മാർക്കാണ് ഇളവുള്ളത്. പുരുഷന്മാർക്കാണെങ്കിൽ 60 വയസ്സോ അതിന് മുകളിലോ, സ്ത്രീകൾക്കാണെങ്കിൽ 58 വയസ്സോ അതിന് മുകളിലോ. ഇപ്പൊ ഇതിനകത്ത് എത്രയാണ് ഇളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ട്രെയിൻ യാത്രയുടെ നിരക്കിന്റെ 40% കിഴിവ് കിട്ടുന്നത്. അതായത് 100 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 40 രൂപ കിഴിവ്, 40% കിഴിവ്, അപ്പൊ 60 രൂപയായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയോ അല്ലാതെയോ ഒറ്റയ്ക്കോ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ 58 വയസ്സോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്ക് 50% കിഴിവ്, അതായത് 100 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 50 രൂപ ടിക്കറ്റ് കിഴിവ് കഴിച്ചിട്ട് ബാക്കി 50 രൂപ എടുത്താൽ മതി. ഇനി ഇത് ഏതിലൊക്കെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാല് മെയിലിൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്രസ്, അതുപോലെ തന്നെയാണ് രാജധാനി, ശതാബ്ദി എക്സ്പ്രസ്, ജനശതാബ്ദി എക്സ്പ്രസ്, ദുരന്തോ പോലെയുള്ള ട്രെയിന്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെയിൽവേയുടെ ഏത് ക്ലാസ് പാസഞ്ചർ ട്രെയിനിലും ഈ ഒരു ഇളവ് ലഭ്യമാണ് എന്നുള്ളതാണ്. ഇനി റെയിൽവേ ടിക്കറ്റ് അല്ലെങ്കിൽ ഇത് എല്ലാ പിന്നെ

അതുപോലെ തന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച മറ്റ് സർക്കാർ ഡോക്യുമെന്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള കത്ത് ഇത് ഏതെങ്കിലും നമ്മൾ ഹാജരാക്കേണ്ടതാണ്. സർക്കാർ നൽകുന്ന അംഗീകൃതമായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് നമ്മുടെ ഏജ് പ്രൂഫ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏജ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് നമ്മൾ കാണിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നത് റിസർവേഷൻ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നോ അത് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് അല്ലെങ്കിൽ ഓൺലൈനായോ അവർക്ക് ടിക്കറ്റ് വാങ്ങാം. അതായത് ഇന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഓൺലൈനാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് വാങ്ങാം എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. ഇനി അതുപോലെ തന്നെ റെയിൽവേയിലെ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം, അതനുസരിച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ 6 ബർത്തുകൾ, അതുപോലെ തന്നെ തേർഡ് AC, സെക്കൻഡ് AC, ഇതിനകത്ത് 3 ബർത്തുകളും മുതിർന്ന പൗരന്മാർക്കും ഗർഭിണികൾക്കും അതുപോലെ തന്നെ 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഒക്കെ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും ഒക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ ഒരു റിസർവേഷൻ കഴിഞ്ഞുള്ളത് അതിന് പുറമെയാണ് അല്ലെങ്കിൽ അത് ഫില്ലായി കഴിഞ്ഞു, പക്ഷേ ഒരു ഗർഭിണിയായിട്ടുള്ള വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരൻ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീ പൗരനോ അല്ലെങ്കിൽ പുരുഷനോ അവരൊക്കെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും അവർ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ ബർത്ത് മുകളിലാണ്, പക്ഷേ എനിക്കത് മുകളിലോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കാല് പ്രശ്നമുണ്ട്, നടുവ് പ്രശ്നമുണ്ട്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 99% മറ്റ് പാസഞ്ചേഴ്സും അവർക്ക് വേണ്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഞാനും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന ആ യാത്ര, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളാണല്ലോ നമ്മൾ ബർത്തൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നത്, അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് വരും സമയത്ത് ഇങ്ങനെ മുകളിലത്തെ ബർത്ത് കിട്ടിയതാണ്, അപ്പോൾ വീട്ടിൽ മകൻ പറഞ്ഞു അല്ലെങ്കിൽ കൊച്ചുമോള് പറഞ്ഞു, അത് അവിടെ ചെന്നിട്ട് ആരുടെങ്കിലും ചോദിച്ചാൽ മതി, മിക്കവാറും എല്ലാവരും ഇതിങ്ങനെ സഹകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞാണ് ആ ഒരു പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. ഒരു പക്ഷേ അങ്ങനെ നമ്മൾ മാറി കൊടുത്തില്ല എങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ട ർക്കോ വരുന്നൊരു സമയത്തായിരിക്കും നമ്മൾ അതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സഹകരിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. യാത്രകൾ ആനന്ദകരമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മനസ്സോടുകൂടി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റുകളെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആ യാത്ര വളരെയധികം ആനന്ദകരമായിരിക്കും, ആഹ്ലാദകരമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചൂരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കരുത്. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊരു ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ആ ഒരു ഐ ടി മേഖലകളിലൊക്കെ ഉള്ള ജോലിക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് പലരും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ബോണ്ട് നൽകണം. ഈ ബോണ്ട് നൽകുമ്പോൾ പലപ്പോഴും ഒക്കെ പലരും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ബോണ്ട് വാങ്ങുന്നത് യഥാർത്ഥത്തിൽ നിയമപരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ പലരും പലയിടത്തായിട്ട് പല പല രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറയണം. അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ ഡിസ്കസ് ചെയ്യാനല്ലേ നമ്മുടെ ഈ ഒരു ടൈം പാസ് എന്ന് പറഞ്ഞ ഈ ഒരു പങ്ക്തി നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അടുത്ത സമയത്ത്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒപ്പിടുന്ന എംപ്ലോയ്മെന്റ് ബോണ്ടിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് സാധുവാണ് എന്ന് സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയുണ്ട്, ഈ ഒരു ബോണ്ട് അങ്ങനൊന്നും ബോണ്ടൊന്നും വാങ്ങാൻ പാടില്ല. ബോണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു നിശ്ചിത കാലയളവിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ഒരു സെക്യൂരിറ്റിയാണ് അവിടെ വാങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ അവർ വർക്ക് ചെയ്തില്ല എങ്കിലോ അവർ ബോണ്ടായി നമ്മൾ നൽകുന്ന ഒരു തുക, നമ്മൾ അത് ആ തുക നമ്മൾ അവർക്ക് നൽകേണ്ടി വരുന്നുണ്ട്. ഇതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുണ്ട്. കാരണം ഇതൊക്കെ പറയാൻ മറ്റൊരു കാര്യമുണ്ട്. പണ്ട് ചില പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിലുള്ള ഹോസ്പിറ്റൽ മേഖലയിലുള്ള നഴ്സിംഗ് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വെക്കുന്ന ഒരു പരാതി പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു നിശ്ചിത കാലയളവ് വരെ അവിടെ വർക്ക് ചെയ്തില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇവിടുത്തെ ജോലി കളഞ്ഞിട്ട് പോയി ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു മേഖലയിൽ മറ്റൊരു ഓഫീസിൽ മറ്റൊരു ജോലിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നൽകാനായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പിന്നെ കോടതിയൊക്കെ സമീപിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പലരും ഒക്കെ പറഞ്ഞത് എംപ്ലോയ്മെന്റ് ബോണ്ട് വാങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, ഇത്തരത്തിൽ എംപ്ലോയ്മെന്റ് ബോണ്ട് വാങ്ങുന്നത് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ബോണ്ട് നൽകാനായിട്ട് പറയുന്നത് നിയമപരമായിട്ട് ശരിയാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരുന്നു. അപ്പൊ ഈ കോടതി പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഞാൻ ഒന്ന് വ്യക്തമാക്കുകയാണ്. അതായത് കോടതി പറഞ്ഞ ഇതാണ്, ഒരു ജീവനക്കാരൻ കുറഞ്ഞത് ഒരു നിശ്ചിത കാലയളവിലേക്ക്, ഉദാഹരണത്തിന് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ജോലി ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബോണ്ട് നിയമവിരുദ്ധമല്ല, ആ കാലാവധി പൂർത്തിയാക്കാതെ ജോലി രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ യുക്തിസഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം, അതായത് ഒരു പെനാൽറ്റി അവരതിനകത്ത് നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ, അത് നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥ അതിനകത്ത് ഉണ്ടാകുമല്ലോ, ആ വ്യവസ്ഥ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതാണ് എന്നാണ് സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, അതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ജോലി വിട്ട ശേഷം മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യവസ്ഥകൾ ഇതിനകത്ത്, അതായത് പോസ്റ്റ് എംപ്ലോയ്മെന്റ് റെസ്ട്രിക്ഷൻ എന്ന് പറയും, അങ്ങനെ ഈ ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വ്യവസ്ഥ അതിനകത്ത് വെക്കുകയാണെങ്കിൽ ഈ ബോണ്ടിനകത്തോ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം കൂടി കോടതി പറയുകയുണ്ടായി. ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 27 വിരുദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ്, ആ ഒരു അതിന്റെ ഒരു കേസിന്റെ സംഭവം കൂടെ ഒന്ന് പറയാം. അതല്ലേ നമുക്ക് ഇതൊക്കെ കേൾക്കുന്നതല്ലേ, ഇതിനകത്ത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വിജയ ബാങ്കിൽ ഒരു സീനിയർ മാനേജർ 3 വർഷം സേവനം ചെയ്യുകയോ അതല്ല എങ്കിൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് പെനാൽറ്റിയായി നൽകുകയോ വേണം എന്ന രീതിയിൽ ഒരു ബോണ്ടിൽ ഒപ്പുവെച്ചിരുന്നു. പക്ഷേ അദ്ദേഹം 3 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ചിട്ട് മറ്റൊരു ബാങ്കായിട്ടുള്ള IDBI ബാങ്കിനകത്ത് ജോലിക്ക് ചേർന്നു. അപ്പോ ഈ ഒരു വിജയ ബാങ്ക് എന്ത് ചെയ്തു, 2 ലക്ഷം രൂപ നേരത്തെ പറഞ്ഞ ബോണ്ട് അനുസരിച്ചുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞതാണല്ലോ, ആ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിനോട് ഈ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അപ്പോ ജീവനക്കാരൻ ഇത് കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇത് കോടതിയിൽ ചോദ്യം ചെയ്തു. പക്ഷേ സുപ്രീം കോടതി ബാങ്കിന്റെ വാദമാണ് അംഗീകരിച്ചത്. ബാങ്കിന്റെ വാദം അംഗീകരിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകിയ ജീവനക്കാരൻ നിലനിർത്തുവാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ജീവനക്കാരൻ അപ്രതീക്ഷിതമായിട്ട് രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരാളെ നിയമിക്കുന്നതിന് പിന്നെ അവർക്ക് പരിശീലനം നൽകുന്ന ഇതിനൊക്കെ വലിയ ചിലവും അതുപോലെ തന്നെ സമയവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യായമായ ഒരു കാലയളവും അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള ഒരു പിഴയും അങ്ങനെ ഉൾപ്പെടുന്ന ഒരു എംപ്ലോയ്മെന്റ് ബോണ്ട് നിയമപരമാണ് എന്നുള്ള പറഞ്ഞു. ഇനി അതുപോലെ തന്നെ പിഴ അമിതമാവുകയോ അതുപോലെ ജീവനക്കാരനെ ചൂഷണം ചെയ്യുന്നതോ ആകരുത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു വിധിക്കകത്ത് സുപ്രീം കോടതി പ്രത്യേകം പറയുകയുണ്ടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എംപ്ലോയ്മെന്റ് ബോണ്ട് എന്ന് പറയുന്നത് നിയമപരമാണ്, അതുപോലെ തന്നെ അതിനകത്ത് ഒരു കുറഞ്ഞ സേവന കാലം അതിനകത്ത് വേണമെങ്കിൽ നിർബന്ധമാക്കുക, ഇപ്പൊ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നുള്ളത് ആ ഒരു ബോണ്ടിനകത്ത് കൃത്യമായിട്ട് അവർക്ക് പറയാം. അതുപോലെ തന്നെ യുക്തിസഹമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം. അപ്പോ ഇവരിതിന് മുന്നേ പോവുകയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം വേണം, 1 കോടി വേണം നഷ്ടപരിഹാരം എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതൊരു യുക്തിസഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരമായിരിക്കണം. എന്നാൽ ജോലി വിട്ട ശേഷം മറ്റെവിടെയും ജോലി ചെയ്യരുത്, ഒരു നിശ്ചിത കാലത്തേക്കോ അല്ലെങ്കിൽ ലൈഫ് ലോങ് അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വെക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടിയാണ് സുപ്രീം കോടതി ഇതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നതിനുള്ള ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം നിയമപരമാണ്. എന്നാൽ ജോലി രാജിവെച്ച ശേഷം മറ്റൊരു ജോലി ചെയ്യുന്നത് തടയാൻ ഒരു തൊഴിലുടമയ്ക്കും അവകാശമില്ല എന്നുള്ള കാര്യം ഒന്ന് അടിവരെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കുമുള്ളൊരു സംശയമാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ടൈം പാസിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടൈം പാസിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തുടർന്ന് വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു, ഉടൻ തന്നെ തിരിച്ചു വരാം.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ഹായ് ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളെ ഇന്ത്യയില് സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടി പോകുന്നു. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വലിയ ഒരു വ്യത്യാസം താഴേക്ക് വരുന്നു, വീണ്ടും ഉയർന്നു പോകുന്നു. ഇങ്ങനെ ആകെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും അങ്കലാപ്പിലാണ്. സ്വർണം വാങ്ങണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അത്യാവശ്യക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, പ്രത്യേകിച്ചും ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ചും മലയാളികൾ സ്വർണത്തോട് ഭ്രമമുള്ളവരാണ് എന്നുള്ളൊരു വാദം പണ്ടേ എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെക്കാൾ ഉപരിയായിട്ട് ഒരു നിക്ഷേപം എന്ന രീതിയിൽ, സ്വർണം ഒരു നിക്ഷേപമാണ് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും അതിലേക്ക് പോകുന്നത്. കാരണം നമുക്ക് പണത്തിന് അത്യാവശ്യം വന്നാൽ ഏറ്റവും എളുപ്പമാർഗം, നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി അതിനെ, പലയിടത്തും നമ്മൾ പരസ്യം കാണുന്നുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ ഗോൾഡ് ലോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് അതിനെ പണമായി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നു. ഇനി ആ വ്യക്തിയുടെ പേരിൽ ഇപ്പോൾ ഒരു 5 ഏക്കർ വസ്തു ഉണ്ടെന്ന് വെക്കുക, ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അതിൽ നിന്നും പണം കണ്ടെത്താൻ കഴിയുമോ? അത് വിൽക്കാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ അതിന്മേൽ ലോൺ എടുക്കുന്നതിന് കുറേയേറെ കടമ്പകളുണ്ട്. പക്ഷേ സ്വർണം അങ്ങനല്ല, വിൽക്കണമെങ്കിൽ പോലും അന്നുള്ള മാർക്കറ്റ് വില നൽകാനായിട്ട് സ്വർണ്ണക്കടകളോ അല്ലെങ്കിൽ ഈ വിൽക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളോ നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളോ ഒക്കെ തയ്യാറാണ് ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു കാര്യം. ഇനി അതോടൊപ്പം തന്നെ ഒരു നിക്ഷേപം, സുരക്ഷിതമായിട്ടുള്ളൊരു നിക്ഷേപ മാർഗം എന്നതിനുപരിയായിട്ട് സാംസ്കാരികപരമായിട്ട് ഏറെ ഇഴയടപ്പമുള്ള ഒരു ലോഹം കൂടിയാണ് നമുക്ക് സ്വർണം എന്ന് പറയുന്നത്. അതിപ്പോൾ വിവാഹങ്ങളാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഉത്സവങ്ങളാണെങ്കിലും സ്വർണമില്ലാതെ നമുക്ക് എന്ത് ആഘോഷം എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ആഘോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് കഴിയില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ US യു എയിലും ഒക്കെ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലെ സ്വർണ്ണ നിരക്കൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ വില വ്യത്യാസമൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതെന്താണ്, രാജ്യാന്തര വിപണിയേക്കാൾ ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിന് വില കൂടാൻ കാരണം എന്താണ് എന്ന് പൊതുവെ പലരും ഒക്കെ നോക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് സ്വർണ്ണഖനികൾ നമുക്ക് കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള സ്വർണത്തിന്റെ മെജോറിറ്റി, അതിന്റെ സിംഹഭാഗവും നമ്മൾ നമ്മുടെ രാജ്യം വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഇങ്ങനെ എത്തുന്ന സ്വർണത്തിന്മേൽ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ കസ്റ്റംസ് ഡ്യൂട്ടി, അതിന്റെ ഇറക്കുമതി തീരുക, അതുപോലെ തന്നെ മറ്റു നികുതികളും ഒക്കെ ചുമത്തുന്നുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇറക്കുമതികൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടുന്ന ഒരു സംഗതിയാണെന്നാണ് പൊതുവെയുള്ള പക്ഷം. കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദേശ നാണ്യ ശേഖരം, അതിനകത്ത് വലിയൊരു ഇടിവുണ്ടാകുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പൊ എന്തായാലും വിദേശ വിപണിയിലെ അടിസ്ഥാന വിലയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നികുതികളും കൂടെയൊക്കെ ചേരുമ്പോഴാണ് ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നത്. ഇപ്പോ നിലവില് 15% ഇറക്കുമതി തീരുക എന്ന് പറയുന്നത്, അതായത് 100,000 സ്വർണത്തിന്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഇനി ഇത് മാത്രമാണോ നമ്മളെ, പിന്നെ ഇത് ഇറക്കുമതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ഡോളറാണ്. ഇപ്പൊ രൂപയും ഡോളറും തമ്മിലുള്ള മൂല്യ വ്യത്യാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഡോളറിന്റെ വില അതിനകത്ത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഡോളറിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിയുടെ വില കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡോളറിനെതിരെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്ന സമയത്ത് സ്വർണം ഇറക്കുമതി ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആഗോളതലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ മാറ്റമില്ലെങ്കിൽ പോലും രൂപയുടെ മൂല്യം അത് അല്ലെങ്കിൽ രൂപ ദുർബലമാകുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്മൾ സ്വർണത്തിന്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് കൂടും എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ഇതിന്റെ ഡിമാൻഡ്. ഇപ്പോൾ ആഗോള വിപണിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപകർ ഓഹണി വിപണിയിലേക്കോ അതുപോലെ തന്നെ ബോണ്ടുകളിലൊക്കെ തിരിയുന്ന സമയത്ത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞേക്കാം. അപ്പോ എന്നാൽ ഇന്ത്യയിൽ ഇതല്ല അവസ്ഥ എന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ സീസണുകളുണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് ദീപാവലി, അക്ഷയ തൃതീയ പോലെയുള്ള ഉത്സവ കാലഘട്ടങ്ങളിൽ സ്വർണത്തിന് വൺ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഇത്തരത്തില് പ്രാദേശികമായിട്ടുള്ള ഉയർന്ന ഡിമാൻഡ് നമുക്ക് നമ്മുടെ ആഭ്യന്തര വിപണിയിലെ സ്വർണത്തിന്റെ വില എപ്പോഴും ഇങ്ങനെ ഉയർത്തി നിർത്തുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി അതുപോലെ തന്നെ സ്വർണത്തിന്റെ വില ഉയർത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാല് ഇന്ത്യക്കാർ
സാധാരണയായിട്ട് ആഭരണങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് ഉയർന്ന ശുദ്ധിയുള്ള 22 ക്യാരറ്റ് സ്വർണമാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളൊക്കെ എടുത്തു നോക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് 14 ക്യാരറ്റ് അല്ലെങ്കിൽ 18 ക്യാരറ്റ് ഒക്കെയാണ് അവിടുത്തെ ഫാഷൻ ആഭരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് 22 ക്യാരറ്റ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫാഷൻ മാത്രമല്ല മറിച്ച് അതൊരു നിക്ഷേപം കൂടിയാണ്. അപ്പൊ നിക്ഷേപം കൂടിയാകുമ്പോൾ കുറച്ചുകൂടി പ്യൂരിറ്റി ഉള്ള, അതായത് ഉയർന്ന ശുദ്ധിയുള്ള 22 ക്യാരറ്റ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ് കുറെ കൂടെ സേഫ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തില് ഈ ഒരു വില, ആ ഒരു വില വർധനവ് അവിടെ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. കാരണം നമ്മൾ കൂടുതൽ ശുദ്ധിയുള്ള 22 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 14 ക്യാരറ്റോ 18 ക്യാരറ്റോ ഒക്കെ ഉപയോഗിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് നോക്കുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് നമുക്കിവിടെ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡിസൈനുകളിലാണ് നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ വരുന്നത്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ പ്ലെയിൻ ആയിട്ടുള്ള ആഭരണങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. അത് മറ്റൊരു കാര്യം, അതായത് ലോക വിപണിയിൽ സ്വർണത്തിന് എന്ത് വിലയായാലും നമ്മുടെ ഇന്ത്യയിലെ നികുതി ഘടന, അതുപോലെ തന്നെ രൂപയുടെ മൂല്യം, ഇനി അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ മോഡലുകൾ പലതരത്തിലുള്ളത്, ഇതെല്ലാം കൊണ്ട്, അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്യൂരിറ്റി, ഇതെല്ലാം അനുസരിച്ചാണ് നമ്മുടെ സ്വർണത്തിന്റെ വില വളരെ കൂടുന്ന തരത്തിൽ അല്ലെങ്കിൽ പൊള്ളുന്ന വിലയാക്കി മാറ്റുന്നത് എന്നുള്ളതാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് നമുക്ക്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ തിരിച്ചു വരാം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചുരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മള് ദേശീയ പാതയുടെ പണിയൊക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ അതിന്റെ പണി വളരെ സ്ലോയിലാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രദേശങ്ങളിലും അതിന്റെ വർക്കൊക്കെ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പം മഴയൊക്കെയാണ്. മഴ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ ആ ഒരു സ്പീഡ്, അതായത് വർക്കിന്റെ ഒരു സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞു വരും. പെട്ടെന്ന് തന്നെ ഇതെല്ലാം പണി പൂർത്തിയാകട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ആയി കഴിയുന്ന സമയത്ത് നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരില്ലേ എന്നൊരു വിഷമം പലരും ഒക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ആ ടോൾ കൊടുക്കേണ്ടി വരുന്നത് ഇപ്പൊ നമുക്ക് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടോൾ കൊടുത്താലും അതിനകത്ത് തന്നെ നമ്മൾ കാത്തു കിടക്കുന്ന സമയം, അതുപോലെ തന്നെ കാത്തു കിടക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമാകുന്ന ഫ്യൂവൽ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതൊക്കെ ലാഭിക്കാൻ കഴിയുമെന്നുള്ളത് അതിന്റെ ഒരു വശം. പക്ഷെ ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത്. നമ്മുടെ ഈ ടോളൊക്കെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് പണ്ട് കാലത്ത് നിങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, അവിടെ ചെല്ലുന്നു, നമ്മുടെ വണ്ടി നമ്പർ വെച്ചുകൊണ്ട് അവര് ഒരു റെസീറ്റ് എഴുതി തരുന്നു, അല്ലെങ്കിൽ പൈസ മേടിച്ച് അവർ തരുന്നുണ്ട്. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫാസ്റ്റ് ടാഗുകൾ വന്നു അല്ലെ. എനിക്ക് ഓർമ്മയുള്ളത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെ ഒരു പാലത്തിന്റെ ഒരു ടോൾ ഉണ്ടായിരുന്നു, 5 രൂപയാണ് ഒരു വശത്തേക്ക്. അത് തിരിച്ചു വരുന്നതിനാണെങ്കിൽ, റിട്ടേൺ കൂടെ എടുക്കുകയാണെങ്കിൽ 7 രൂപ 50 പൈസയാണ്. അതായത് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ മിക്കവാറും എല്ലാവരും 10 രൂപയാണ് കൊടുക്കുന്നത്. ഈ ടോൾ ആ ടോളിൽ പിരിക്കുക, അല്ലെങ്കിൽ ടോൾ പിരിക്കാൻ നിൽക്കുന്ന കമ്പനിയുടെ അവിടുത്തെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റെസിപ്റ്റ് 7 രൂപ 50 പൈസയുടെ റെസിപ്റ്റിനകത്ത് 2 രൂപ 50 പൈസ വെച്ച് അതിങ്ങനെ പൊതിഞ്ഞ് ചുരുട്ടി ചെറിയ പാക്കറ്റ് പോലെ ഇങ്ങനെ വെച്ചേക്കും. അത് 10 രൂപ കൊടുക്കുമ്പോൾ ഈ പൊതിഞ്ഞെടുത്ത് തരികയാണ് ചെയ്യുന്നത്. അതായത് വേഗം, അല്ലെങ്കിൽ സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ പുറകെ വരുന്ന വാഹനങ്ങളെല്ലാം ഇങ്ങനെ കാത്തു കിടക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി കുറേശ്ശെ ക്രമേണ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എല്ലാം ഇലക്ട്രോണിക് സംവിധാനങ്ങളായി, ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ആയ സമയത്ത് ഈ ഒരു ദേശീയ പാതയിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, ടോൾ പ്ലാസകളിലേക്ക് കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സംവിധാനം ഇവിടെ വന്നു. അതായത് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ യാത്രാ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാസ്റ്റ് ടാഗിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഫാസ്റ്റ് ടാഗ് എന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞു. അത് വാഹനത്തിന്റെ ആ ഒരു വിൻസ്ക്രീനിലാണ് നമ്മളിങ്ങനെ പതിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുന്നത്. ഒട്ടിച്ചു വെക്കണം എന്നുള്ളതാണ് നിയമം. നമ്മൾ കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലായിട്ട് നമ്മുടെ കയ്യിൽ ഫാസ്റ്റ് ടാഗ് ഇല്ല എന്ന് കണക്കാക്കും എന്നുള്ളതൊക്കെയാണ് അതിന്റെ നിയമത്തിൽ പറയുന്നത്. പോട്ടെ, അത് നമ്മൾ ഇങ്ങനെ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, ആ ഒരു സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഈ ഒരു ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ടോൾ പ്ലാസകളിലെ സെൻസറുകളൊക്കെ ഈ ഒരു ടാഗ് സ്കാൻ ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു തുക, ആ ഒരു ടോൾ തുക നേരിട്ട് ഈടാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു ലളിതമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിവിടെ മാനുവലായിട്ട് സ്കാൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടോൾ പ്ലാസകളേ ഇല്ല, അവിടെ ടോൾ ഗേറ്റുകളാണുള്ളത്. ആ ഗേറ്റിലൂടെ നമ്മൾ ആ റോഡിൽ അനുവദനീയമായിട്ടുള്ള വേഗത എത്രയാണോ, അപ്പോൾ 150 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാൻ സാധിക്കുന്ന ഒരു റോഡാണ്, അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള റോഡാണെങ്കിൽ അങ്ങനെ തന്നെ ഓടിച്ചു പോകാം. ആ ഒരു ഗേറ്റിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം ഈടാക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, അവിടെ കൊണ്ട് നമ്മൾ നിർത്തി അവർ മാനുവലായിട്ട് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ മാനുവലായിട്ടാണെങ്കിൽ പോലും നമുക്കവിടെ വലിയ കാത്തിരിപ്പ് സമയം വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വാഹനങ്ങളുടെ വിഭാഗം അനുസരിച്ച് പല തരത്തിലുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് ഒറ്റ ഫാസ്റ്റ് ടാഗാണ്, എല്ലാവർക്കും ഒറ്റ ഫാസ്റ്റ് ടാഗ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, കാറുകൾ, ജീപ്പുകൾ, വാനുകൾ, ട്രക്ക്, ബസ്, ഇങ്ങനെ ഇതിനനുസരിച്ച് വാഹനത്തിന്റെ വലിപ്പം അനുസരിച്ച്, അതുപോലെ തന്നെ ആക്സിലുകളുടെ എണ്ണം അനുസരിച്ച് ഈ ഒരു ടോളിന്റെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോൾ നിരക്കിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഫാസ്റ്റ് ടാഗിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ കാറിൽ പതിക്കുന്ന ഫാസ്റ്റ് ടാഗ് ആയിരിക്കില്ല ബസ്സിൽ പതിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്, പല തരത്തിലാണ് അതിന്റെ ക്ലാസ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ടാഗിന് പല വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനത് വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. അതായത് Class 4 വിഭാഗത്തിൽ പെടുന്നതാണ് വയലറ്റ് കളറിലുള്ള ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. ഇത് സ്വകാര്യ കാറുകള്, ജീപ്പുകള്, വാൻ, SUV തുടങ്ങിയൊക്കെ ഈ ഒരു Class 4 വയലറ്റ് നിറത്തിലുള്ള
ഫാസ്റ്റ് ടാഗ് ആണ് ഒട്ടിച്ചിരിക്കുന്നതെങ്കിൽ നോക്കിക്കൊള്ളുക, ക്ലാസ് 4 വിഭാഗത്തിൽ പെടുന്ന തന്നെ ഓറഞ്ച് നിറത്തിലുള്ള ഫാസ്റ്റ് ടാഗുകളുണ്ട്. ഇത് വാണിജ്യ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടാക്സികൾ, വലിയ വാഹനങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, വലിയ വാനുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് 4 തന്നെയായിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഫാസ്റ്റ് ടാഗ് ഉള്ളത്. ഇനി അതുപോലെ തന്നെയാണ് ഗ്രീൻ കളറിൽ, അത് ക്ലാസ് 5 പെടുന്നതാണ് കേട്ടോ, പച്ച കളറിലുള്ളതുണ്ട്. ഇത് ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കും മിനി ബസ്സുകൾക്കും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്ലാസ് 6 പെടുന്നതാണ് മഞ്ഞ നിറത്തിലുള്ള, യെല്ലോ നിറത്തിൽ പെടുന്നത്. അത് 3 ആക്സിൽ ട്രക്കുകൾ, അതായത് 3 ആക്സിൽ ട്രക്കുകൾ, അതുപോലെ തന്നെ 3 ആക്സിൽ ബസ്സുകൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നീല നിറത്തിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലാസ് 7 അത് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് 2 ആക്സിൽ വരുന്ന ട്രക്കുകൾ, അതുപോലെ തന്നെ 2 ആക്സിൽ ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ക്ലാസ് 12 പെടുന്ന മറ്റൊരുണ്ട്, ഇത് പിങ്ക് കളറാണ് ഈ ഒരു ഫാസ്റ്റ് ടാഗിന്റെ നിറം എന്ന് പറയുന്നത്. ഇത് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ, അതായത് 4 മുതൽ 6 വരെ ആക്സിലുള്ള വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ലൈറ്റ് ബ്ലൂ കളറിലുള്ളതുണ്ട്. ഇത് അമിത വലിപ്പമുള്ളതോ അല്ലെങ്കിൽ ഭാരമുള്ളതോ ആയിട്ടുള്ള നിർമ്മാണ യന്ത്ര വാഹനങ്ങൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള നീല നിറത്തിലുള്ള ഒരു ഈ ഒരു ഫാസ്റ്റ് ടാഗ് ഉള്ളത്. ഇത് ക്ലാസ് 15 ഇതിന്റെ ഒരു വിഭാഗമായിട്ട് പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാത്തതുണ്ട്, അതായത് നമ്മൾ മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഭാരമേറിയിട്ടുള്ള ഓഫ് റോഡ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ഇതിനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേ കളറിലുള്ളതാണ്. ഇത് ക്ലാസ് 16 വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെല്ലാം തരത്തിലുള്ളതാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സമീപകാലത്തൊക്കെ ആയിട്ട് ഫാസ്റ്റ് ടാഗിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അതിനകത്തൊക്കെ ഇത് ഒരു ഫാസ്റ്റ് ടാഗുകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്ത് KYC, നോ യുവർ വെഹിക്കിൾ, ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ, അതായത് വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഈ KYC ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് കുറെ കൂടെയൊക്കെ സൗകര്യമൊക്കെ ആയി. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പലതരത്തിലുള്ള ഫാസ്റ്റ് ടാഗുകളാണ്, പല നിറത്തിലുള്ള ഫാസ്റ്റ് ടാഗുകളാണ് പലതരം വാഹനങ്ങൾക്ക് എന്നുള്ളത് പലരും ഇപ്പോഴായിരിക്കും അറിയുന്നത് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാമോ, നിങ്ങളുടെ വാഹനത്തിൽ, പ്രത്യേകിച്ച് 4-വീലർ മുതൽ മുകളിലോട്ടുള്ളതാണ് കേട്ടോ, ഓട്ടോറിക്ഷയ്ക്കും 2-വീലറിനും ഫാസ്റ്റ് ടാഗ് ആവശ്യമില്ല അല്ലെങ്കിൽ ടോൾ ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടെ നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഏത് നിറത്തിലുള്ള ഫാസ്റ്റ് ടാഗ് ആണ് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാവോ. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കുറേയേറെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. പക്ഷേ നമ്മുടെ ടൈം പാസിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ, വീണ്ടും കണ്ടുമുട്ടുന്നവരെ, കേട്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കേറ്റ് സന്തോഷ് ഇന്നത്തെ ടൈം പാസിൽ നിന്നും സ്നേഹപൂർവ്വം വിട വാങ്ങുന്നു.

的村里，哎呀，管那妈那也管就住，嘎嘎多的嘎嘎里住，你拿不来弄你也住，嘎嘎不来的咋爹的